ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 58:24. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 10, കൊലവർഷം 1201, ഇടവം 17, 2026 മെയ് 31 ഞായറാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM സമയം 6 മണി. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ആദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. ഏഴ് 5 കേൾക്കാം ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. കണ്ണിലെ ചുവപ്പ്, കാരണങ്ങളും ചികിത്സയും. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി, നോവൽ വായന. യോസേ മൗരോദോ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 7:20 കേൾക്കാം ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. യൗവനത്തിലെ ആരോഗ്യ പരിചര്യ. കോട്ടക്കൽ വൈദ്യരത്നം BS വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PK ബീന റോസ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം മൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര, ബാലാമണി അമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ചൊല്ലുന്നത് സ്മിത P മേനോൻ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അറ്റാശേരി സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ റംസീർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ചരി തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം, നാലാം ഭാഗം. തുടർന്ന് 10:30 ചലച്ചിത്രഗാനങ്ങൾ. പതിനൊന്ന് മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം. തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:40 കേൾക്കാം.

0: win among their key performers with the new ball. Meanwhile, Gujarat Titans will once again rely on key batters like skipper Shubman Gill, Sai Sudarshan and Joss Butler. While all-rounder Jason Holder has strengthened their bowling attack with important wickets in the second half of the season. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്.
3: സമയവും തിരമാലയും ആരെയും കാത്തുനിൽക്കില്ല എന്ന പഴഞ്ചൊല്ലി സമയത്തിന്റെ പ്രാധാന്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി തീരം തലോടി തിരിച്ചുപോകുന്ന തിരമാലകൾ ആരെയും കാത്തുനിൽക്കില്ല. അത് തീരത്തെ ഏറെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും തന്റെ കൃത്യനിർവഹണത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കില്ല. അതുപോലെ സമയവും ആരെയും കാത്തുനിൽക്കില്ല. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എന്താണോ അത് അപ്പപ്പോൾ ചെയ്തു തീർക്കണം. ശരവേഗതയുള്ള ആഗ്രഹങ്ങൾക്ക് മനസ്സിൽ രൂപം കൊടുക്കുമ്പോൾ നാം അതിനെ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ അതിന്റെ മുൻപേ നടന്നിരിക്കണം. സമയത്തിന് അതിൻ്റെതായ പ്രാധാന്യം നാം കാണണം. അലസന് സമയത്തിന്റെ വിലയറിയില്ല. ആലസ്യം ഓരോരുത്തരും അവരവരിൽ നിന്നും മാറ്റിനിർത്തി ചെയ്യാനുള്ള പ്രവൃത്തികൾ കൃത്യമായ കാലയളവിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. സമയത്തിന്റെ വില അനർഹവും അമൂല്യവുമാണ്. ബാല്യകാല സമയത്ത് വേണ്ടവിധം ഉഴുത് നല്ല വിത്ത് വിതയ്ക്കണം. യുവത്വം കൊയ്യുന്നതിനും ശേഖരിക്കുന്നതിനുമുള്ള സമയമാണ്. അതിനാൽ വാർദ്ധക്യം സന്തോഷമാക്കാം. അങ്ങനെ ജീവിതത്തിലുടനീളം സമയബന്ധിതമായി കർമ്മോത്സുകരായി തീർന്നിരിക്കണം. സമയത്തിന്റെ വിലയെ മനസ്സിലാക്കി അതിനെ വ്യയം ചെയ്യണം. വിദ്യയെ അഭ്യസിക്കലാണല്ലോ വിദ്യാഭ്യാസം. അത് നമുക്ക് നിശ്ചയിച്ച സമയത്ത്, അതായത് ബാല്യകൗമാര യൗവനത്തിൽ തന്നെ ചെയ്തിരിക്കണം. സമയാനുസൃതമായ ഒരു ജീവിതശൈലി നാം തയ്യാറാക്കണം. എങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂ. ലോകത്തിൽ ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട്, പ്രായശ്ചിത്തമുണ്ട്, വിട്ടുവീഴ്ചകളുണ്ട്. എന്നാൽ സമയത്തിന്റെ കാര്യത്തിൽ മാത്രം അതൊന്നും തന്നെയില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ യാതൊരു കാരണവശാലും തിരിച്ചുവരില്ല. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമയം. ഊണിലും ഉറക്കിലും ഇരിപ്പിലും എല്ലാം സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം അറിയുന്നില്ലെന്ന് മാത്രം. ഋതുഭേദങ്ങളിൽ വരുന്ന വർഷക്കാലത്ത് മേഘം വർഷിക്കുന്ന ജലം അതത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തിയാൽ ബുദ്ധിമുട്ടില്ലാതെ കൃഷിക്കുപയുക്തമാക്കാനും കുടിവെള്ളത്തെ സംഭരിക്കാനും സാധിക്കും. മറ്റ് ഋതുക്കളിൽ സുഭിക്ഷമായി സുഖമായി ജീവിക്കാൻ വേണ്ട സമയം നാം കരുതിവെച്ച വെള്ളം ധാരാളം മതി. 24 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ദിവസത്തെ സമയം. അതിൽ വിലപ്പെട്ട 16 മണിക്കൂർ സമയം നമ്മൾ മസ്തിഷ്കത്തിനും മനസ്സിനും ശരീരാവയവങ്ങൾക്കും വേണ്ട ജോലി പകുത്തുകൊടുക്കണം. ശരീരാരോഗ്യത്തിന് വ്യായാമം ലഭിക്കുന്ന ജോലികൾ, മസ്തിഷ്ക വികാസത്തിന് വായനയെന്ന വ്യായാമം, തദ്വാര ഒരുവന്റെ മനസ്സും ശരീരവും സുഖം പ്രാപിക്കുന്നു. ബാക്കിയുള്ള 8 മണിക്കൂർ നാം കൃത്യമായി സുഖമായി ഉറങ്ങണം എന്നാണ് ആരോഗ്യശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. കൃത്യസമയം പാലിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചുയർന്നില്ലെങ്കിൽ ഈ ഭൂമിയിലെ ചരാചരങ്ങളുടെ സ്ഥിതി എന്താകും? നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും അരുണോദയത്തിൽ സൂര്യന്റെ സമയനിഷ്ഠയോടെയുള്ള വരവിൽ ദിവസത്തിന്റെ അന്ധകാരത്തെ നീക്കി ഊർജം നൽകുന്നു. അതേസമയം സൂര്യൻ കൃത്യസമയം അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കാനുള്ള തന്റെ സമയത്തെ കൃത്യമായി പാലിക്കുന്നു. അതുകൊണ്ട് നിശയുടെ മറവിൽ ഒളിഞ്ഞുകിടക്കുന്ന നിലാവിന്റെ സൗകുമാര്യതയും ശീതളത്വവും പ്രദാനം ചെയ്ത് നമ്മെ സുഖിപ്പിക്കുന്നു. എത്ര ഉന്നതരായാലും ശരി, നാം സമയത്തെ ആദരവോടെ കണ്ട് പ്രവർത്തിക്കണം. സമയം നമ്മുടെയല്ല, നാം സമയത്തിന്റെ അടിമയായിരിക്കണം. കഴിഞ്ഞുപോയ പകൽ സമയത്തെ ഓർത്ത് രാത്രിയിൽ ദുഃഖിച്ചാൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രഭ കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് നഷ്ടപ്പെട്ട

0: സമയത്തെയോർത്ത് ദുഃഖിക്കാനിടവരുത്തരുത്. ലോകചരിത്രം പരിശോധിച്ചാൽ പല മഹാത്മാക്കളുടെയും പൂജ്യനാമധേയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ആദരവോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിനു തക്ക കാരണം അവരുടെ നല്ല സമയം വേണ്ടവിധം സത്പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതാണ്. നമ്മുടെ പൂർവികരായ ഗാന്ധിജി തുടങ്ങിയ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ സമയോചിതമായിട്ടുള്ള സമരമുറയുടെ വിജയമാണല്ലോ ഭാരത സ്വാതന്ത്ര്യം. എന്തുകൊണ്ടും വിലപ്പെട്ട സമയത്തെ നാം ഒരിക്കലും പാഴാക്കാതെ കർമ്മോത്സുകരാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയത്തിന്റെ മൂല്യം അറിഞ്ഞു ജീവിക്കുന്നവനെ ജീവിതത്തിൽ വിജയം നേടാനാകൂ.
1: രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9947545421. സുഭാഷിതം.

0: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെ സമയം പറയാം. ട്രെയിൻ നമ്പർ 1261 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് മെയിൽ 6:28 1657 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 6:51 1638 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

ഇനി ഇന്നത്തെ വിശേഷമാണ്. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1987 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്ന് ഇതേ ദിവസമാണ് 2009 കമലാ സുരയ്യ അന്തരിച്ചത്. മാധവിക്കുട്ടി, കമലാദാസ് എന്നീ നാമങ്ങളിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നിരവധി വിഖ്യാത സാഹിത്യകൃതികൾ രചിച്ച അവർ 65 വയസ്സിലാണ് ഇസ്ലാം മതാനുയായിയാവുകയും കമലാ സുരയ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത്.

0: സമയം 6 മണി കഴിഞ്ഞ് 29:55.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവതീയതയൊക്കെ അടുത്തു വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
3: സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയെ നിയമിക്കുന്നതിനു വേണ്ടി 4 മാസം എഴുത്തുപരീക്ഷയും അഭിമുഖവും നടത്തുന്നു. 2027 മാർച്ച് 31 വരെയുള്ള താൽക്കാലിക നിയമനമാണ്. പുരുഷന്മാർക്ക് 35 സ്ത്രീകൾക്ക് 40 വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതിയിൽ പരിചയം, ഇരുചക്രവാഹനം ഓടിക്കാനുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. 37,000 രൂപയും HRIയുമാണ് പ്രതിമാസ ഫെലോഷിപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ 0479929268 9447790268 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. നമ്പറുകൾ ആവർത്തിക്കാം: 0479929268 9447790268. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂൺ 15, അതായത് അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം: celkau@gmail.com, ഫോൺ നമ്പർ 8547837256. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം DPI ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 പരിപാടി. ക്ഷീരവികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷക ഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും, ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ഉണ്ടാകും.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.

0: ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
0: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: ഫോൺ 9744550424.
2: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: സമയം 6 കഴിഞ്ഞ് 35 മിനിറ്റ്.
5: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
6: ദൃഷ്ടി
7: പ്രായോജകർ:
5: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
8: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ
9: അൽ റിഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
0: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റിഹാൻ കണ്ണാശുപത്രി, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി. ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
5: ഫോൺ 0483271439.
0: ദൃഷ്ടി.
2: നാളെ സ്കൂളുകൾ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആത്മനിർവൃതിയോടെ ഹാജിമാർ സ്വദേശങ്ങളിലേക്ക്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഔദ്യോഗിക സമാപനം. ഡൽഹിയിൽ പാക് ബന്ധമുള്ള 8 ഭീകരർ അറസ്റ്റിൽ. ED ആക്രമിച്ചവർക്ക് ജാമ്യമില്ല. മലബാർ ജില്ലകളിൽ NIA റെയ്ഡ്. ഇന്ന് വിരമിക്കുന്നത് 12,360 ജീവനക്കാർ. IPL ക്രിക്കറ്റിലെ കിരീട പോരാട്ടം ഇന്ന്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ചാമ്പ്യൻസ് ലീഗിൽ വീണ്ടും PSG ചാമ്പ്യന്മാർ. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ്, സഞ്ജു സൂര്യവംശി സാധ്യതാ പട്ടികയിൽ.
1: അൽ റിഹാൻ കണ്ണാശുപത്രി. ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ:
0: അൽ റിഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
11: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
10: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
2: സ്വർണം പവന് 115,160, തങ്കം 10 ഗ്രാമിന് 150,300, വെള്ളി കിലോഗ്രാമിന് 271,000. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 25,000, വടകര 24,600, മാനന്തവാടി 26,800, കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,200, വടകര 15,500, തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് 3,900, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 17,000, കോഴിക്കോട് 16,750, മഞ്ചേരി കിൻഡലിന് 4,450, മാനന്തവാടി കിൻഡലിന് 5,600, കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ കിൻഡലിന് കോഴിക്കോട് 25,800, മാനന്തവാടി 23,500, ഏലം പച്ച കിലോഗ്രാമിന് കോഴിക്കോട് 2,600, മാനന്തവാടി 3,500, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡലിന് 9,000, മഞ്ചേരി കിൻഡലിന് 7,500. കൊട്ടപ്പാക്ക കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പഴയത് 36,000. പുകയില മിനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,500. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 10,000

0: മാനന്തവാടി പഴയത് 6,700. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500. ഉണക്കക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,600. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗൗൺ 620, മാനന്തവാടി ലഗൗൺ 630. വെറ്റില തിരൂർ 100 എണ്ണത്തിന് 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 3,500, മാനന്തവാടി 3,000. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,420, മാനന്തവാടി 4,480. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,500. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിന്റലിന് 18,000, പാലക്കാട് മട്ട 4,700, ബോധന 3,600.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്. രചന യൂസഫലി കേച്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

പ്രിയപ്പെട്ടവരെ, സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡുമായി. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
1: ആർബിഐ പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ജൂൺ 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
5: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ എംപി ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
4: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ ജൂൺ 26 കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 116,000 രൂപ

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന്

0: പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
1: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജൂഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനക് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. സംസ്ഥാനത്ത് June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6:55.

0: FM ശുഭദിനത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്താ ചെയ്യ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: കുറ്റിപ്പുറം കെൽട്രോണിൽ ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ടെക്നിക് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. SSLC ആണ് യോഗ്യത. ഫോൺ നമ്പർ 0494269728288. ഒരു നമ്പർ കൂടിയുണ്ട്, 8590605276. ഇനി വിലാസം പറയാം. ഹെഡ് ഓഫ് സെന്റർ, കെൽട്രോൺ നോളജ് സെന്റർ, കെൽട്രോൺ ടൂൾ കം ട്രെയിനിംഗ് സെന്റർ, തൃക്കണ്ണാപുരം, കുറ്റിപ്പുറം. ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കക്കോടിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷാ ഫോം ചേളന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ പറയാം, 9947439342. ഒരു നമ്പർ കൂടിയുണ്ട്, 8075138862. കോഴിക്കോട് ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നടത്തുന്ന ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. SSLC കഴിഞ്ഞ ഏത് പ്രായക്കാർക്കും അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9539985388888. മറ്റൊരു നമ്പർ 8086010400. കാലിക്കറ്റ് സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ UGC നെറ്റ് പരീക്ഷയ്ക്ക് സൌജന്യ പരിശീലനം നൽകുന്നു. 2026 ജൂൺ പരീക്ഷയുടെ പേപ്പർ 1-നാണ് 12 ദിവസത്തെ പരിശീലനം. June 16 സർവകലാശാല ക്യാമ്പസിലെ ആര്യഭട്ട ഹാളിലാണ് ക്ലാസ്. UGBKOZD.EMP.LBR@kerala.gov.in എന്ന ഇമെയിലിൽ രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പറുണ്ട്, 7012145413. മറ്റൊരു നമ്പർ 9544310611. രണ്ടാം സെമസ്റ്റർ BBA LLB ഓണേഴ്സ് 2016 പ്രവേശനം. September 2025 ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾ അടുത്ത മാസം 17 തുടങ്ങും. ടാഗോർ നികേതൻ സർവകലാശാല ക്യാമ്പസ് ആണ് പരീക്ഷാ കേന്ദ്രം. സമയക്രമം: കാലിക്കറ്റ് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഞ്ചാം സെമസ്റ്റർ BVOC ഡാറ്റാ സയൻസ് ആൻഡ് അനലറ്റിക്സ്, ഫാഷൻ ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ്, ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ, ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രവേശനം.

0: നവംബർ 2025 പരീക്ഷകളുടെ പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദമായ കാര്യങ്ങൾ വെബ്സൈറ്റിലുണ്ട്.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
0: സമയം 7:00.
3: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായി

ഇന്നത്തെ ചിന്താവിഷയം കലയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വിമർശനം പിറക്കുന്നത്. ഇത് ചാൾസ് ബോദ്ലെയറുടെ വാക്കുകൾ. കലയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വിമർശനം പിറക്കുന്നത്. ചാൾസ് ബോദ്ലെയർ. ഇനി ഇന്നത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇപ്പോഴില്ല, എഫ് എം ശുഭദിനത്തിന്റെ അവസാന ഭാഗത്തിൽ പറയാം.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആലോല നീൾമിഴിയാളെ വിഷ്ണു മോഹൻ ആലപിച്ച ഈ ഗാനത്തിന്റെ സംഗീതം മുരളി സിതാര, രചന വയലാർ ഗോപാലകൃഷ്ണൻ.

0: വയലാർ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് മുരളി സിതാര ഈണം നൽകി വിഷ്ണു മോഹൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
6: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
8: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐ ക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
9: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐ ക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
13: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
12: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
13: അതെങ്ങനെ?
12: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
13: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
14: പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിൽ വരുന്ന 4, 7, 9, 10, 18, 22, 30 എന്നീ വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ ചേംബറിൽ വെച്ച് അടുത്ത മാസം 8 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. താൽപര്യമുള്ള വ്യക്തികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. SSLC പാസായ 25-45 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. മുൻ ആശാപ്രവർത്തക, ആരോഗ്യമേഖലയിൽ സന്നദ്ധ സേവനം നടത്തിയവർ എന്നിവർക്ക് മുൻഗണന. അതത് വാർഡ് പരിധിയിലെ സ്ഥിര താമസക്കാർ ആയിരിക്കണം. ഫോൺ നമ്പറുണ്ട്: 9495999304. നമ്പർ ആവർത്തിക്കാം: 9495999304. വനിതാ വികസന കോർപ്പറേഷൻ വനിതകളിൽ നിന്ന് സ്വയം തൊഴിൽ പദ്ധതിക്കായുള്ള വ്യക്തിഗത വായ്പ അപേക്ഷ ക്ഷണിച്ചു. 18 മുതൽ 55 വയസ്സ് വരെയുള്ള തൊഴിൽ രഹിത വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തുജാമ്യമോ അടിസ്ഥാനമാക്കിയാണ് വ്യക്തിഗത വായ്പ അനുവദിക്കുക. അപേക്ഷ www.kswdc.org ഓൺലൈനായി നൽകണം. വിശദവിവരങ്ങൾക്ക് വനിതാ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസ്, കുത്തുക്കൽ റോഡ്, മഞ്ചേരി PO, മലപ്പുറം 67-61-21 എന്ന വിലാസത്തിൽ ലഭ്യമാണ്. ഇനി ഫോൺ നമ്പറുകൾ പറയാം: 9496-42-8680. മറ്റൊരു നമ്പർ 9446-74-8584.
15: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
16: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
17: ഇന്നത്തെ ഗാനം
16: എന്നും രാവിലെ 7:35
17: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
16: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
18: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
16: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
19: ട്രെയിൻ സമയം.
14: തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം ആദ്യം പറയാം. ട്രെയിൻ നമ്പർ 1, 6, 3.

0: 08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33-നും 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27-നും 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33-നും 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46-നും 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660-7 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50-നും 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51-നും 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44-നും കൃത്യസമയത്ത് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: സമയം 7:11.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
3: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
6: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒപി വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
5: ENT പീഡിയാട്രിക്സ് ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
6: വിളിക്കൂ 0499332622.
7: കണ്ണിലെ ചുവപ്പ്, കാരണങ്ങളും ചികിത്സയും. ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി.
8: എല്ലാ ചെങ്കണ്ണും പ്രശ്നമാണോ? കണ്ണിലെ ചുവപ്പെല്ലാം പകരുന്ന ചുവപ്പാണോ? ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന സംശയങ്ങൾ. ചെങ്കണ്ണിന് പല കാരണങ്ങളുണ്ട്. അണുബാധ കൊണ്ടായിരിക്കാം. അണുക്കൾ പൊതുവെ വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ ഫംഗസ് ആവാം, പൂപ്പലാവാം. അതല്ലാതെ തന്നെ അലർജി കൊണ്ടും കണ്ണിലെ നീർക്കെട്ട് കൊണ്ടും കണ്ണിലുണ്ടാവുന്ന ക്ഷതങ്ങൾ കൊണ്ടും രക്തസമ്മർദ്ദം മൂലമുണ്ടാവുന്ന ചുവപ്പ് കൊണ്ടൊക്കെ ആവാം. അതിന് സബ് കൺജങ്കൽ ഹെമറേജ് എന്നൊക്കെ പറയും. പ്രധാനമായും കുട്ടികളിൽ കണ്ണിൽ ചുവപ്പ് കണ്ടുവരുന്നത് അലർജി കൊണ്ടാണ്. സ്കൂളിൽ പോയി വരുന്ന, പൊടിയിൽ കളിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല ചുവപ്പ് വരുന്നത് പൊതുവെ അലർജിയാണ്. ചില കുട്ടികളിൽ പൊടിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അവർക്ക് കണ്ണിൽ എപ്പോഴും നല്ല ചൊറിച്ചിലും ചുവപ്പും ഉണ്ടാവാം. അത് കുറെ കാലങ്ങളോളം നിൽക്കുന്ന ചുവപ്പായിരിക്കാം. ചുവപ്പ് മാത്രമല്ല, ചെളി പുരണ്ട പോലെ ആയിരിക്കാം കണ്ണിന്റെ വെള്ളനിറം കണ്ടുവരുന്നത്. അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് അലർജിയുടെ തുള്ളിമരുന്ന് കുറച്ചു കാലം ഉപയോഗിക്കേണ്ടി വരാം. ഒരു ഗോഗിൾസ് അഥവാ ഒരു കണ്ണട പൊടി കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ ഉപയോഗിക്കേണ്ടി വരും. എല്ലാ ചുവപ്പും ചെങ്കണ്ണല്ല കുട്ടികളിൽ, പക്ഷെ കൺപീള കൂടുതലായി വരികയാണ്. ചൊറിച്ചിലൊന്നും അധികമല്ല, പെട്ടെന്ന് ഉണ്ടാവുന്ന ചുവപ്പും ചിലപ്പോൾ ചെങ്കണ്ണന്റെ അഥവാ ഇൻഫെക്റ്റീവ് അണുബാധ മൂലമുണ്ടാവുന്ന ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങളായിരിക്കാം. അണുബാധ എന്ന് പറഞ്ഞല്ലോ, പൊതുവെ മൂന്ന് തരം അണുക്കളാണ് കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. ഒന്ന് ബാക്ടീരിയ, രണ്ട് വൈറസ്, മൂന്ന് ഫംഗസ് അഥവാ പൂപ്പൽ. ബാക്ടീരിയ മൂലമുള്ള ഇൻഫെക്റ്റീവ് ചെങ്കണ്ണ് നല്ലോണം പഴുപ്പുണ്ടാവും, കണ്ണിൽ പീള നല്ലോണം നിറഞ്ഞു നിൽക്കും, കണ്ണിന്റെ പോളക്കൊക്കെ നല്ല വീക്കുണ്ടാവും. അത് ഒരുപാട് രോഗം മൂർച്ഛിച്ച് കണ്ണിലെ കാഴ്ചപ്പെടലം അഥവാ കോണിയനെ ബാധിക്കാത്തതിന്റെ മുന്നേ തന്നെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. വൈറസ് മൂലമുണ്ടാവുന്ന ചെങ്കണ്ണ് കണ്ണിങ്ങനെ പ്രത്യേകിച്ച് ചുവപ്പൊക്കെ കുറവായിരിക്കും, പക്ഷെ നല്ലോണം വെള്ളം ഒലിക്കും, നല്ല തടച്ചിൽ പോലെ ഉണ്ടാവും. അതിനൊരു ആന്റി വൈറൽ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരാം. അത് കുറച്ചു കാലം നീണ്ടു നിൽക്കും. ഈ ഇൻഫെക്റ്റീവ് ചെങ്കണ്ണ് രോഗം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണിന്റെ കോണിയ അഥവാ കാഴ്ച ബാധിക്കുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അവിടെ കേടുപാടുകൾ ഉണ്ടാക്കുകയും കാഴ്ച മങ്ങാനൊക്കെ കാരണമാവും. കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കലാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസിൽ ഏറ്റവും പ്രധാനം. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ചുവപ്പ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ചുവപ്പും ഇൻഫെക്ഷൻ ആവണം എന്നില്ല. മാത്രമല്ല എല്ലാ ഇൻഫെക്ഷനും ഒരേ മരുന്നാവില്ല. പക്ഷേ ഈ ഇൻഫെക്ഷൻ ആണെങ്കിൽ പകരും, ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും പ്രധാനം അത് വൈറസ് കൊണ്ടുണ്ടാവുന്ന ഇൻഫെക്ഷനിൽ. സാധാരണ വീട്ടിൽ ഒരാൾക്ക് ചെങ്കണ്ണ് പോലെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, തോർത്ത്, പില്ലോ കവർ, തൂവാലൊക്കെ വെവ്വേറെ വെക്കാൻ പറയും. കാരണം കണ്ണിൽ ഒലിക്കുന്ന വെള്ളത്തിലൂടെയും പീളയിലൂടെയും ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശുചിത്വം പാലിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വൈറൽ ഇൻഫെക്ഷൻസിൽ. പിന്നെ നമുക്ക് കണ്ണിൽ ചുവപ്പ് വരാനുള്ള വേറെ കാരണമാണ് കണ്ണിലേക്കുന്ന ക്ഷതങ്ങൾ, ട്രോമ. അത് ജോലി സംബന്ധമായിട്ട് വെൽഡിങ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സോ പൊടിയിൽ നിന്ന് വരുന്ന ട്രോമയായിരിക്കാം, അഥവാ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണിലേക്ക് എന്തെങ്കിലും തട്ടുന്നതായിരിക്കാം, കളിക്കുന്ന കുട്ടികളിൽ ഒരു പന്ത് കണ്ണിലടിക്കുന്നതായിരിക്കാം. ഇതുമൂലം ഉണ്ടാവുന്ന കണ്ണിലെ ക്ഷതങ്ങൾ, ട്രോമ കൊണ്ട് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിക്കും കണ്ണുള്ള നീരുണ്ടാക്കുന്ന യുവിയക്കൊക്കെ കേടുപാടുകൾ വരികയും കണ്ണിൽ വേദന വരികയും ചെയ്യും. അങ്ങനെയുള്ള ചുവപ്പുകൾ ചെങ്കണ്ണുകളിൽ ഉണ്ടാവുന്ന അവസ്ഥകളിൽ നമുക്ക് നല്ല തടച്ചിലുണ്ടാവും. മാത്രമല്ല കണ്ണ് ധാരാളം വെള്ളമൊലിക്കും, കണ്ണിൽ ചെറിയ വേദന പോലെയൊക്കെ തോന്നും. എന്തെങ്കിലും വസ്തുക്കൾ കണ്ണിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിലൊക്കെ ഇതേപോലെ അസ്വസ്ഥത നമുക്ക് ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ കൃഷ്ണമണിയിൽ ഉണ്ടാവുന്ന പിസറ് എന്ന് പൊതുവെ പറയപ്പെടുന്ന വസ്തുക്കൾ നീക്കേണ്ടതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായ വെള്ളം ആവണമെന്നില്ല, മറ്റ് രോഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ട് കണ്ണിനെ ബാധിക്കാം. അങ്ങനെയും കണ്ണ് വെള്ളയിൽ ഒരു

0: മണ്ട പോലെ ഒരു ഒരു വീക്കം പോലെ കണ്ടുവരികയും അവിടെ ചെറിയ കടച്ചിൽ പോലെയൊക്കെ തോന്നാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ചെങ്കണ്ണ് വന്നാൽ, കണ്ണിൽ ചുവപ്പ് വന്നാൽ അപ്പോൾ എവിടെന്തെങ്കിലും കുറച്ച് മുലപ്പാൽ ഒഴിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ച ഡ്രോപ്സ് ഉപയോഗിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യസമയത്തിൽ ഒരു വിദഗ്ധ ചികിത്സ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇൻഫെക്ഷൻ മൂലമുണ്ടാവുന്ന ചുവപ്പുകളിൽ കുറച്ച് കാലത്തേക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് ആവശ്യം വരുള്ളൂ. പക്ഷേ അലർജി മൂലമുണ്ടാവുന്ന പൊതുവെ കുട്ടികളിൽ കുറച്ചധികം കാലം മരുന്ന് ഒഴിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ മാസങ്ങളോളം മരുന്ന് ഒഴിക്കേണ്ടി വന്നേക്കാം. കണ്ണ് അധികം തിരുമ്പാൻ സമ്മതിക്കരുത്, നമ്മൾ തിരുമ്പുന്നോറും അത് കൂടിക്കൂടി വരുള്ളൂ. നല്ല ചൊറിച്ചിൽ തോന്നുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ ടവലോ പഞ്ഞോ മുക്കിയിട്ട് കണ്ണ് മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ എന്ത് തരം ചെങ്കണ്ണ എന്നുള്ളത് അറിയാൻ അടുത്തുള്ള വിദഗ്ധരായ ഡോക്ടറെ കാണിച്ച് അതിന്റെ ചികിത്സ കൃത്യസമയത്ത് ഉറപ്പുവരുത്തേണ്ടതാണ്.
1: കണ്ണിലെ ചുവപ്പ്, കാരണങ്ങളും ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: അൽറിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
12: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
13: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ഫോൺ 0483280500.
13: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
12: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
13: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
12: ഫോൺ 0483280500.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
14: ഞാനവനെ ചൂഷണം ചെയ്യുന്നില്ല. അവനിഷ്ടമായതുകൊണ്ടാ അവൻ എന്റെ കൂടെ പാടുന്നത്. അവനതിൽ ആഹ്ലാദിക്കുന്നു. ഞാനവന് പ്രതിഫലവും കൊടുക്കുന്നു. ഇല്ലേടാ, ഞാൻ തലയാട്ടി. ആ വക്കാണം എനിക്കിഷ്ടമായി. അവരുടെ വയറ്റത്ത് തല കൊണ്ടടിച്ച് താഴേക്കിട്ടാൽ എന്ത് ശബ്ദമാവും ഉണ്ടാവുക? ബൂം. നിനക്കറിയാലോ ഞാനിത് വെറുതെ വിടില്ല. ഞാൻ പള്ളിയിൽ അച്ഛനോട് പറയും, ശിശുക്ഷേമത്തിൽ പോവും, പോലീസിന്റെ അടുത്തും പോവും. പിന്നെ അവരുടെ വായ പൊട്ടിപ്പോയി. കണ്ണ് പേടികൊണ്ട് തുറിച്ചു മിഴിച്ചു. കാരണം അരിയോ വാൽദോ ആ വലിയ കത്തിയും എടുത്ത് ഒരടി മുന്നോട്ട് വെച്ചു അവരുടെ നേരെ. ഇപ്പോ തലചുറ്റി വീഴും എന്ന പോലെയായി ആ സ്ത്രീ. എന്നാ ശരി, ആവട്ടെ മാം, വേഗം വേണം. ഞാനൊരു നല്ല മനുഷ്യനാണ്, പക്ഷേ ഇങ്ങനെ നാവിട്ടലയ്ക്കുന്ന ദുർമന്ത്രവാദിനികളുടെ നാക്കറുത്ത് കളയാൻ ഇഷ്ടമാണ്. വേണ്ടാത്തിടത്ത് മണത്ത് മണത്ത് വന്നാൽ. അവർ ഒരു ഇർക്കിലുപോലെ ഉണങ്ങി, വേച്ചു വേച്ചു നീങ്ങി. കുറച്ചു ദൂരം എത്തിയപ്പോൾ കുട ഞങ്ങളുടെ നേരെ നീട്ടി. കാണാടാ, നീ കാണും, പൊടി, ഓടടി വയസ്സി തള്ളെ, ദുർമന്ത്രവാദിനി. അവർ കുട നിവർത്തി വടി പോലെ നടന്ന് തെരുവിന്റെ അറ്റത്ത് മറഞ്ഞു. വൈകുന്നേരമായി. അരിയോ വാൽദോ പണം എണ്ണി നോക്കി. നമ്മൾ ധാരാളം വിറ്റു സെസേ. നീ പറഞ്ഞത് ശരിയാ, നീ എനിക്ക് ഭാഗ്യം കൊണ്ടെന്നു. ഞാൻ ഡോണാ മരിയ ദാ പെഞ്ഞയെ ഓർത്തു. അവരെന്തെങ്കിലും ചെയ്യുമോ? ഒരിക്കലുമില്ല സെസേ. ഏറിയത് അവർ പള്ളിയിൽ അച്ഛനോട് പറയും. അപ്പോ അച്ഛൻ മറുപടി പറയും, അത് വിട്ടുകള മരിയ, ഈ വടക്കരോട് വെറുതെ കളിക്കാൻ പോണ്ട. പണം പോക്കറ്റിലിട്ട് ബാഗ് ചുരുട്ടിയെടുത്തു. എന്നത്തെയും പോലെ പോക്കറ്റിൽ നിന്ന് ഒരു മടക്കിയ പാട്ടുപുസ്തകം എടുത്ത് നീട്ടി. ഇത് നിന്റെ ചേച്ചി ഗ്ലോറിയയ്ക്കുള്ളതാണ്. ഇന്നൊരു നരകം പിടിച്ച നല്ല ദിവസമായിരുന്നു. ഞങ്ങൾ ഒരു നിമിഷം വിശ്രമിച്ചു. അരിയോ വാൽദോ, എന്തേ, എന്താ ഈ വയസ്സിൽ തള്ള ദുർമന്ത്രവാദിനി എന്ന് പറഞ്ഞാൽ? ആർക്കറിയാം മോനെ, അപ്പോഴത്തെ ദേഷ്യത്തിൽ വായ തോന്നിയത് പറഞ്ഞതല്ലേ. എന്നിട്ട് അയാൾ അടക്കി ചിരിച്ചു. അവരുടെ മേത്ത് ഒരു തുള വീഴ്ത്തുമോ നിങ്ങൾ? ഒരിക്കലുമില്ല, അവരെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. ഒരു തുള ഉണ്ടാക്കിയാൽ കൊടൽമാല പുറത്തു വരുമോ, അതോ വൈക്കോലോ?

0: അയാൾ പൊട്ടിച്ചിരിച്ചു. സൗഹൃദപൂർവം എന്റെ മുടി അലങ്കോലമാക്കി. സെസേഹ്, നിനക്കറിയോ, അപ്പിയാവും വരിക, അപ്പി. ഞങ്ങൾ രണ്ടാളും ഉറക്കെ ചിരിച്ചു. പക്ഷേ നീ പേടിക്കണ്ട, എനിക്കൊന്നിനെയും കൊല്ലാൻ പറ്റില്ല, ഒരു കോഴിക്കുഞ്ഞിനെ പോലും. എനിക്കെന്റെ പെണ്ണും പിള്ളെ എന്തു പേടിയാണെന്നോ, അവളെന്നെ ചൂലോണ്ട് വീക്കും. ഞങ്ങൾ നിന്നു, പിന്നെ സ്റ്റേഷനിലേക്ക് നടന്നു. എന്റെ കൈപിടിച്ച് കുലുക്കി അയാൾ പറഞ്ഞു, തൽക്കാലത്തെ രക്ഷയ്ക്ക് ഒന്ന് രണ്ടാഴ്ച നമുക്ക് ആ ഭാഗത്തൊന്നും പോണ്ട. എന്നിട്ടൊന്നുകൂടി മുറുക്കെ എന്റെ കൈപിടിച്ചമർത്തി. അടുത്താഴ്ച കാണാം ചാമ്പ്യൻ, ഞാൻ തലയാട്ടി.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:03.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
13: മലപ്പുറം കക്കിടിപ്പുറം KVUP സ്കൂളിലെ ഉറുദു അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിലെത്തണം. ഫോൺ നമ്പർ പറയാം, 9349965312. 9349650312. കല്ലായി ഗവൺമെന്റ് ഗണപത് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST നാച്ചുറൽ സയൻസ് തസ്തികയിൽ താത്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടത്തും. താത്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുൾപ്പെടെ സഹിതം കൃത്യസമയത്ത് അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0495 2323962. 0495 2323962. പാലക്കാട് PMGHSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. HSA സോഷ്യൽ സയൻസ്, HSA ആർട്ട്, ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താത്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി മറ്റന്നാൾ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ എത്തണമെന്ന് പ്രധാന അധ്യാപകൻ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ പറയാം, 9495761229. 9495721229.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134-ാമത് പതിപ്പ് ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയിലൂടെ അദ്ദേഹം രാജ്യത്തിനകത്തും പുറത്തുമുള്ള ജനങ്ങളുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കും. ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും AIR വാർത്താ വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലെ പരിഭാഷ കേൾക്കാം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ് ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. മ്യാൻമർ പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖേത് ബചാവോ പദ്ധതിക്ക് രാജ്യമെമ്പാടും നാളെ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ക്യാമ്പയിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. കൃഷിയിടങ്ങളെയും കർഷകരെയും ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന സമഗ്ര ദേശീയ പ്രയത്നമായി പരിപാടി മാറണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി അമിത വളപ്രയോഗമുള്ള 100 ജില്ലകൾക്കായി 1600-ലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടിക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചത്. പരുത്തി കർഷകരുടെയും മേഖലയിലെ മുഴുവൻ വ്യവസായ ശൃംഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക, ആകർഷണീയതയിലെ ആപത്ത് തിരിച്ചറിയുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: പുകയിലയുടെ മാരകമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ആഗോള ഉപയോഗം കുറയ്ക്കുന്നതിനായി ശക്തമായ നിയമങ്ങളും ഫലപ്രദമായ നയങ്ങളും നടപ്പിലാക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടും 13-ന് 15-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. യുവാക്കൾക്കിടയിൽ ഈ സിഗരറ്റുകളുടെയും നിക്കോട്ടിൻ പൌച്ചുകളുടെയും ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായ നടപടികൾ ശക്തമാക്കാൻ ലോകാരോഗ്യ സംഘടന ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് ദേശീയ പുകയില നിയന്ത്രണ പരിപാടിക്ക് കീഴിൽ പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പൈലറ്റ് പതിപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ പുറത്തിറക്കിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും പുകയില വിരുദ്ധ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ഒരു ഡിജിറ്റൽ സംരംഭമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI, മുംബൈ അധോലോക ശൃംഖല എന്നിവയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിലെ സുപ്രധാന സ്ഥാപനങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ്

0: ആർ ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. June 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുമേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവപ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. നാളെ IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 4 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. July 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. IPL ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
2: ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഫൈനലിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സെമിഫൈനലിൽ ലോക ഒന്നാം നമ്പറായ ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. 2027 39th ദേശീയ കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന മേഘാലയയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. മേഘാലയയിൽ 150 കോടി രൂപ ചെലവിൽ ലോകോത്തര നിലവാരത്തിൽ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ മാണ്ഡവ്യ പ്രഖ്യാപിച്ചു. കർണാടകയിൽ കോൺഗ്രസ് മുതിർന്ന നേതാവ് DK ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗമാണ് ശ്രീ DK ശിവകുമാറിനെ തെരഞ്ഞെടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂർണ്ണ തയ്യാറെടുപ്പോടും ശക്തിയോടും കൂടി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടിരുന്നുവെന്നും തൽഫലമായി പാകിസ്ഥാന്റെ മുഴുവൻ നാവികസേനയും അവരുടെ തുറമുഖങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ആരംഭിച്ച നാവിക മ്യൂസിയം നൌസേന ശൌര്യവാടികയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 2025 May 7 ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. രാജ്യത്തുടനീളമുള്ള കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഡൽഹിയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 8 പേർ അറസ്റ്റിൽ. പുകയിലയോടും നിക്കോട്ടിനോടുമുള്ള ആസക്തി ചെറുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റ് കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: മണി 102.7 മഞ്ചേരി എഫ് എം. സമയം 7 മണി കഴിഞ്ഞ് 35:25.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
1: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
2: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
1: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
0: ഇന്നത്തെ ഗാനം.
3: ഇന്ന് 31 മെയ്. ചലച്ചിത്ര ആഖ്യാനത്തിന് മാത്രമല്ല, ചലച്ചിത്ര ആസ്വാദനത്തിനും പുതിയ മാനങ്ങൾ നൽകിയ ജനകീയ സിനിമയുടെ പിതാവ്, മലയാളത്തിന്റെ ഋദ്ധിക് ഘട്ടക്, ജോൺ എബ്രഹാമിന്റെ ഓർമ്മകൾക്ക് 39 വയസ്സ്. 4 ചിത്രങ്ങൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂവെങ്കിലും ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച 10 സംവിധായകരിൽ ഒരാൾ എന്നാണ് സിനിമാ ചരിത്രം ജോണിനെ വിശേഷിപ്പിക്കുന്നത്. 1969 ഉസ്കി റൊട്ടി എന്ന ഹിന്ദി ചിത്രത്തിനായി മണി കൌളിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് സിനിമാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. 1972 സംവിധാനം ചെയ്ത വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലെയായിരുന്നു ആദ്യ സിനിമ. തുടർന്ന് അഗ്രഹാരത്തിലെ കഴുതെ എന്ന തമിഴ് സിനിമയും ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, അമ്മ അറിയാൻ എന്നീ മലയാള ചിത്രങ്ങളും ജോണിനെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണം തീർത്ത ശൂന്യത ബാലയന്ത്രൻ ചുള്ളിക്കാടിന്റെ തൂലികയിലൂടെ എവിടെ ജോൺ എന്ന കവിതയായി വിരിഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത ഈ അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കേൾക്കാം വിദ്യാർത്ഥികളെ ഇതിലേ ഇതിലേ എന്ന ചിത്രത്തിലെ വെളിച്ചമേ നയിച്ചാലും എന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
0: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: യൗവനത്തിലെ ആരോഗ്യ പരിചര്യ. ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PK ബീന റോസ്.
5: കുടുംബമെന്ന കൂട്ടുത്തരവാദിത്ത വ്യവസ്ഥയിൽ ഓരോ അംഗത്തിന്റെയും ആരോഗ്യം പ്രാധാന്യമാണ്. കുടുംബ പരിപാലനത്തിനായി സമയവും ആരോഗ്യവും നോക്കേണ്ടി വരുന്നതിനാലും സ്ത്രീകൾ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാലും സ്വന്തം ആരോഗ്യകാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി കാണുന്നില്ല. പ്രകൃതിക്കൊരു താളമുള്ളതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനും ഒരു താളമുണ്ട്. താളം തെറ്റിയ മനസ്സ് എന്ന് നാം പറയുന്നത് പോലെ തന്നെ താളം തെറ്റിയ ജീവിതശൈലി ശരീരത്തിൽ അനാരോഗ്യമുണ്ടാക്കുന്നു. ദഹന വ്യവസ്ഥ, ദാഹം, വിശപ്പ്, ഉറക്കം, ഇവയിലൊക്കെ ഒരു താളമുണ്ട്. ദൈനംദിന ജീവിതത്തിലെ ഈ താളക്രമങ്ങളെ ശരീരത്തിന്റെ സംഗീതം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ ജീവിത രീതി ഈ താളമൊക്കെ തെറ്റിക്കുന്നതായി കാണുന്നുണ്ട്. വൈകി ഉറങ്ങുന്നു, വൈകി എണീക്കുന്നു, സമയത്തല്ലാതെ ഭക്ഷണം കഴിക്കുന്നു, വിശപ്പിനെ ഒതുക്കി നിർത്തുന്നതിനായി അധികമായി മധുരം കഴിക്കുന്നു, അമിത ഭക്ഷണം കഴിക്കുന്നു, സമീകൃത ആഹാരം കഴിക്കാതിരിക്കുക. ഇതെല്ലാം ജീവിതത്തിന്റെ ഈ താളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സ്ഥിരമായി ഇത് ആവർത്തിക്കുമ്പോൾ ക്ഷീണം, തളർച്ച, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, PCOD, മറ്റ് മൂഡ് വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രാത്രിയിലെ ഉറക്കനഷ്ടം ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തെ പ്രതികൂലമായി ബാധിച്ച് അമിതവണ്ണത്തിന് കാരണമാകുന്നു. ഇത് പിന്നീട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ കൊളസ്ട്രീമിയ, ഹൃദ്രോഗം ഇവയൊക്കെ കാരണമാകാം. ഇതൊക്കെ പ്രത്യുൽപാദന ശേഷിയെ ഇല്ലാതാക്കാനും കാരണമാകുന്നു. എള്ള്, എള്ളെണ്ണ, ഉഴുന്നു ചേർന്ന ആവിയിൽ പാകം ചെയ്ത ഭക്ഷണം, പല നിറത്തിലുള്ള പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, തവിട് ചേർത്ത അരി, റാഗി, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടും പ്രത്യുൽപാദന അവയവുമായി ബന്ധപ്പെട്ട് ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്, അണ്ടാശയ വീക്കം, മൂത്രക്കടച്ചിൽ, അസ്ഥിസ്രാവം മുതലായ വിഷമതകൾ ഉണ്ടാകാം. സ്വന്തമായി ചികിത്സ ചെയ്യാതെ കൃത്യമായ വൈദ്യപരിശോധന നടത്തി ശരിയായ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. മൈദ ചേർത്ത ബേക്കറി പലഹാരങ്ങൾ, മാംസാഹാരങ്ങൾ, വറുത്ത ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ വേണം. കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നത് സ്ത്രീയുടെ ആരോഗ്യവും അതുവഴി കുടുംബത്തിന്റെ ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുന്നു.
4: യൗവനത്തിലെ ആരോഗ്യ പരിചര്യ. ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PK ബീന റോസ്. ഡോക്ടറുടെ ഫോൺ നമ്പർ 9495573710. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495573710.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
0: ഫോൺ 9946680000.
1: ഐക്യോ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
6: തിങ്കൾ രാവിലെ 8:20.
1: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
6: No. 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
8: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
9: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടേന്ന് സംശയായി.
8: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ.

0: പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
3: കാവ്യധാര. ബാലാമണി അമ്മ എഴുതിയ മഴവെള്ളത്തിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. സ്മിത പി മേനോൻ.

0: ബാലാമണിയമ്മ എഴുതിയ മഴവെള്ളത്തിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് സ്മിത പി മേനോൻ.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പ വേദി കൈഎസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ്

0: ഫ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522771. ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
1: ഇല്ല.
0: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
1: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
0: അതെന്താ?
1: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
2: ആകാശവാണി മഞ്ചേരി FM നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജാഗ്രതയിൽ ഇന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അട്ടാശേരി സംസാരിക്കുന്നു.
3: ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ ക്ഷേമവും മറ്റു പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കുക, ബാലനീതി നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നിവയും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ചെയ്യുന്നു. ജില്ലയിലെ 97 ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ സൈക്കോ സോഷ്യൽ കൌൺസിലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യം ഉയർത്തുന്നതിനും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഉദ്ദേശം. ഇതിന് മേൽനോട്ടം വഹിക്കുന്നതും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റാണ്. ലൈംഗികാതിക്രമം നേരിട്ട കുട്ടികൾക്ക് 6 മാസത്തിനുള്ളിൽ നൽകുന്ന സാമ്പത്തിക സഹായമായ ആശ്വാസനിധി പദ്ധതി, അതുപോലെ തന്നെ പോക്സോ അതിജീവിതരുടെ പ്രാഥമിക വിലയിരുത്തൽ എന്നിവ ഏകോപിപ്പിക്കുക എന്നിവയും ചെയ്യുന്നുണ്ട്. ജില്ലയിൽ ഓരോ ബ്ലോക്കിലും ഓരോ പാരന്റിംഗ് ക്ലിനിക്കുകൾ എല്ലാ ശനിയാഴ്ചകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും ഈ ബ്ലോക്കുകളിൽ പാരന്റിംഗ് ഔട്ട്റീച്ച് ക്യാമ്പുകളും നടത്തിവരുന്നു. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതും DCPU ആണ്. ജില്ലയിൽ പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസിഡൻഷ്യൽ കെയർ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മിഷൻ വാത്സല്യ പദ്ധതി അനുശാസിക്കുന്ന വിധം കുട്ടികളുടെ സർവതോന്മുഖമായ വികസനത്തിന് ഗൃഹാന്തരീക്ഷമാണ് ഉചിതമെന്നതിനാൽ സ്ഥാപനേതര പരിചരണത്തിനായി ദത്തെടുക്കൽ ഫോസ്റ്റർ കെയർ, കിൻഷിപ്പ് ഫോസ്റ്റർ കെയർ, സ്പോൺസർഷിപ്പ്, കുടുംബശാക്തീകരണം എന്നിവ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ജില്ലയിലെ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, ഏകോപിപ്പിക്കുക, കൂടാതെ അവർക്ക് ആവശ്യമായ നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ ചെയ്യുന്നുണ്ട്. അവരുടെ പുനരധിവാസം സാധ്യമാക്കുന്ന പദ്ധതിയായ കാവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ പൂർണ്ണ മേൽനോട്ടം ശിശു സംരക്ഷണ യൂണിറ്റിന് കീഴിലാണ് ചെയ്യുന്നത്. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ കീഴിലുള്ള സ്റ്റാഫ് കൂടാതെ പ്രധാനമായും 2 പ്രോജക്റ്റുകളാണ് ശിശു സംരക്ഷണ യൂണിറ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിലൊന്ന് ശരണ ബാല്യം, രണ്ടാമത്തേത് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നതാണ്. കേരളത്തിൽ നിന്ന് ബാലവേല, ബാലഭിക്ഷാടനം, ബാലവിവാഹം എന്നിവ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ശരണ ബാല്യം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. കുട്ടികളിലുള്ള മാനസിക സ്വഭാവ പഠന വൈകല്യങ്ങളെ ശാസ്ത്രീയമായി കണ്ടെത്തി ജീവിത നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ചൈൽഡ് ഹെൽപ്പ് ലൈൻ 2023 ഓഗസ്റ്റ് മുതൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ ജില്ലാ ഓഫീസ് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. 10 9 8 എന്ന ടോൾ ഫ്രീ നമ്പർ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏത് പ്രശ്നം വന്നാലും കുട്ടികൾക്കും മുതിർന്നവർക്കും വിളിക്കാവുന്നതാണ്. ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മഞ്ചേരി കച്ചേരിപ്പടിയിൽ മിനി സിവിൽ സ്റ്റേഷന്റെ 3rd ഫ്ലോറിലാണ്.
2: ജാഗ്രതയിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അട്ടാശേരി.

0: യൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
4: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
5: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
6: ആകെ പേടിയാവുന്നു ഡോക്ടർ.
5: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
7: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: കേരളത്തിലെ ക്ഷേത്ര കലാരൂപങ്ങളിൽ ഒന്നാണ് തുള്ളൽ. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ മൂന്ന് വിഭാഗങ്ങളുള്ള തുള്ളൽ കലാരൂപത്തിൽ ലാസ്യാംശത്തിന് പ്രാധാന്യം നൽകി വേഗത കുറച്ച് പാടുന്ന തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. ഇപ്പോൾ ശീതങ്കൻ തുള്ളൽ അവതരിപ്പിക്കുന്നു പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.

0: സമയം 8 മണി.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസം മൻ കി ബാത് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ഓപ്പൺ എയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ ചുമതലയേറ്റു. ന്യൂഡൽഹി നാവികസേനാ ആസ്ഥാനത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ കൺസെഷൻ കാർഡ് ഡിജിറ്റലാക്കാൻ തീരുമാനം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് സ്റ്റുഡന്റ്സ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ RTO അറിയിച്ചു. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
4: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
10: തീവണ്ടി സമയം. പ്രായോജകർ
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
11: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: ഫോൺ 8129110087.
10: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 16 മിനിറ്റ് വൈകി 8:49, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 20631 മാംഗ്ലൂർ ട്രിവാൻഡ്രം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
10: തീവണ്ടി സമയം. പ്രായോജകർ
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
12: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണി.

0: കോഴിക്കോട്ടെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
4: വാക്കും
3: പൊരുളും പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: സമയം 8 കഴിഞ്ഞ് 6:16.
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
6: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ
1: സി എച്ച് സെന്റർ മഞ്ചേരി.
6: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
1: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
6: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
1: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
6: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. SSC CGL പരീക്ഷയുടെ ജനറൽ അവയർനെസ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ടീംമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസീർ.
1: ഇന്ന് നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയിലെ GA അഥവാ ജനറൽ അവയർനെസ് പരീക്ഷകളെ പറ്റി മനസ്സിലാക്കാം. SSC പരീക്ഷയിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രാധാന്യമേറിയ വിഭാഗമാണ് GA അഥവാ ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസിനെ നമുക്ക് കറന്റ് അഫയേഴ്സ് എന്നും ജനറൽ നോളജ് എന്നും വേർതിരിക്കാം. ഈ വിഭാഗത്തിൽ നിന്നുമായി 25 ചോദ്യം വീതം ടയർ 1 പരീക്ഷയ്ക്കും ടയർ 2 പരീക്ഷയ്ക്കും ഉണ്ടായിരിക്കും. സയൻസ്, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് GK എന്നിവയാണ് ജനറൽ അവയർനെസിലെ പ്രധാന ടോപ്പിക്കുകൾ. ഏറെ ആഴത്തിലും വിസ്തരിച്ചുമുള്ളതിനാൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്തു വേണം നമ്മൾ സബ്ജക്റ്റിനെ അഭിമുഖീകരിക്കാൻ. അതിനാൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി പഠിക്കാം. ഇതിനായി SSCക്ക് മാത്രമായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയ പുസ്തകങ്ങളും സ്റ്റഡി ചാനലുകളും ലഭ്യമാണ്. ഉദാഹരണമായി ലൂസൻ പബ്ലിക്കേഷൻ, പിന്നാക്കൽ പബ്ലിക്കേഷൻ, അരിഹന്ത് പബ്ലിക്കേഷൻ പോലെയുള്ള പുസ്തകങ്ങളും പാർമാർ SSC പോലെയുള്ള സ്റ്റഡി ചാനലുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ചോദ്യങ്ങൾ ഏതൊക്കെ തരത്തിൽ വരാമെന്ന് നോക്കാം. ഈ കഴിഞ്ഞ മാസം അഥവാ ജനുവരിയിൽ ഇന്തോനേഷ്യ ബ്രിക്സിന്റെ ഫുൾ ടൈം അഥവാ 10th മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിക്സിൽ മെമ്പറല്ലാത്ത രാജ്യം ഏത് എന്ന തരത്തിലൊക്കെ ചോദ്യം വരാം. അതുപോലെ തന്നെ ഡൽഹിയിൽ ഈയിടെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനെ പറ്റി നമ്മൾ കേട്ടു കാണും. അതിനെ ബന്ധപ്പെടുത്തി ഡയറക്റ്റായി മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കുന്നതിന് പകരം ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി വേണമെന്ന് പ്രസ്താവിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിക്കാം. ഉത്തരം 239 AA, 239 AB, 69th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1991. ഇവിടെ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എന്നതിനുപരി ഭരണഘടന ആർട്ടിക്കിളുകളുടെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കണം. 400 പരം ആർട്ടിക്കുകൾ ഭരണഘടനയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ മുൻകാല ചോദ്യ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ചോദ്യം നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഡാൻസ് ഫെസ്റ്റിവൽ കംപ്ലീറ്റഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ദി ലാർജസ്റ്റ് കണ്ടിന്യൂസ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്? ഉത്തരം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിലെ ഖജുറാവുവിൽ നടന്ന ഡാൻസ് ഫെസ്റ്റിവലിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിന്നും ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. ഇന്ത്യയിലെ 8 ക്ലാസിക് ഡാൻസുകളെ പറ്റിയും അതുപോലെ ഫോക്ക് ഡാൻസുകളെ പറ്റിയും വിവിധ സ്റ്റേറ്റ് ഫെസ്റ്റിവലിനെ പറ്റിയും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർട്ട് വാസ് റസിയ സുൽത്താൻ ഇംപ്രിസൻഡ് ബൈ മാലിക് ഇഖ്തിയാറുദ്ദീൻ അൽത്തൂനിയ? ഉത്തരം ക്വില മുബാറക് ഇൻ ബത്തിൻഡ എന്നാണ്. ഇത് മിഡീവൽ ഹിസ്റ്ററിയിലെ ഡൽഹി സുൽത്താനിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആയൊരു ടോപ്പിക്കാണ്. ആൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പതിവായി വരാറുണ്ട്. ഇനി കഴിഞ്ഞ എക്സാമിന് വന്ന ഒരു ചോദ്യം പരിചയപ്പെടാം. ഓൺ വിച്ച് ഒക്കേഷൻ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ 2020 അനൗൺസ്ഡ്? ഉത്തരം ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ്. ഇത് കറന്റ് അഫയേഴ്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്കീം എന്ന ഭാഗത്തിലെ ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാറുള്ളത് സ്കീമുകളെ കുറിച്ചാണ്. ഏത് സംസ്ഥാനമാണ് അത് കൊണ്ടുവന്നത്, ഏത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ മുൻകാല ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്യുമ്പോൾ ജനറൽ അവയർനെസിനെ കുറിച്ചും അതിൽ നിന്നും വരാറുള്ള ചോദ്യങ്ങളെ പറ്റിയും ഒരു പൂർണ്ണ രൂപം ലഭിക്കും.
0: SSC CGL പരീക്ഷയുടെ ജനറൽ അവയർനെസ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ടീംമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസി.

0: ഇയർ. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
1: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
0: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
2: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഇന്ന് രാവിലെ 11 മണിക്ക് കേൾക്കാം മൻ കി ബാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: പ്രിയപ്പെട്ടവരെ, ഇന്ന് FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 0408-3-295-00 0408-3-95-00 9-4-95-00 എന്നീ നമ്പറുകളിൽ വിളിച്ച് പ്രിയ ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. മറക്കാതെ കേൾക്കുക, വിളിക്കുക. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, FM ശുഭദിനത്തിന് ശേഷം.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
7: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
4: കുട്ടികൾ കളിക്കട്ടെ.
3: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
4: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
8: സൈബർ ജാലകം.
9: ഞാൻ PhD റിസർച്ച് ചെയ്യുന്നു. പേപ്പേഴ്സ്, ഇന്റർവ്യൂസ്, ബുക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിവ്യൂ ചെയ്യണം. സമയമാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്തെങ്കിലും ഒരു പരിഹാരം പറയാമോ?
10: ഒരു മാജിക് ടൂൾ പറയാം, AnySummary.app. ഇത് എന്തൊക്കെ ചെയ്യുമെന്ന് കേൾക്കൂ. ഒരു 200 പേജുള്ള ബുക്ക് അപ്ലോഡ് ചെയ്താൽ മിനിറ്റുകളെ കൊണ്ട് സമ്മറി റെഡി. അതും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ. നിങ്ങൾക്കൊരു റിസർച്ച് പേപ്പർ റിവ്യൂ ചെയ്യണം. പേപ്പർ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക, വാട്ട് ആർ ദ മെയിൻ ഫൈൻഡിങ്സ്, എക്സ്പ്ലെയിൻ ദ മെത്തഡോളജി. അപ്പോൾ ദാ വരും ഉത്തരം. പിന്നെ യൂട്യൂബ് ഇന്റർവ്യൂസ്, URL ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 1 മണിക്കൂർ ഇന്റർവ്യൂ ഒക്കെ 5 മിനിറ്റ് സമ്മറി ആയിട്ട് കിട്ടും. ടൈം സ്റ്റാംസും ഇമ്പോർട്ടന്റ് കോഡ്സും ഒക്കെ വേറെ വേറെ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നൊരു കാര്യം അറിയാമോ? ഇത് ഫോംസും സോങ്സും ഒക്കെ എഴുതും. ഒരു റിസർച്ച് ടോപ്പിക് കൊടുത്താൽ അതിനെക്കുറിച്ചൊരു ക്രിയേറ്റീവ് ഫോം വേണമെങ്കിൽ തരും. പ്രസന്റേഷന് ഇത്തിരി ഫൺ ആഡ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ ഇത്. ഉദാഹരണത്തിന്, ഒരു ക്ലൈമറ്റ് ചേഞ്ച് പേപ്പറിന്റെ ഫൈൻഡിങ്സ് ഒരു സോങ് ആക്കി മാറ്റാം. ഇങ്ങനെയാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് രസകരമായി പഠിക്കാനും പറ്റും. ഒരു സ്പെഷ്യൽ ടിപ്പ് പറയട്ടെ, PDF അപ്ലോഡ് ചെയ്യുമ്പോൾ സെർച്ചബിൾ ടെക്സ്റ്റ് ഉള്ളതായിരിക്കണം. പിന്നെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൂടുതൽ കൃത്യതയോടെ ഉത്തരങ്ങൾ കിട്ടും. പിന്നെ ഇത് ഗവേഷണത്തിന് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ കാര്യങ്ങൾക്ക് പെർഫെക്റ്റ് ആയി ഉപയോഗിക്കും.

0: ഉപയോഗിക്കാം. വലിയ ലേഖനങ്ങളൊക്കെ വായിക്കുവാൻ സമയമില്ലാത്തവർക്ക്, പിന്നെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി പെട്ടെന്നുള്ള റിസർച്ചിനായി, പിന്നെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോഴും അസൈൻമെന്റ് എഴുതുമ്പോഴും ഒക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഈസിയായി സംഗ്രഹിക്കുവാൻ. പിന്നെ ഒരു മാധ്യമ പ്രവർത്തകനൊക്കെ വേണമെങ്കിൽ വലിയ അഭിമുഖങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കാൻ, ഇങ്ങനെ ഒട്ടനേകം ഉപയോഗങ്ങളുണ്ട് എനി സമ്മറി ഡോട്ട് ആപ്പ് എന്ന ഈ മാജിക്കൽ ടൂളിന്. ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് വളരെ സിമ്പിളാണ്. എനി സമ്മറി ഡോട്ട് ആപ്പിൽ പോയി സൈനപ്പ് ചെയ്യുക, ഫയൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ യു ആർ എൽ പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് വെറുതെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡൺ. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ, അടിപൊളിയായിരിക്കും നിങ്ങളുടെ ലൈഫ്.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുക്കുളം.
4: പ്രായോജികർ ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
5: ഹോ, എന്തൊരു ചൂടാ. പോരാത്തേന് അതിന്റെ ഇടയിൽ കറന്റ് കട്ടും.
6: അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
5: ഒന്നും പറയണ്ടോ, അതിന് തീരെ ചാർജ് കിട്ടണില്ല. ബാറ്ററി മാറ്റണം എന്നാ പറയണ.
6: ബാറ്ററി മാറ്റൊന്നും വേണ്ട, നമ്മുടെ മഞ്ചേരി ചരണിയിലുള്ള ബി ആർ ജി സി എ ജെ എനർജി സൊല്യൂഷനിൽ പൊക്കോളൂ. ബാറ്ററി മാറ്റാതെ തന്നെ ചാർജ് നിൽക്കാനുള്ള വഴി അവിടെ നിന്ന് കിട്ടും.
1: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ. രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ് തയ്യാറാക്കുന്നത്. ആന്ധ്ര സ്പെഷ്യൽ ചില്ലി ചിക്കൻ. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് 1/2 kg. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 tbsp. പച്ചമുളക് അരച്ചത് 10 എണ്ണം. തൈര് 2 tbsp. 1/2 teaspoon മഞ്ഞൾപ്പൊടി. 1 tbsp കോൺഫ്ലോർ. നാരങ്ങനീര് 1 tsp. ഉപ്പ് പാകത്തിന് സവാള ചെറുതായി അരിഞ്ഞത് 1 എണ്ണം. 2 തണ്ട് കറിവേപ്പില. വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ചിക്കൻ വൃത്തിയാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പകുതി പച്ചമുളക് പേസ്റ്റ്, തൈര്, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, നാരങ്ങാനീര്, ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കണം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി ചിക്കൻ ഇളം ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. ഇനി മറ്റൊരു പാനിൽ അല്പം എണ്ണ ചൂടാക്കി ബാക്കിയുള്ള പച്ചമുളക് പേസ്റ്റ്, അരിഞ്ഞ സവാള, കറിവേപ്പില എന്നിവ നന്നായി വഴറ്റി അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. മസാല ചിക്കനിൽ നന്നായി പിടിക്കുന്നതുവരെ കുറഞ്ഞ തീയിൽ നന്നായി വേവിച്ച് അവസാനം മല്ലിയില അരിഞ്ഞതുകൂടി മുകളിൽ വിതറി വാങ്ങിവെക്കാം. ഇത്രയുമായാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ആന്ധ്ര ചില്ലി ചിക്കൻ റെഡി. തയ്യാറാക്കുന്ന വിധം ഒന്നുകൂടി പറയാം. ചിക്കൻ വൃത്തിയാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പകുതി പച്ചമുളക് പേസ്റ്റ്, തൈര്, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, നാരങ്ങാനീര്, ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കണം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി ചിക്കൻ ഇളം ബ്രൗൺ നിറത്തിൽ വറുത്തെടുക്കണം. ഇനി മറ്റൊരു പാനിൽ അല്പം എണ്ണ ചൂടാക്കി ബാക്കിയുള്ള പച്ചമുളക് പേസ്റ്റ്, അരിഞ്ഞ സവാള, കറിവേപ്പില എന്നിവ നന്നായി വഴറ്റി അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. മസാല ചിക്കനിൽ നന്നായി പിടിക്കുന്നതുവരെ കുറഞ്ഞ തീയിൽ നന്നായി വേവിച്ച് അവസാനം മല്ലിയില അരിഞ്ഞതുകൂടി മുകളിൽ വിതറി വാങ്ങിവെക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആന്ധ്ര ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് തിരൂരങ്ങാടി ചെറിയ മുക്കിൽ നിന്ന് സുശീല വേലായുധൻ. രസമുകുളം.

0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
1: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: സമയം 8:00 കഴിഞ്ഞ് 21:45. FM ശുഭദിനത്തിൽ ഇനി കേൾക്കാം കളിക്കൂട്ടം.
8: കളിക്കൂട്ടം.
9: ഓ എന്റെ ചേച്ചി, ഈ കുടിശുമുറിയിലാണോ ഞാനും അച്ഛനും ചേച്ചി മനുവേട്ടനും താമസിക്കേണ്ടത്?
10: ഈ ഫ്ലാറ്റിന് എന്താടാ കുഴപ്പം? മുംബൈയിലെ ബോറിവില്ലയിൽ 630 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഫ്ളാറ്റ് 35,000 രൂപയ്ക്ക് വാടകയ്ക്ക് കിട്ടാന്ന് പറഞ്ഞാ ചെറിയ കാര്യാ?
9: അല്ലല്ല, 2,500 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മുടെ തിരുമുടിയിലുള്ള തറവാട് വീട് ഒരു പൈസ വാടക കൊടുക്കാണ്ട് പൂട്ടിക്കിടക്കണുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴാ സങ്കടം.
8: മോനെ ശ്യാമേ,
9: എന്താച്ചാ?
8: ചേനയെ തിന്നണ നാട്ടിൽ ചെന്നാ പിന്നെ അതിന്റെ തുണ്ടം തിന്നല്ലേ നിവൃത്തിയുള്ളൂ. നീ അവളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട.
10: അങ്ങനെ പറഞ്ഞു കൊടുക്കന്റെ അച്ഛാ, ഞാനും മനുവേട്ടൻ എത്ര നടന്നിട്ടാണെന്നോ ഇങ്ങനെ ഒരു ഫ്ളാറ്റ് ഒപ്പിച്ചെടുത്തത്.
9: അപ്പൊ ഓട്ടോറിക്ഷയൊന്നും കിട്ടില്ലേ?
10: പല സ്ഥലത്തും ബ്രോക്കർമാര് പറയണ പകിട്ടേ ഉള്ളൂ. ചെന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ വല്ല ഭാർഗവി നിലയം പോലത്തെ സ്ഥലങ്ങള്. ലിഫ്റ്റ് ഇല്ല, എപ്പോഴും ടാപ്പില് വെള്ളം ഇല്ല.
9: അല്ല ശരിക്കും ചേച്ചി എന്തിനാ ഇവിടെ താമസിക്കുന്നത്? ഇവിടെയാണെങ്കിൽ തിരക്ക് തന്നെ തിരക്ക്, ആർക്കും ഒന്നും ശ്രദ്ധിക്കാൻ നേരമില്ല.
10: പ്രൈവറ്റ് കോളേജിൽ ജോലി കിട്ടാൻ വല്ല ലോട്ടറി അടിക്കേണ്ടി വരും. ഇവിടെ 1 രൂപ ചെലവാക്കാതെ കോളേജിൽ ജോലി കിട്ടിയപ്പോ പിന്നെ സെന്റിമെന്റ്സ് ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു.
8: ജോലി വലിയ കാര്യം തന്നെയല്ലേ? അതുകൊണ്ട് അവൾക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാലോ.
9: എന്റെ അച്ഛാ, എന്ത് സുഖം ഇവിടെ ഉള്ളത്?
8: പിന്നെന്താ വിഷമം?
9: രാത്രി 9 മണിയായ ഇവിടുത്തെ സോഫ സെറ്റും ഡൈനിങ് ടേബിളും ഒക്കെ കട്ടിലാവുന്നു. ശ്വാസം മുട്ടുന്നു മനുഷ്യന്.
10: പക്ഷെ ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ച് നീ എന്താ ഒന്നും ആലോചിക്കാത്തെ? എന്ത് കാര്യവും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇവിടെ എത്തുന്നില്ലേ?
8: പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഡെലിവറിക്കാരെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാവണില്ല കേട്ടോ. അവര് പാവം.
10: ഇവിടെ പാവം എന്നൊരു വിഭാഗം ആളുകൾ ഇല്ല അച്ഛാ. ഹോം ഡെലിവറിക്ക് മാസം 30 രൂപ അടച്ചാ മതി, അവരെത്ര തവണ വേണമെങ്കിലും കൊണ്ടുവന്ന് തരും.
9: ഇന്നലെ ചേച്ചി കൂട്ടാൻ വറവിടാൻ എണ്ണ അടുപ്പത്ത് വെച്ചപ്പോഴല്ലേ കടുകില്ലാന്ന് മനസ്സിലായത്. 3 മിനിറ്റിനുള്ളിൽ കടുക് എത്തിയപ്പോ കറിവേപ്പിലില്ലാന്ന് മനസ്സിലായി. രാത്രി കിച്ചൺ ക്ലോസ് ആയിരുന്നല്ലോ. അല്ല ഇതൊന്നും എനിക്ക് തീരെ പറ്റുന്നില്ല ചേച്ചി.
10: അതെ, ഇവിടെ വന്നിട്ടിങ്ങനെ നാട്ടിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് 100 കിലോമീറ്റർ ദൂരം പോവാൻ മെട്രോയില് 1.5 മണിക്കൂർ മതി. നാട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ടോൾ ബൂത്തില് പിക്കറ്റിംഗ്, പ്രതിഷേധം.
8: ഇവിടെ തർക്കിക്കാനൊന്നും ആർക്കും നേരമില്ല, എല്ലാവരും ബിസിയല്ലേ. മീറ്ററിലെ പൈസ കൊടുത്താൽ മാത്രം മതി ഇവിടെ. നാട്ടിൽ അങ്ങനെയാണോ?
9: അല്ല ഇവിടെ ചേച്ചിക്ക് സ്വയരായിട്ടൊരു പുസ്തകം വായിക്കാനോ ഒരു പാട്ട് കേൾക്കാനോ പറ്റുമോ? എന്താ റോഡിലെ തിരക്കും പുകയും പൊടിയും? ഇവിടെ കുറെ കാലം ജീവിച്ചാലേ മനുഷ്യന് യന്ത്രമായിട്ട് മാറും. ചിന്തിക്കാനും പ്രതികരിക്കാനും പറ്റാത്ത യന്ത്രം.
8: ശ്യാമേ, നീ പറയുന്നത് 100% ശരിയാ.
9: കേട്ടില്ലേ?
8: പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? നഗരത്തിലെ സൗകര്യങ്ങൾ നാട്ടുപുറത്ത് കിട്ടില്ല.
10: അത് പറഞ്ഞപ്പോഴും ഓർത്തത് ഇന്ന് നമുക്ക് പുലാവ് ഉണ്ടാക്കാം.
9: ചേച്ചി ഇപ്പൊ തന്നെ 6 മണിയായി, നമ്മൾ 8 മണിക്ക് ഓൺലൈനിൽ ഫിലിമിന് ബുക്ക് ചെയ്തതല്ലേ.
10: ഷോ എന്റെ ശ്യാമേ, നീ ഒന്ന് അടങ്ങ്. ഷോ കൈമേരി തീർന്നു എന്ന് തോന്നല്ലോ. ഞാനൊന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യട്ടെ. കൈമ റൈസ് 2 kg. ഡെലിവറി ടൈം 20 മിനിറ്റ്സാ. ഇതൊക്കെ മുൻപ് വെറും 5 മിനിറ്റ് കൊണ്ട് ഇവിടെ കിട്ടിയിരുന്നതാണല്ലോ, ഇപ്പൊ ഇതെന്ത് പറ്റി?
9: ചേച്ചി അറിഞ്ഞില്ല അല്ലേ?
10: എന്ത്?
9: വലിയ കോളേജ് പ്രൊഫസറാന്ന് പറഞ്ഞ് നടന്നോ ഹോം ഡെലിവറിയുടെ ടൈം കൂട്ടി. ഇനി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഒരു സാധനവും കിട്ടില്ല. ഗവൺമെന്റ് ഓർഡറാ. ചേച്ചി കടുവയെ കിടുവ പിടിച്ചു.
11: രചന നിർവഹണം സി

0: കൃഷ്ണകുമാർ,
1: ശബ്ദ സാന്നിധ്യം
0: സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്, ശ്രീകല സന്തോഷ്.
2: കളിക്കൂട്ടം,
3: കളിക്കൂട്ടം ഇനി അടുത്ത ഞായറാഴ്ച.
4: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
7: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
8: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
7: സുപ്ന പാം.
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
9: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
10: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
9: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: ശ്രീകാന്ത് നേത്രാലയ.
11: പ്രിയപ്പെട്ടവരെ, ഇന്ന് FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? അതിനുള്ള ഉത്തരം പറയാനുള്ള സമയമായിട്ടുണ്ട്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പറയാം. കോട്ടയം ജില്ലയിലെ CMS കോളേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ ഡിസൈൻ ചെയ്ത ജെൻസി പോസ്റ്റ് ഓഫീസ് സംവിധാനത്തിലൂടെ QR കോഡ് സംവിധാനം, ഡിജിറ്റൽ സർവീസുകൾ, പുതിയ സ്റ്റാമ്പുകൾ തത്സമയം പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്ന മൈ സ്റ്റാമ്പ് പ്രിന്റർ എന്നീ സേവനങ്ങൾ ലഭ്യമാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം ജില്ലയിലെ CMS കോളേജിൽ.
10: ഇതുവരെ കേട്ടത്
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
9: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരുമ്പയിൽ ഹോസ്പിറ്റലിലും.
10: സാന്ത്വനത്തിന്റെ കരസ്പർശം.
13: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
14: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
13: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744555024.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: പ്രിയപ്പെട്ടവരെ, സമയം 8 കഴിഞ്ഞ 28 ആയിട്ടുണ്ട്. FM ശുഭദിനം ഇവിടെ പൂർണ്ണമാവുകയാണ്. FM ശുഭദിനം ഇനി നാളെ രാവിലെ 6:55 ആരംഭിക്കും. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്ന് FM ശുഭദിനത്തിൽ നിന്ന് വിട പറയുന്നു ഞാൻ ആതിരായി പി, കൂടെ ശൈലേഷ് മൊറയൂർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ചിത്രമഞ്ജരി. പ്രിയമുള്ളവരെ നമസ്കാരം. സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റും 40 സെക്കൻഡും. നാളെ ജൂൺ 1 ആ മണിമുഴക്കം

0: കേൾക്കാൻ. അതിന് പാകത്തിന് നമ്മുടെ നാടും സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പുത്തനുടുപ്പും പുതിയ ബാഗും കുടയുമായി നാളെ അക്ഷരമുറ്റത്തേക്ക് പോകുന്ന കുഞ്ഞോമനകൾക്ക് ആശംസകൾ നേരാം. നമുക്ക് കൂടെ ഇന്നത്തെ ചിത്രമഞ്ചരിയിൽ നമ്മുടെ ആ പഴയ സ്കൂൾ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? ഓർമ്മയുണ്ടോ ആ ആദ്യത്തെ സ്കൂൾ ദിവസം? നിങ്ങളുടെ സ്കൂൾ ഓർമ്മകൾ ഓർത്തെടുത്ത് വിളിച്ചോളൂ. നമ്പർ 0483 2950 300, മറ്റൊരു നമ്പർ 0483 2950 800. നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ഓർമ്മകൾ വാട്സപ്പ് ചെയ്യാം. 9495050600 എന്ന നമ്പറിലേക്ക്. നിങ്ങൾക്കൊപ്പം ഞാൻ ശൈലേഷ് മൊറയൂർ, സ്റ്റുഡിയോ സഹായം ആദിരായി പി, സാങ്കേതിക സഹായം ലിജേഷ് കീശേരി, വേലായുധൻ അരീക്കോട്. അപ്പോൾ ആദ്യത്തെ കോളർ നമുക്ക് കണക്ട് ചെയ്താലോ. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
1: എന്റെ പേര് രജിത.
0: രജിത ഫ്രം
1: കോട്ടക്കലിനടുത്ത് പുത്തനത്താണി.
0: കോട്ടക്കലിനടുത്ത് പുത്തനത്താണി. പുത്തൻ ബാഗും കുടകളും ഒക്കെ ആയിട്ട് പോയിട്ടുള്ള കാലം ഓർമ്മയുണ്ടോ?
1: പിന്നെന്താ.
0: ഏത് സ്കൂളിലായിരുന്നു പോയിരുന്നേ?
1: ഞാന് എന്റെ വീട് മഞ്ചേരി, മഞ്ചേരി നിന്ന് പോയിട്ട് 32 എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു.
0: ആ, നമ്മളുടെ അയൽവാസിയാണ്. അപ്പൊ
1: അതെ, 32 സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് 7th വരെ.
0: ആ ഫസ്റ്റ് ദിവസം ഒന്ന് ഓർത്തെടുത്തേ. കുറെ കാലമായി ഉണ്ടാവൂലേ ആ ദിവസം? കുറെ വർഷങ്ങൾക്ക് മുമ്പാവൂലേ?
1: ഓ,
0: ഒരു 19 വർഷങ്ങൾക്ക് മുമ്പാണോ?
1: 50 ഒന്നുമില്ല, ഒരു
0: ഏകദേശം അതിനൊക്കെ അടുത്തായിരിക്കും. ആയിക്കോട്ടെ. എന്താ ചെയ്യുന്നേ?
1: ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് മക്കളും ഞാനും. ഇപ്പൊ ഞാനും മോളും മാത്രമേ ഉള്ളൂ. മക്കൾ രണ്ടുപേരും പുറത്താണ്.
0: പുറത്താണ്. അപ്പൊ അടിപൊളിയായിട്ട് അങ്ങനെ പോണു.
1: ഓ, സൂപ്പർ ആയിട്ട് പോകും.
0: എന്നാ നമുക്കൊരു ഫ്ലാഷ് ബാക്ക്, എങ്ങനെ ഉണ്ടായിരുന്നു ആ 32-ലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ ആ ആദ്യ ദിവസം ഓർമ്മയുണ്ടോ?
1: ഓ, കൊറേ ഓർമ്മയുണ്ട്. ക്ലാസ് ടീച്ചർ ആയിട്ടിരുന്ന ഒരു കൊച്ചപ്പ മാഷ് എന്ന് പറഞ്ഞ മാഷായിരുന്നു. ഫസ്റ്റ് ദിവസം അമ്മയും അച്ഛന്റെ പെങ്ങളും കൂടിയാണ് എന്നെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയത്. അന്നൊക്കെ നല്ല മഴ ആയിരുന്നല്ലോ
0: സ്കൂൾ തുറക്കുന്ന ദിവസം.
1: അതെ. പിന്നെന്താ ചോദിച്ചാൽ നടന്നിട്ടാണ് അന്ന് പോവാ. കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. ഒരുപാട് നടന്ന് അവിടെ എത്തി. ഫസ്റ്റ് ദിവസം തന്നെ ആദ്യം മഴ ഫുള്ള് നനഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്.
0: പുതിയ ഉടുപ്പും പുതിയ ബാഗൊക്കെ നനഞ്ഞാണ് നമ്മൾ സ്കൂളിലെത്തുക.
1: ഇപ്പോ
0: ഇപ്പോ 1 കിലോമീറ്ററും 2 കിലോമീറ്ററും ആണെങ്കിൽ പോലും കുട്ടികൾക്ക് സ്കൂൾ ബസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക വാഹനം അറേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണുള്ളത്. ഒരു കണക്കിന് എല്ലാവരും കൂടി നല്ല രസമായിട്ട് ഒരു 4 കിലോമീറ്റർ വരെയുള്ള ദൂരമൊക്കെയാണ് നടന്നു പോവുകയാണെങ്കിൽ ശരീരത്തിനും നല്ലൊരു കാര്യമാണ് അല്ലേ?
1: ആ,
0: ഇനി ആ അന്നത്തെ ഫസ്റ്റ് ദിവസം കൊണ്ട് വരട്ടെ. ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് കയറി പറ.
1: ഫസ്റ്റ് ദിവസം എന്താ ചോദിച്ചാല് നമുക്ക് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളായിരിക്കുമല്ലോ അന്നൊക്കെ. പിന്നെ എന്നെ അവിടെ എത്തിയിട്ട് അമ്മയൊക്കെ മാറി നിന്നു കുറച്ച് സമയം,
0: എന്താവും അറിയാൻ
1: സ്കൂള് വിടും. പിന്നെ അംഗനവാടിയിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
0: അംഗനവാടി പോയതുകൊണ്ട് ചെറിയ ഒരു പ്രശ്നത്തിന്റെ കുറവ് ഉണ്ടായിരുന്നു. പ്രശ്നക്കാരി അല്ലാതിരിക്കാനുള്ള തന്ത്രം.
1: പിന്നെ സാറ് വന്നതും നമ്മളെ പരിചയപ്പെടുത്തുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക അതൊക്കെ ചെയ്യും കുട്ടികളല്ലേ. പിന്നെ അതിനിടയിൽ അന്നൊക്കെ എന്ന് പറഞ്ഞ ഭയങ്കര അടിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട്.
0: അപ്പോ ആ ക്ലാസ്സിലെ വില്ലത്തിയായിരുന്നോ?
1: അല്ല, അങ്ങനെയല്ല.
0: ഒന്ന് ഏതാ ഡിവിഷൻ ഓർമ്മയുണ്ടോ? ഏത് ഡിവിഷനിലായിരുന്നു ഒന്നാം ക്ലാസ്സിലെന്ന്?
1: 1A.
0: ഇപ്പോഴും ആദ്യമായിട്ട് പഠിപ്പിച്ച ക്ലാസ് അധ്യാപകന്റെ പേര് ഓർമ്മയുണ്ട്? അതിനുശേഷം ഒരു പക്ഷേ നമ്മളെ പഠിച്ച അല്ലെ ക്ലാസ് നമ്മൾ ഇരുന്നിരുന്ന വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിയറസ്റ്റ് ആയിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ചില സ്കൂളുകളിൽ നമ്മൾ അല്ലെങ്കിൽ കലാലയങ്ങളിൽ നമ്മൾ എത്തിയപ്പോഴുള്ള അധ്യാപകരുടെ പേര് നമ്മൾ മറന്നുപോയാലും ശരി, നമ്മളെ ആദ്യം പഠിച്ച സ്കൂളിലെ അധ്യാപകന്റെ പേര് ഒട്ടുമിക്ക ആളുകളുടെ മനസ്സിലുണ്ടാവും അല്ലേ? ഓക്കെ, ഏതാ പാട്ട് വേണ്ടേ?
1: പാട്ട് തൈമാവിൻ തണലിൽ വരുന്നുണ്ടോ മൈനെ.
0: തൈമാവിൻ തണലിലാണോ വേണ്ടേ? പിന്നെ ഒരു യാത്രാമൊഴിയിലെ
1: സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല.
0: ഒരു യാത്രാമൊഴിയിലെ പാട്ടാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. തൈമാവിൻ തണലല്ലേ പറഞ്ഞേ? അപ്പൊ എന്നാ ആ പാട്ട് കേട്ടാലോ നമുക്ക്.
1: ഓക്കെ,
0: ഇതാ വരുന്നു പാട്ട് കേട്ടോ. വിളിച്ചത് സന്തോഷം.
1: താങ്ക് യു.
0: ഓക്കെ, വെൽക്കം.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
3: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
4: പ്രിയമുള്ളവരെ, ചിത്രമഞ്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റും 40 സെക്കൻഡും. വിളിക്കേണ്ട നമ്പർ 0483 2

0: അത് 50 300, മറ്റൊരു നമ്പർ 0483 2950 800.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
0: ചിത്രമഞ്ജരിയുടെ ഇതുവരെയുള്ള ഭാഗം സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ. ഇനി നമ്മുടെ കൂടെ ആരാ നോക്കാം. ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്. കുന്നമംഗലം, കോഴിക്കോട് കുന്നമംഗലം, ശ്രീധരൻ കുന്നമംഗലം.
0: ആരാണ്, ആരാണിത്, ആരാണ്?
3: ശ്രീധരൻ കുന്നമംഗലം.
0: ശ്രീധരൻ കുന്നമംഗലം, എന്തുണ്ട് അവിടെയൊക്കെ വിശേഷം?
3: ഏ,
0: എന്തൊക്കെ ഉണ്ട് വിശേഷം കുന്നമംഗലത്ത്? മഴയുണ്ടോ?
3: നല്ല വിശേഷം, മഴ ഒന്നുമില്ല.
0: എന്താ ചെയ്യുന്നത്?
3: ഞാൻ സ്വർണപ്പണി എടുക്കുന്ന ആളാ. സ്വർണപ്പണി?
0: സ്വർണപ്പണിയാണ്, നല്ല വെല്ലപിടിപ്പുള്ള പണിയാണല്ലേ. എങ്ങനെയുണ്ട്
3: പണിയെന്നാണ്?
0: നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ആരെ കൊറേയൊക്കെ
3: കിട്ടൂല,
0: നമുക്കൊന്നും കിട്ടൂല അല്ലേ.
3: പണിക്കൂലി മാത്രമേ കിട്ടൂ.
0: പണ്ടൊക്കെ പറയുന്നു തൊട്ട് കഴിഞ്ഞാൽ എട്ടിൽ ഒന്ന് കിട്ടുന്നൊക്കെ, വെറുതെ പറയുന്നല്ലേ.
3: ആ, അതൊക്കെ പണ്ട് പറഞ്ഞു, ഇപ്പൊ ഒന്നുമില്ല. പഴയല്ലേ?
0: അല്ല, പണ്ട് കിട്ടിയിരുന്നോ?
3: ആ, പണ്ടില്ല, കിട്ടിയതൊന്നുമില്ല. എന്നാലും പണ്ടൊന്നും കിട്ടിയതൊന്നുമില്ല.
0: ആയിക്കോട്ടെ. ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വേറെ ഭാര്യ ഉണ്ട്, മക്കളുണ്ട്. പിന്നെ മക്കള് ഇപ്പൊ വന്നിക്കുന്നു. വെറുതെ കാർഡ് കൊടുക്കാം.
0: ആരാത്? ഹലോ,
4: ഹലോ,
0: നമസ്കാരം. ആരാണ്?
4: ആ, നമസ്കാരം. ആ, സരോജിനി.
0: സരോജിനി അമ്മ, എന്തൊക്കെ ഉണ്ട് വിശേഷം?
4: നല്ല വിശേഷം. ഇവിടെ കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. ഇവിടെ മക്കളും മക്കളൊക്കെ
0: എല്ലാരും അടിപൊളിയായിട്ട്. ഇനിയിപ്പൊ നാളെ സ്കൂൾ തുറക്കാൻ പോവാ.
4: ആ, നാളെ സ്കൂൾ. ഓരും ആ ഒക്കെ കോളേജ് ഒക്കെ കഴിഞ്ഞതാണ്. ഇത്തന്നെ ഇപ്പം കോളേജിലുള്ളു മോന്.
0: ആയിക്കോട്ടെ. അമ്മ ഏത് സ്കൂളിലാ പഠിച്ചേ? 1ാം ക്ലാസ്സില്. ഏത് സ്കൂളിലായിരുന്നു പഠിച്ചേ?
4: അത് എഗരൂര്.
0: എഗരൂര്? അന്ന് പോയ ആ സംഭവം ഓർമ്മയുണ്ട്. അന്ന് സ്കൂളിലേക്ക്, നാളെപ്പോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോവാണ്.
4: ഓ,
0: അന്ന് അന്നത്തെ ഒരു സംഭവം എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ?
4: അന്നത്തെ കാലം കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകാനുള്ള പുതിയ ഉടുപ്പും ഡ്രസ്സും ഒക്കെ ഇട്ട് കാണിച്ച് പോകും സ്കൂളിലേക്ക്. അന്ന് മുട്ടായി ഒക്കെ തരലുണ്ടായിരുന്നു സ്കൂളിന്.
0: 1ാം ക്ലാസ്സിലേക്ക്
4: ചേരുമ്പോ.
0: പിന്നെ ഏതാ പാട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാട്ടൊന്ന് റെഡി ആക്കായിരുന്നു.
4: പാട്ട് ഏതാ എനിക്ക് അറിയില്ല സർ. ഞാനും മൂപ്പര് എന്താ ഉദ്ദേശിച്ചത് ഞാൻ അറിയില്ല.
0: ആണോ? ഇത് മൂപ്പര് പണി പറ്റിച്ചാണ് ഇപ്പോ. വേഗം ചോദിക്ക്. ഇവിടുത്തെ വേറെ ആളുകൾ വിളിച്ചുകൊണ്ട് കേട്ടോ. ഏതാ
3: കൊട്ടാരം വിൽക്കാനുള്ള?
0: കൊട്ടാരം നമുക്ക് വിൽക്കാം. എന്നാലും വിൽക്കട്ടെ. ചന്തകളവം.
3: ഓ,
0: ഇവിടെ വരുന്നു പാട്ടേട്ടോ.
3: ഓ,
0: വിളിച്ചതിൽ സന്തോഷം.
3: ആ, സന്തോഷം.
0: ഓക്കെ.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
0: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
3: പ്രിയമുള്ളവരെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരിയാണ്. സമയം 8 മണി കഴിഞ്ഞ 47 മിനിറ്റും 58 സെക്കൻഡും. ഇനി നമ്മുടെ കൂടെ ആരാ നോക്കാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ആരാണ്?
4: ഞാൻ സതി.
3: സതി എവിടുന്നാണ്?
4: മഞ്ചേരി.
3: മഞ്ചേരി എവിടെ?
4: അടുത്ത്
3: തന്നെ. അപ്പൊ നമ്മള് തൊട്ടടുത്ത്. ഇവിടുന്ന് ഉറക്കെ അങ്ങോട്ട് കൂവി കഴിഞ്ഞാ കേക്കാം. എന്ത് ചെയ്യുന്നു?
4: പിന്നെ ഞങ്ങളിപ്പോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്.
3: ഞങ്ങളിപ്പോ
4: ഒരു യാത്രയിലാണ് വിളിച്ചത്.
3: ഡ്രൈവ് ചെയ്യണോ?
4: ഇല്ല, ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല, ഹസ്ബൻഡ് ഡ്രൈവ്
3: ചെയ്യാം. നമ്മ എല്ലാ സൈഡിലേക്കൊന്ന് ഒതുക്കിയിട്ടിട്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങോട്ടാ പോണേ?
4: ഞങ്ങളൊരു അമ്പലത്തിൽ പോവാ.
3: അപ്പൊ എന്തായാലും ഞങ്ങൾക്കും വേണ്ടിട്ട്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടിട്ട് ഒന്ന് പ്രാർത്ഥിക്കണേ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ സ്കൂളിലേക്ക്, ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയ ഓർമ്മ ഉണ്ടോ? ഏത് സ്കൂളിലേക്കായിരുന്നു പോയിരുന്നത്?
4: പഠിച്ചതൊക്കെ നിലമ്പൂർ, പിന്നെ ഉപ്പട എന്ന് പറയുന്ന സ്ഥലമാണ്.
3: നിലമ്പൂർ ഉപ്പടയിലോ?
4: ഉപ്പട, ചുങ്കത്ര, ഉപ്പട കേട്ടിട്ടുണ്ടാവും.
3: ആ, കേട്ടിട്ടുണ്ട്.
4: അപ്പൊ അവിടെ ഉപ്പട AUP സ്കൂളിലാണ് എന്റെ ആദ്യത്തെ പഠനം.
3: ആദ്യ ക്ലാസ് ടീച്ചറിന്റെ പേര് ഓർമ്മയുണ്ടോ?
4: ഞങ്ങളുടെ അവിടെ
3: ക്ലാസ് ടീച്ചറിന്റെ പേര് ഓർമ്മയുണ്ടോ?
4: ഗൗരിയമ്മ
3: ടീച്ചറായിരുന്നു. ടീച്ചറെ ഇപ്പൊ വിളിക്കാറുണ്ടോ? ഇപ്പൊ ഇല്ല അല്ലേ. നിങ്ങൾ എന്താ ചെയ്യുന്നേ?
4: ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഹൗസ് വൈഫാണ്.
3: ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഹൗസ് വൈഫിന്.
4: അല്ല, അതുണ്ട്,
3: ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ
4: അല്ലേ.
3: അപ്പൊ നമുക്കേ പാട്ട് കേട്ടാലോ?
4: കേക്കാം.
3: ഏത് പാട്ടാ വേണ്ടേ? ചന്ദനമണിവാതിൽ. മരിക്കുന്നില്ല ഞാൻ, ഓർമ്മകളും മരിക്കുന്നില്ല, നമ്മുടെ സ്കൂൾ ജീവിതങ്ങളും എല്ലാം ഓർത്തെടുത്തുകൊണ്ട് ഇതാ പാട്ട് വരുന്നു കേട്ടോ. വിളിച്ചതിൽ സന്തോഷം.
4: ഓക്കേ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ചേരി. സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. ഇനി നമ്മുടെ കൂടെ ആരാ നോക്കാം. ഹലോ.
3: ഹലോ മാം.
2: ഹലോ.
3: ഓക്കേ,
2: പറയൂ, ആരാണ്?
3: ഞാൻ വെട്ടിച്ചിറയിൽ നിന്ന് വിജയലക്ഷ്മിയാണ്.
2: വെട്ടിച്ചിറയിൽ നിന്നും
3: വിജയലക്ഷ്മി, കാടാമ്പഴ അടുത്ത.
2: വിജയലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷം വെട്ടിച്ചിറയിൽ?
3: നല്ല വിശേഷം.
2: ആരൊക്കെയുണ്ട് വീട്ടില്?
3: ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്.
2: എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ പോകും.
3: സന്തോഷമായിട്ട് ഇനി 2 മക്കൾ, ഒരാളിപ്പോ ഒന്ന് പഠിക്കാനുള്ള സ്ഥലത്ത് പോയി, മറ്റേ ഒത്തിരി കഴിഞ്ഞാ പോവും. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. ഞാനൊരു സ്ഥിര ശ്രോതാവാണ്, എല്ലാ പ്രോഗ്രാമുകളും ഞാൻ കേൾക്കാറുണ്ട്.
2: സന്തോഷം.
3: കത്തയക്കാനൊക്കെ ഒരു ഇച്ചിരി മടിയാണ്.
2: എങ്ങനെ?
3: കത്തയക്കാനൊക്കെ കുറച്ചൊരു മടിയുള്ള കൂട്ടം.
2: വായന മടി, എഴുതാൻ മടി, മടികളാണല്ലോ ഉള്ളത് അല്ലെ. സ്കൂളിൽ പോവാൻ മടിയുണ്ടായിരുന്നോ? സ്കൂളിലേക്ക് പോവാൻ മടിയുണ്ടായിരുന്നോ?

0: കുട്ടിക്കാലത്ത് അത് ആ ഓർമ്മ കേട്ടപ്പോഴാണ് എനിക്കൊന്ന് വിളിക്കാൻ തോന്നിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആണ് കിട്ടിയത്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്.
1: വിളിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷം. പുതിയ പുതിയ കോളേഴ്സ് ഇങ്ങനെ വരുമ്പോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷമാവും.
0: കുറച്ച് മുമ്പേ വിളിച്ചിട്ടുണ്ട്.
1: കൊറേ മുമ്പ് അല്ലേ?
0: കൊറേ മുമ്പാണ് വിളിച്ചത്.
1: ഓക്കെ ഓക്കെ. പിന്നെ എന്താന്ന് ഇട്ട് ആദ്യ ദിവസം ഓർമ്മയിൽ എന്താ തെളിഞ്ഞു വരുന്നേ? ഇപ്പൊ ഏത് സ്കൂളിലായിരുന്നു?
0: ഞാന് എന്റെ വീട് കാണാമല്ലി അടുത്തെന്ന് പറഞ്ഞാല് പാങ്ങലാണ്.
1: പാങ്ങല്.
0: കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ വാൽപ്പാറ ദുരിതത്തിൽ മരിച്ചില്ലേ, അതൊക്കെ എന്റെ അടുത്തുള്ള സ്കൂളാണ്. ഏട്ടത്തിയമ്മയുടെ സ്കൂളിൽ ഒരു ടീച്ചറൊക്കെയാണ് മരിച്ചത്. അപ്പൊ അവിടെ അവിടെയാണ് എന്റെ വീട്. കുറച്ച് ഗ്രാമമാണ്, നല്ല കുഗ്രാമം തന്നെയായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്. തോടും പാടും ഒക്കെ ആയിരുന്നു. അപ്പൊ മഴയിലൂടെ ഒക്കെ നടന്ന് തന്നെയാണ് ഞങ്ങൾ പോയിരുന്നത്.
1: ഏതായിരുന്നു സ്കൂള്? ഒന്നാം ക്ലാസ്സിലെ സ്കൂള്?
0: ജി യു പി എസ് ഒരു 100 കൊല്ലം ജി യു പി സ്കൂൾ
1: പാങ്ങലെ സ്കൂള് അല്ലേ?
0: പാങ്ങലെ സ്കൂള്.
1: 100 വർഷത്തെ പഴക്കമുണ്ട്.
0: ഓ, തീർച്ചയായിട്ടും.
1: ആ ഒന്നാം ക്ലാസ്സിലേക്ക് പോയിട്ട് എത്ര കൊല്ലായി?
0: ഇപ്പോ എനിക്ക് 53 വയസ്സായി.
1: അപ്പൊ ഏകദേശം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു.
0: തീർച്ചയായിട്ടും. ടീച്ചറിന്റെ പേര് ഓർമ്മയുണ്ട്, ചിന്നമ്മ എന്നാണ് ടീച്ചറിന്റെ പേര്. അപ്പൊ സ്കൂളിൽ പോകുമ്പോ ആദ്യത്തെ ദിവസം എന്തായാലും കരച്ചിലായിരുന്നു. കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിരുന്നത്.
1: കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ പോന്നപ്പോഴും കരച്ചിലായിരുന്നു. കാരണം വിട്ടു പോരാൻ പിന്നീട് ആദ്യം കരഞ്ഞ കരച്ചിലല്ല, ലാസ്റ്റ് പോരും പോലെ.
0: തീർച്ചയായിട്ടും
1: സന്തോഷ കരച്ചിലായിരുന്നു. അന്ന് സങ്കടത്തിന്റെ കരച്ചിലും ഇന്ന് സന്തോഷത്തിന്റെ.
0: അതെ അതെ അതെ. അപ്പൊ ടീച്ചറിനെ മറക്കാൻ പറ്റൂല, കാരണം ടീച്ചർ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ടീച്ചർ ഇപ്പോഴും ഉണ്ട്, മാഷുണ്ടായിരുന്നു കൂടെ. മാഷി ഇപ്പൊ മരിച്ചു. ടീച്ചറിനെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു.
1: ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോഴേ ടീച്ചറിന്റെ അടുത്ത് മഞ്ചേരി FM-ന്റെ ഒരു അന്വേഷണം പറയണേ.
0: തീർച്ചയായിട്ടും. ചിന്നമാണ് ടീച്ചറിന്റെ പേര്.
1: ചിന്നമ്മ ടീച്ചറോട് ഞങ്ങളുടെ അന്വേഷണം അറിയിക്കാം.
0: കുറച്ച് ഇതൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ വിളിക്കാറുണ്ട്, മക്കളെ വിളിക്കാറുണ്ട്, വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. ടീച്ചർ ഇപ്പോഴും പറയും, ഇവിടുത്തെ ആ കഥകളൊക്കെ പറയാറുണ്ട്. അപ്പൊ വല്ലാത്തൊരു ഓർമ്മയാണ്. കാരണം ടീച്ചർ കരഞ്ഞപ്പോ എനിക്കൊരു ചോക്കിന്റെ കഷ്ണമൊക്കെ തന്നു. ഞാൻ ബെഞ്ചിൽ ഇരുന്നതൊക്കെ ഓർമ്മയാണ്. അന്നൊന്നും ബെഞ്ചൊന്നും പറയാനില്ല, താഴെ ഒരു തറ മാത്രം.
1: ഇന്നൊക്കെ ഹൈടെക് ആയി, ക്ലാസ്സുകളൊക്കെ ക്ലാസ് റൂമുകളൊക്കെ ഹൈടെക് ആയി, AC വരെ ആയി.
0: അതെ അതെ അതെ.
1: നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ.
0: തീർച്ചയായിട്ടും.
1: ഏതാ പാട്ട് വേണ്ടേ?
0: പാട്ട് എനിക്ക് ഏതായാലും കുഴപ്പമില്ല, പെട്ടെന്ന് എടുത്തോണ്ടെങ്കിൽ പാട്ടൊന്നും കിട്ടുന്നു.
1: കുഴപ്പമില്ല, ഇതാ നല്ലൊരു പാട്ട് വരുന്നു, സ്കൂളിന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാം.
0: തീർച്ചയായിട്ടും.
1: ശരി, വിളിച്ച സന്തോഷം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

0: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി. പ്രിയമുള്ളവരെ, സമയം 9 മണി കഴിഞ്ഞ 2 മിനിറ്റും 52 സെക്കൻഡും. ഇനി ആരാണ് നമ്മുടെ കൂടെ നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: നമസ്കാരം സാറേ.
1: ആരാണിത്?
2: കേർപ്പുളശ്ശേരി വീരമംഗലം എന്നുള്ള സ്ഥലത്തു നിന്നാണ്. മണികണ്ഠനാണ് പേര്.
1: മണികണ്ഠൻ എന്ത് ചെയ്യുന്നു?
2: ഞാന് 2006 വരെ വായിച്ചുള്ള ഒരാളായിരുന്നു. ഡ്രൈവറായിരുന്നു. പെട്ടെന്ന് കാഴ്ച പോയി.
1: 20 വർഷമായിട്ടല്ലേ. കേക്കുന്നില്ലേ ഞാൻ പറയുന്ന? അങ്ങോട്ട് കേക്കുന്നുണ്ടോ?
2: കേക്കുന്നുണ്ട് സാറേ.
1: ആ, ഇങ്ങോട്ട് വോളിയം കുറഞ്ഞിട്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നിട്ട്
2: ഇപ്പൊ ഞങ്ങള് ഒരു കാഴ്ച ഇല്ലാത്ത ആളുകൾ കുടുംബശ്രീക്ക് വിളിച്ച് നടത്തുകയാണ്.
1: എന്തൊക്കെയാണ് അതിലുള്ള പ്രൊഡക്റ്റുകൾ?
2: ചന്ദനത്തിരി, കൊതുകുതിരി, പെനോയില്, സോപ്പ്, എയർ ഫ്രെഷ്നർ.
1: ഇത് എന്നിട്ട് ഓരോ ഷോപ്പുകളിലേക്ക് കൊണ്ടു കൊടുക്കാണോ ചെയ്യാ?
2: ഷോപ്പുകളിൽ കൂടി, ഇങ്ങനെ ഓഫീസുകളിൽ കൂടെ.
1: ആ, അപ്പൊ ആര് കൊണ്ടുപോകും?
2: ഞാനും എന്റെ ഒരു കൂട്ടുകാരുണ്ട്. ഞങ്ങൾ 24 പേരുണ്ട്.
1: ആ, മൊത്തത്തില് ആ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 24 ആളുകളുണ്ട്.
2: ആ, ഞങ്ങള് കൂട്ടായ്മയാണ്.
1: ആ,
2: കാഴ്ചയില്ലാത്ത ആൾക്കാർ.
1: എവിടെയാണിത്? സ്ഥാപനം എവിടെയാ?
2: വെള്ളിനായി പഞ്ചായത്തിന്റെ.
1: അപ്പൊ അവിടെ വന്നിട്ട് ആളുകൾ സാധനം വാങ്ങിക്കോ?
2: അല്ല, ഞങ്ങള് നടന്നു വെക്കാറാണ്.
1: നടന്നു കൊടുക്കുന്നതാണ് ചെയ്യുന്നല്ലേ.
2: ഷാളിടും. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ അതില് കുടുംബശ്രീയുടെ മേള നടന്നു, തൃത്താല വെച്ചിട്ട് സരസു മേള. അതിൽ ഞങ്ങൾക്ക് മൂന്നാം സ്ഥാനം ഞങ്ങൾക്ക് അത്.
1: ഓ, അഭിനന്ദനങ്ങള്. ഇനി അടുത്ത പ്രാവശ്യം നമുക്കത് 1-ാം സ്ഥാനത്തേക്ക് എത്തണം.
2: ഓ,
1: പിന്നെ സ്കൂളിൽ പോയ ആദ്യത്തെ ആ ദിവസം ഓർമ്മയിലുണ്ടോ?
2: ഓ, ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ, ഞങ്ങളെ അടുത്ത സ്കൂള് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത്.
1: വീടിന്റെ അടുത്ത് തന്നെ.
2: 100 മീറ്ററും കൂടി ഇല്ല.
1: ആ, അപ്പൊ തൊട്ടടുത്താണ്. ബെല്ലടിക്കുമ്പോ ഓടിയാ മതി.
2: ഓ, ബെല്ലടിക്കണേ നമ്മുടെ വീട്ടിലേക്ക് കേട്ടാ.
1: ആ, അപ്പൊ പലപ്പോഴും വൈകിയായിരിക്കും എത്തുക, കാരണം അടുത്താവുമ്പോഴാണ് നമ്മൾ നേരം വൈകുന്നേ.
2: പിന്നെന്താ,
1: ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ വേഗം ബുക്ക് എടുത്തൊരു ഒറ്റവട്ടം.
2: ആ, അന്ന് പിന്നെ അന്നത്തെ കാലഘട്ടങ്ങളിലെ യൂണിഫോം ഒന്നുമില്ല. LP സ്കൂളിലെ സ്കൂളിൽ പഠിക്കുമ്പോഴേ.
1: ആ, അത് ഏത് വർഷത്തിലായിരുന്നു? അത് ഏത് വർഷമാണെന്നൊന്നും അങ്ങനെ ഓർക്കുന്നില്ല, പക്ഷെ എന്നാലും ആ ഓർമ്മകളുണ്ട്.
2: ആ, ഞങ്ങളൊരു ഫാത്തിമ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ, ചോലയിൽ ഫാത്തിമ എന്ന്
1: പറയും.
2: നമ്മുടെ അടുത്തുള്ള ടീച്ചർ തന്നെ.
1: അടുത്തുള്ള ടീച്ചർ തന്നെ. ടീച്ചർ ഇപ്പോ റിട്ടയർ ആയി, സ്വസ്ഥമായിട്ട്. അപ്പൊ ടീച്ചറെ കാണുമ്പോ ഞങ്ങൾ അന്വേഷിച്ചു പറയണം കേട്ടോ.
2: ഓ, പറയാം.
1: മഞ്ചേരി FM നിലയത്തിന്റെ അന്വേഷണം അറിയിക്കുക. നമുക്ക് എന്നാ ഒരു പാട്ട് കേട്ടാലോ?
2: ഞങ്ങളെ KFC കാഴ്ചയില്ലാത്ത ആളുകളുടെ എല്ലാവർക്കും വേണ്ടി, KFC എന്ന സംഘടന ഉണ്ട് ഞങ്ങള്, കേരള ഫെഡറേഷൻ ബ്ലൈൻഡ്.
1: അവർക്ക് എല്ലാവർക്കും വേണ്ടി ഏത് പാട്ട്?
2: മണിയറയിലെ
1: മീണ അടയ്ക്കുമ്പോൾ എന്നുള്ള പാട്ടല്ലേ. എന്നാ വരുന്നു കേട്ടോ.
2: എന്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും
1: ഇതാ വരുന്നു.
2: നല്ലവരായ എല്ലാവർക്കും.
1: ഓക്കെ, ഇതാ വരുന്നു പാട്ട്. സന്തോഷം.

0: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
1: അതേടോ, അതെ താടി പഠിക്കാൻ എത്രയാവും?
0: അത് തന്നെ നമ്മുടെ 60 രൂപ.
1: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയേ ഉള്ളൂ കയ്യില്.
0: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
1: രണ്ടാമത്തേതോ,
0: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
1: ഇതാ UPI എന്നെ രക്ഷിച്ചു. ഇഷ്ടാ.
0: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: പ്രിയമുള്ളവരെ, ചിത്രമഞ്ജിരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0483 2950 50 300, മറ്റൊരു നമ്പർ 0483 2950 800. വാട്സപ്പ് സന്ദേശങ്ങൾ 9495050600. ഇനി ആരാ നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ആരാണ്, എവിടുന്നാണ്?
5: മൊയ്തീൻ കുട്ടി, വട്ടോളിക്കാവ്, കെ പാലം.
4: മൊയ്തീൻ കുട്ടി, കിഴക്കെ പാലം, എവിടെയാ പറഞ്ഞ സ്ഥലം?
5: വട്ടോളിക്കാവ്, കെ പാലം.
4: വട്ടോളിക്കാവ്, എന്തുണ്ട് അവിടെ വിശേഷം? അങ്ങനെ തന്നെ പോട്ടെ, സന്തോഷത്തോടു കൂടി. എന്താ ചെയ്യുന്നേ?
5: ഞാനിപ്പോ ഒരു കണ്ണു കാണാത്ത വ്യക്തിയാണ്. ഞാനിപ്പോ എന്നാലും എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ സൈക്കിളിന് മുകളിൽ സോപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട്.
4: നേരത്തെ വിളിച്ച മണികണ്ഠനും ഇതുപോലെ ഒരു പ്രസ്ഥാനമൊക്കെ നടത്തിക്കൊണ്ടുവന്ന ഒരു സംരംഭം ഒരുമിച്ച് 40 പേരൊക്കെ കൂടി നടത്തുന്നു പറഞ്ഞു. അതിൽപ്പെട്ട ആളാണോ?
5: അല്ലല്ല സാർ, ഞാൻ ഒറ്റക്ക് കടയിൽ എടുത്തു കൊടുത്തിട്ട് സൈക്കിളിന് മുകളാക്കിട്ട് വീട് വീടാൻ കൊണ്ട് നടത്തുകയാണ്.
4: ആ, നമ്മൾ ഒറ്റക്കാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ?
5: കച്ചവടം പോകുന്നുണ്ട്. പിന്നെ വഴികളും അറിയില്ല. അപ്പൊ വഴികളൊക്കെ ആൾക്കാർ പറഞ്ഞു, അങ്ങട്ടല്ല ഇങ്ങട്ടല്ല. അങ്ങനെ വഴികള് ആളുകളുടെ സഹായമുണ്ട്. റോഡ് മുന്നിൽ കിടക്കുമ്പോൾ ആൾക്കാർ റോഡ് മുറിച്ച് കറച്ചു തരും.
4: ആളുകളുടെ സഹായം ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആരൊക്കെ ഉണ്ട് വീട്ടില്?
5: വീട്ടില് ഞാനും എന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയുണ്ട്.
4: ഓക്കെ, സന്തോഷമായിട്ട് പോകുന്നു.
5: ആ, കുഴപ്പമില്ല, സന്തോഷമായിരുന്നു.
4: സ്കൂൾ ഓർമ്മകള് ഓർമ്മ വരുന്നുണ്ടോ?

0: താണ്ടിന്റെ 71 മുതൽ 74 വരെ വട്ടുവിളിക്ക് അവർ പഠിച്ചു.
1: 71 മുതൽ 74 വരെ.
0: പിന്നെ അത് കഴിഞ്ഞിട്ട് 77 വരെ ഞാൻ നാട്ടിൽ സ്കൂള്. പിന്നെ അത് കഴിഞ്ഞിട്ട് വട്ടേനാർ സ്കൂള്.
1: ആരോ അവിടുന്ന് എന്തോ വിളിച്ച് പറഞ്ഞിരുന്നുണ്ടല്ലോ, ആരാണത്?
0: അത് പുറത്തുനിന്നാരെ വിളിച്ചാണ്. 1980 വരെ കൂറ്റനാട് വട്ടേനാർ സ്കൂൾ പഠിച്ചു. അങ്ങനെ 3 സ്കൂൾ പഠിച്ചു.
1: അപ്പൊ 3 സ്കൂളിലെയും ഓർമ്മകളില് മറക്കാത്തൊരു ഓർമ്മ എന്താ?
0: ഫസ്റ്റില് എന്നെ നമ്മൾ പഠിക്കുമ്പോ ഒരു അയ്യപ്പൻ മാഷ്, അബ്ദുറഹിമ മാഷ്, സോമന ടീച്ചറ്, പിന്നെ ലക്ഷ്മി ടീച്ചർ, നാരായണ ടീച്ചർ, 5 വ്യക്തികളാണ് അവിടെ ഇന്ന് പഠിപ്പിച്ചത്.
1: അവരൊക്കെ ഇപ്പൊ കാണാറുണ്ടോ?
0: അവര് കുറവേര് മരിച്ചിരുന്നു, ഇനി ഒരു നാരായണ ടീച്ചർ മാത്രമേ ഉള്ളൂ. അവരൊക്കെ കാണണത്തുണ്ട്.
1: ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണേ, വിളിക്കുകയൊക്കെ ചെയ്യണം.
0: ഞാൻ അവരുമ്പത്തുകൂടെ സോഫയിട്ടൊക്കെ പോയിരുന്നു. ഇപ്പൊ അവർക്കൊന്നും പോണില്ല. ആദ്യം കണ്ണു കാണുമ്പോ പോയിരുന്നു. ഇപ്പൊ ആദ്യമൊക്കെ എനിക്ക് കണ്ണു കണ്ടിരുന്നു. പിന്നെ രാത്രി മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എല്ലാരും മാലക്കണ്ണ വന്നൊന്നും തീറ്റർ വെണ്ടൊന്നുമില്ല, മാലക്കണ്ണ പറയുന്നത്. പിന്നെ അങ്ങനെ 10 കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ കംപ്ലീറ്റ് പോയി. ഇപ്പൊ ഒരു ഇതുമില്ല.
1: അതിലൊന്നും നമ്മള് തളരരുത്. അതാ വേണ്ടേ.
0: എന്റെ വീട്ടില് എനിക്കൊരു പെങ്ങൾക്കുണ്ട്, പാരമ്പര്യമായിട്ട് വരുന്നതാണെന്നൊക്കെ
1: പറഞ്ഞിരുന്നത്.
0: ഇപ്പൊ എന്റെ ഞരമ്പുകളൊക്കെ എല്ലാം തളർന്നു പോയിക്കൊണ്ട് ഞാൻ ഇപ്പൊ പ്രാവശ്യം മരുന്നില്ല. ഞാൻ പല ഇവിടെ കോയമ്പത്തൂർ അരവിന്ദിലൊക്കെ പോയിരുന്നു, അവർ പറഞ്ഞു മരുന്നില്ല പറഞ്ഞു.
1: നോക്കുന്ന നമുക്ക് പാട്ട് കേട്ടാലോ?
0: ആയിക്കോട്ടെ.
1: ഏത് പാട്ടാ വേണ്ടേ?
0: മുറ്റത്തെ മുല്ലയിലെ.
1: മുറ്റത്തെ മുല്ലയിലെ അല്ലേ? ഇതാ വരുന്നു ആ പാട്ട് കേട്ടോ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: പ്രിയമുള്ളവരെ, സമയം 9 കഴിഞ്ഞ 16:15. ഇനി ആരാ കൂടെ നോക്കാം. ഹലോ,
3: ഹലോ, നമസ്കാരം.
2: മഞ്ചേരിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഇത് കേശവൻ.
2: കേശവൻ
3: കേശവൻ ചെറുതുരുത്തി.
2: ചെറുതുരുത്തി, എന്തുണ്ട് അവിടെ വിശേഷങ്ങള്?
3: എന്തൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ പോണോ? ഇനി ഇപ്പൊ നാളെ സ്കൂളൊക്കെ തുറക്കല്ലേ?
2: എന്ത് ചെയ്യുന്നു?

0: ഇങ്ങനെ
1: എന്താ ചെയ്യുന്നേ?
0: ഞാൻ സർവോദയ സംഘത്തിലായിരുന്നു, ഖാദി സർവോദയ സംഘത്തിലായിരുന്നു. ഞാൻ റിട്ടയർഡായി.
1: ഇപ്പൊ സ്വസ്ഥം ആയിട്ട് അങ്ങനെ പോണു. വേറെന്തെ പരിപാടി ഉണ്ട് ഇപ്പോ?
0: ഇപ്പൊ അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടി ഒന്നും
1: ഇല്ല.
0: ഇല്ല,
1: സ്കൂൾ ഓർമ്മകൾ ഓർത്തെടുക്കുന്നുണ്ടോ?
0: സ്കൂൾ ഓർമ്മകൾ വളരെ, പിന്നെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ വളരെ ഭയങ്കര ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണ് അവിടെ. ആ സമയത്തൊക്കെയാണ് പഠിച്ചിരുന്നത്.
1: ഈ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. സ്കൂളില് നാലാമത്തെ പീരീഡ് കഴിഞ്ഞിട്ട് രണ്ട് ബക്കറ്റിന്റെ ശബ്ദം, ബക്കറ്റ് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ കയ്യെ ആസ്റ്റി അലൂമിനിയം ബക്കറ്റ് ആയിരിക്കും, അതിലേക്ക് ഇങ്ങനെ വീഴുമ്പോഴുള്ള രണ്ട് ശബ്ദം ഉണ്ടല്ലോ, അതിങ്ങനെ കേൾക്കുമ്പോ എന്റെ സാറേ എന്താല്ലേ
0: ഭയങ്കര കാലഘട്ടം.
1: ആ കാലഘട്ടം
0: ഇന്നല്ല ആകെ മാറിപ്പോയി. ഇന്ന് അന്ന് പിന്നെ വളരെ സാമ്പത്തികമായിട്ട് എല്ലാ കുടുംബങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളും അങ്ങനെയൊക്കെ ഇല്ലേ പഠിക്കാനുള്ളത്. അപ്പൊ വളരെ ബുദ്ധിമുട്ടി പഠിച്ച കാലങ്ങളാണത്.
1: ഇപ്പോ ബിരിയാണിയും മന്തിയും വെറൈറ്റി ഫുഡുകളൊക്കെ കാലത്തിനനുസരിച്ച് മാറട്ടെ, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ.
0: മാറ്റങ്ങൾ നല്ലതിനാവട്ടെ, നല്ലതിനായിട്ട്
1: വരട്ടെ. ഇതാ സമയം കഴിഞ്ഞു തുടങ്ങുന്നു, നമുക്ക് പാട്ടിലേക്ക് പോയാലോ? നല്ല
0: ഓ ശരി,
1: ഏത് പാട്ടാ വേണ്ടേ?
0: ഒന്നാം രാഗം പാടി ഒന്നിനെ
1: തുമ്പികൾ അല്ലേ. പാട്ടിലേക്ക് പോയാലോ? ഇതാ വരുന്നു പാട്ട് കേട്ടോ.
0: ആയിക്കോട്ടെ,
1: വിളിച്ചതിൽ സന്തോഷം.
0: ശരി, സന്തോഷം, നമസ്കാരം.

0: പ്രിയമുള്ളവരെ, നമ്മളുടെ ഇന്നത്തെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് ആളുകൾ വിളിച്ചു, അവരുടെ അനുഭവങ്ങളെല്ലാം പങ്കുവച്ചു. സ്കൂൾ ഓർമ്മകൾ ഓർത്തെടുത്ത് ഒന്നിച്ച് പങ്കിട്ട ആളുകൾ രജിത കോട്ടയ്ക്കൽ, ശ്രീധരൻ കുന്നമംഗലം, കൂടെ സരോജിനി, സതി മഞ്ചേരി, വിജയലക്ഷ്മി, വെട്ടിച്ചിറ, മണികണ്ഠൻ, ചെറുപ്പുളശ്ശേരി, മൊയ്തീൻകുട്ടി, വട്ടോളി, കേശവൻ, ചെറുപ്പുളശ്ശേരി എന്നിവരാണ് ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. അന്ന് നമ്മൾ പോവാൻ മടിച്ചതും ഇന്ന് അതിനേക്കാൾ നല്ലൊരു കാലഘട്ടം വേറെ ഇല്ല എന്ന തിരിച്ചറിവുമാണ് നമ്മുടെ സ്കൂളിനെ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാക്കുന്നത്. ഇതുവരെ ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശൈലേഷ് മുറിയു, സ്റ്റുഡിയോ സഹായം നിർവഹിച്ചത് ആതിര ഐ പി, സാങ്കേതിക സഹായം ലിജേഷ് കീശേരി ആൻഡ് വേലായുധൻ അരീക്കോട്.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിനോങ് ഫ്ലൈങ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് TVK ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബത്തിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനും KPCC അംഗവുമായ കെ ബാലനാരായണൻ പേരാമ്പ്രയിൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമായി ഇന്നും നാളെയും പങ്കെടുക്കും. ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി KAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്റ്റ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്.

0: റോസേട്ടനും നിന്റെ അച്ഛനൊക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ?
1: ഓരക്കപ്പ് ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ട്രെയിൻ സമയം.
8: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 1649 പരശുരാം എക്സ്പ്രസ്, കൃത്യസമയം പാലിച്ച് 9:28. ട്രെയിൻ നമ്പർ 1635 നേത്രാവതി എക്സ്പ്രസ് 1:44 വൈകി 10:32 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, ട്രെയിൻ നമ്പർ 1326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, ട്രെയിൻ നമ്പർ 5661 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52, ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: വായിക്കുന്നത് ശൈലേഷ് മൊറയൂർ. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ജില്ലാ വികസന സമിതി യോഗം ADM CS രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. MLA മാരായ TV ഇബ്രാഹിം, എം റഹ്മത്തുള്ള, TP അഷ്റഫ് അലി, VS ജോയ്, PK നവാസ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണ സജ്ജമാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സ്കൂൾ ഫിറ്റ്നസ് പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവുകളുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കുള്ളിൽ നിന്നാണോ സ്ഥാനാർത്ഥികൾ തുക ചെലവഴിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിനും കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കുന്നതിനുമായാണ് യോഗം വിളിച്ചു ചേർത്തത്. നാട്ടുവൃത്താന്തം സമാപിച്ചു.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:30. ഇനി കേൾക്കാം

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: എല്ലാവർക്കും പരസ്പരത്തിലേക്ക്
3: ഹൃദ്യമായ സ്വാഗതം.
2: കുറേ കാലത്തിന് ശേഷമാണ് രണ്ട് പെൺ ശബ്ദങ്ങൾ പരസ്പരത്തിൽ കേൾക്കുന്നത്.
3: അതെ അതെ.
2: ഞാൻ ശാലിനി.
3: ഞാൻ എം ജിഷ. അല്ല, നാളെ എന്താ ഒരു പ്രത്യേകതയുണ്ടല്ലോ?
2: നാളെ ഒരു പ്രത്യേകതയുണ്ട്. സ്കൂൾ തുറക്കല്ലേ. ജിഷയോട് ഒരു ചോദ്യമാണ്. ജിഷയ്ക്ക് സ്കൂൾ തുറക്കുന്ന സമയത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ.
3: പുതിയ ബാഗും പുതിയ ചെരുപ്പും പുതിയ യൂണിഫോമും ഒക്കെ ഇട്ട് പുതിയ പുസ്തകങ്ങളുമായിട്ട്
2: പോകുന്ന ഒരു കാഴ്ചയാണ് അല്ലേ?
3: അതെ.
2: പക്ഷെ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാകുന്നത് മഴയാണ്.
3: അതെ, സ്കൂൾ തുറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മഴയാണ്.
2: ആ, എണീക്കാൻ മടി.

0: രണ്ട് മാസത്തെ അവധി കഴിഞ്ഞിട്ടുള്ള ഒരു മഴയും സ്കൂളിൽ പോവാനുള്ള ഒരു മടിയും എല്ലാം കൂടെ വരും. എന്നെ സംബന്ധിച്ച് അതാണ്, മടിയാണ് ആദ്യം വരുന്നത്.
1: അതെ അതെ. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ പ്രവേശനോത്സവം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
0: ഇല്ല ഇല്ല ഇല്ല.
1: ഇപ്പോഴത്
0: വലിയ ആഘോഷമാണ് പ്രവേശനോത്സവം.
1: കുട്ടികളെ അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പുതിയ കുട്ടികളെ വരവേൽക്കാനായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണല്ലേ.
0: എല്ലാ സ്കൂളുകളും റെഡി ആയിട്ടിരിക്കുകയാണ്.
1: മിഠായിയും ബലൂണും ഒക്കെ ആയിട്ട്. ശരിക്കും കൊതി തോന്നുന്നുണ്ടോ പുതിയ കാലത്ത് ഒന്നുകൂടെ സ്കൂൾ പഠിക്കാൻ?
0: തോന്നായകൊന്നുമല്ല, അതൊരു രസം. എന്തായാലും വാചകം അടിച്ചിരുന്നിട്ട് കാര്യമില്ല, കത്തുകൾ ഇഷ്ടം പോലെയാണ്. നമുക്ക് വായിച്ചു തുടങ്ങിയാലോ?
1: വായിക്കാം.
0: ജിഷ തുടങ്ങിക്കോളൂ.
1: ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് എം വേലായുധൻ പുറ്റമണ്ണയാണ്. മെയ് 20 രാവിലെ 8:30 മഞ്ചേരി ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി എസ് അശോക് അവതരിപ്പിച്ച എന്റെ ഗാനം കേട്ടു, ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളുമെല്ലാം ഞങ്ങൾക്കും ഏറെ ഇഷ്ടമായി.
0: വേലായുധന്റെ ഒരു കത്തുകൂടെയുണ്ട്. എനിക്ക് ഒരു സർജറി കഴിഞ്ഞു, 6 റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് മഞ്ചേരി ആകാശവാണിയിലേക്ക് ഒരു പരിപാടിയിലേക്കും കത്തെഴുതാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സുഖമായിരിക്കുന്നു, പഴയ കൊല്ലപ്പണി വീണ്ടും തുടങ്ങി എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും വേലായുധൻ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എസ് അശോക് അവതരിപ്പിച്ച എന്റെ ഗാനം ഇഷ്ടമായി എന്നും എഴുതിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യത്തോടുകൂടി ഇരിക്കുക, വീണ്ടും വീണ്ടും കത്തുകളും എഴുതുക.
1: ഇനി മലപ്പുറം സായൂജ്യത്തിൽ നിന്ന് എം ബാലകൃഷ്ണൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനമാരുകണ്ടു, മടക്കം, ജീവിതോത്സവം തുടങ്ങിയ എല്ലാ നാടകങ്ങളും ഒരുപാട് ഇഷ്ടമായി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തായാലും സന്തോഷം, കുറച്ചുകാലമായി അഖില കേരള റേഡിയോ നാടകോത്സവം ഉണ്ടാവാറില്ലായിരുന്നു, വീണ്ടും തുടങ്ങിയതാണ് ഇപ്പോൾ. നാടകങ്ങളെല്ലാം കേട്ടു, ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
0: നാടകങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ?
1: അതെ അതെ.
0: അത് ഇപ്പോഴും അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത്
1: നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും.
0: ശരിക്കും അതൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നത് കണ്ടില്ലേ ഓരോരുത്തര്.
1: ഇനിയും എല്ലാ വർഷവും നാടകോത്സവം ഉണ്ടാവട്ടെ, നമുക്കും കേൾക്കാൻ പറ്റട്ടെ.
0: തീർച്ചയായിട്ടും. ഈ കത്ത് എഴുതിയിരിക്കുന്നത് മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദും കുടുംബവുമാണ്. 22-ലെ പാട്ടുപൊലിമയിൽ കീഴ്ശേരി കുഞ്ഞാലൻ ഹാജിയും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ട് എനിക്കും കുടുംബത്തിനും ഒരുപാട് ഇഷ്ടമായി. കേട്ടുമറന്ന പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ആ പരിപാടി, അഭിനന്ദനം. അതുപോലെ തന്നെ 6:45 വാർത്തയ്ക്ക് മുൻപ് കേൾപ്പിക്കുന്ന ഒരു ചലച്ചിത്ര ഗാനമുണ്ട്, അത് ചില ദിവസങ്ങളിൽ കേൾപ്പിക്കാറില്ല. ഇതിന്റെ സമയം എവിടേക്കാണ് പോകുന്നത്? ഫോൺ നമ്പറുകൾ പറയുമ്പോൾ അവതാരകർക്ക് എവിടെയും ഇല്ലാത്ത സ്പീഡാണ്, ഇത് കാരണം 2 പറഞ്ഞാലും എഴുതിയെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാതി കൂടിയുണ്ട്.
1: പാട്ടുപൊലിമ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഫോൺ നമ്പർ എഴുതിയെടുക്കാൻ പാകത്തിൽ പറയാൻ ശ്രദ്ധിക്കാം.
0: നഫീസ കുഞ്ഞിപ്പ പന്താവൂറിന്റെ 2 26 കല്യാണി മേനോൻ, പി ജയചന്ദ്രൻ, കെ ജി മാർക്കൂസ് എന്നിവർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന മാർക്കൂസിന്റെ ഗാനം അന്നത്തെ അറഫ ദിനത്തിന് മാറ്റുകൂട്ടിയ 1 ഗാനമായിരുന്നു. മറ്റൊന്ന് എഴുതിയിരിക്കുന്നത് എസ് അശോക് അവതരിപ്പിച്ച എന്റെ ഗാനം ശക്തമായി. പാട്ടും പറച്ചിലും ഓരോ ഗാനങ്ങളും ശ്രുതി മധുരമായിരുന്നു. അജിത്രി, എം ടി നിലമ്പൂർ, അബ്ദുൾ ഖാദർ തുടങ്ങിയവരുടെ സുഭാഷിതങ്ങൾ ഇഷ്ടമായി. ഗാനരചയിതാവ് ബാപ്പു വാവാട് അവതരിപ്പിച്ച മൈലാഞ്ചി മുഞ്ച് ഇഷ്ടപ്പെട്ടു. ഓരോ ഇനവും വളരെയേറെ ശ്രദ്ധേയം.
1: പരിപാടികളെല്ലാം കേട്ട് വിലയിരുത്തിക്കൊണ്ട് കത്തയച്ചതിന് ഒരുപാട് സന്തോഷം. ഇനിയും എഴുതിക്കൊണ്ടേ ഇരിക്കുക. ഇനി മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച സന്ദേശങ്ങളുണ്ട്, വായിക്കാം. വിശ്വാസവും അനുഷ്ഠാനവും ഇഴചേർന്ന് നിൽക്കുന്ന ബലിപെരുന്നാൾ നമ്മിലെ അഹങ്കാരത്തെയും വിദ്വേഷത്തെയും തിന്മകളെയും ബലി നൽകാനാണ് ആഹ്വാനം ചെയ്യുന്നത്. പ്രവൃത്തികളിൽ വെണ്മയും വാക്കുകളിൽ സൌരഭ്യവും നിറച്ച് ഒരുമയോടെ മുന്നേറുക എന്നതാണ് ഓരോ ബലിപെരുന്നാളും നൽകുന്ന സന്ദേശം. 28-ാം പി എ എം അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി.
0: ജീവിത പാഠത്തെ കുറിച്ചിട്ടാണ് മൊയ്തീൻ കുഞ്ഞ് എഴുതിയിരിക്കുന്നത്. സംഗീതം ഒരു അനുഭൂതിയാണെങ്കിൽ ആ അനുഭൂതിയുടെ പേരാണ് ബീഥോവൻ. മൗനം കൊണ്ട് സംഗീതത്തിന്റെ വലിയ കടൽ തിരകൾ സൃഷ്ടിച്ച ബീഥോവൻ എന്ന മാന്ത്രികനെ ലോക സംഗീത പ്രേമികൾക്ക് മറക്കാൻ കഴിയുമോ? ഉദാത്തതയുടെ കാലത്ത് നിന്നും കാൽപ്പനികതയുടെ കാലത്തേക്ക് പാശ്ചാത്യ സംഗീതത്തെ കൈപിടിച്ചു നിർത്തിയതിൽ വലിയൊരു പങ്ക് ബീഥോവനുണ്ട്. ബധിരതയിൽ നിന്നും മൂകതയിൽ നിന്നും പിറന്നവയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധങ്ങളായ ഒരുപാട് സൃഷ്ടികൾ. തന്റെ പ്രിയ സുഹൃത്തിന്റെ മകന്റെ മരണവാർത്ത അറിഞ്ഞ ബീഥോവൻ അവിടേക്ക് ഓടിയെത്തി. എന്നാൽ

0: ആശ്വാസവാക്കുകൾ നൽകി അവരുടെ ദുഃഖത്തെ അലയിക്കാൻ അദ്ദേഹത്തിന് ആകുമായിരുന്നില്ല. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പിയാനോ ബീഥോവൻ കാണുന്നത്. പിന്നീട് കണ്ടത് ആ പിയാനോയിൽ നിന്നും ആശ്വാസത്തിന്റെ അത്ഭുതകരമായ സംഗീതം ഒഴുകിയെത്തുന്നതാണ്. ആ സംഗീതത്തിൽ തന്റെ പ്രിയപ്പെട്ടവരോടുള്ള കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൗനത്തിന് സംഗീതത്തിലൂടെ അതുവരെ കാണാത്ത വാചാലതയുണ്ടായി. ആശ്വസിപ്പിക്കാൻ വാക്കുകൾ തിരയുന്നവർക്ക് മുന്നിൽ ഒരു വാക്കുപോലും മിണ്ടാതെ സംഗീതത്തിലൂടെ സാന്നിധ്യമറിയിച്ച ബീഥോവൻ ഇന്നും സംഗീതപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്നത് സംഗീതമെന്ന ഭാഷയിലൂടെ സംസാരിച്ചുകൊണ്ടാണ്. 1827 മാർച്ച് 26 ബീഥോവൻ വിട പറയുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച സംഗീതഭാഷ ആയിരങ്ങളുടെ മനസ്സിൽ കുളിർ തെന്നലായി അവശേഷിച്ചിരുന്നു. 27-ാം തീയതിയിലെ ജീവിതപാഠം ശ്രദ്ധേയമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ജിഷയ്ക്ക് ബീഥോവന്റെ സംഗീതം ഇഷ്ടമാണോ?
1: തീർച്ചയായിട്ടും. ഒരു മാസ്മരികമായ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവയാണ് ബീഥോവന്റെ സംഗീതം എന്ന് പറയുന്നത്. പിന്നെ സംഗീതം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണുണ്ടാവുക അല്ലേ?
0: അദ്ദേഹത്തിന്റെ സംഗീതം എന്ന് പറയുന്നതേ ഭയങ്കര ഒരു വേദന നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. കാരണം അറിയാലോ, പല കഷ്ടപ്പാടുകളും കേൾവിശക്തി നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിട്ടും അദ്ദേഹം സൃഷ്ടിച്ച സംഗീതങ്ങൾ ഇന്നും ലോകം കേൾക്കുന്നതാണ്.
1: അതെ,
0: അതൊരു കഴിവ് തന്നെയാണ് അല്ലെ? ശബ്ദം കേൾക്കാനാകാത്തപ്പോഴും ലോകത്തിന് അമരമായ സംഗീതം നൽകിയൊരു മനുഷ്യൻ.
1: ആ സംഗീതം ഇന്നും എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞ ചൈതന്യത്തോടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അനുഗ്രഹവും.
0: തീർച്ചയായിട്ടും. അടുത്തത് വായിച്ചാലോ?
1: വായിക്കാം.
0: ആയുരാരോഗ്യത്തെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര തന്നെയാണ് ഇതും എഴുതിയത്. വിവിധ തരം മഴക്കാല രോഗങ്ങളായ മഞ്ഞപ്പിത്തം, മലമ്പനി, ചിക്കൻ ഗുനിയ എന്നിവയെക്കുറിച്ചും അവ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും 25-ാം തീയതി ആയുരാരോഗ്യത്തിൽ ഡോക്ടർ നിഷിത കുറുപ്പ് വിവരിച്ചത് വളരെ ഉപകാരപ്രദമായിരുന്നു.
1: സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ജൂണില്, പക്ഷെ മഴക്കാലം കൂടിയാണ് വരാൻ പോകുന്നത് അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ നമ്മള് ഒരുപാട് ശ്രദ്ധിക്കണം
0: മഴക്കാല രോഗങ്ങൾ.
1: അതെ, മഴവെള്ളം കെട്ടിനിന്നാൽ ചുറ്റുപാടും കൊതുകുകൾ പെറ്റുപെരുകും. അതുകൊണ്ട് തന്നെ പരിസരം
0: വൃത്തിയായിട്ട്
1: സൂക്ഷിക്കണം. പലതരം അസുഖങ്ങൾ പടർന്നു പിടിക്കും. ഇതെല്ലാം ശ്രദ്ധിക്കാൻ മഞ്ചേരി FM പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ പരിപാടികൾ സഹായിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും. അത് ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ ഈ ഒരു പരിപാടിയൊക്കെ.
1: അതെ അതെ. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ സന്ദേശങ്ങൾ ഇനിയും ഉണ്ട്, വായിക്കുകയാണ്. മലയാള സാഹിത്യത്തിൽ യാഥാർത്ഥ്യബോധവും മനുഷ്യസ്നേഹവും ഇടകലർത്തിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ പ്രമുഖ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാൽപ്പനികതയുടെ അതിഭാവുകത്വത്തിൽ നിന്ന് മാറി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ശക്തമായ ഭാഷയിൽ ആവിഷ്കരിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകതകൾ. വാക്കുകളുടെ അലങ്കാരങ്ങൾ കുറച്ച് അർത്ഥവത്തായ പദങ്ങളിലൂടെ ശക്തമായ ആശയങ്ങൾ നൽകുന്നവയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. രണ്ട് ലോകമഹായുദ്ധങ്ങൾ സൃഷ്ടിച്ച ദാരിദ്ര്യവും മാറുന്ന കാലത്തിന്റെ അശാന്തിയും മനുഷ്യന്റെ മാനസിക സംഘർഷങ്ങളും അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രതിഫലിച്ചു. 25-ാം തീയതി തൂലികയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോനെക്കുറിച്ച് മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത് നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. അന്ന് തന്നെ തേനിശലിൽ MP ഉമ്മർകുട്ടിയും രേണുശങ്കറും ആലപിച്ച മണവാട്ടിപ്പെണ്ണേനിൻ മണിമാറിൽ ചാർത്തുവാൻ എന്ന മനോഹര ഗാനം വളരെയധികം ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തവും അർത്ഥസമ്പുഷ്ടവും മനോഹരവുമായ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനരചയിതാവ് ബാപ്പു അവാർഡ് അവതരിപ്പിച്ച മൈലാഞ്ചി മുഞ്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. മഴക്കാല ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ അത്യാവശ്യമാണ്. പ്രാധാന്യമല്ലാത്ത ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. വീട്ടുവളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് വഴി അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. മഴക്കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് EK അബ്ദുൽ സലീം ജാഗ്രതയിൽ പങ്കുവച്ച വിവരങ്ങൾ വളരെ ഉപകാരപ്രദമായിരുന്നു.
0: തുടരുകയാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. സമകാലികത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. 22-ാം തീയതിയിലെ സമകാലികം KSRTC സൌജന്യ യാത്ര റിപ്പോർട്ടുകൾ പറയുന്നത് അവസരോചിതമായി. പാട്ടുപൊലിമയിൽ കീഴ്ശേരി കുഞ്ഞാലൻ ഹാജിയും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ട് ഇഷ്ടപ്പെട്ടു. കാവ്യധാരയെക്കുറിച്ച് വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന കവിത 22-ാം തീയതിയിൽ സ്മൃതി സജീവൻ ആലപിച്ചത് മനോഹരമായിരുന്നു. തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് മൂലം ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടാൻ കാരണമാകുന്ന തലച്ചോറിലെ രക്തയോട്ടം തടസ്സപ്പെടുകയോ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുരുതരമായ അവസ്ഥയായ പക്ഷാഘാതത്തെയും ആയുർവേദ ചികിത്സയെയും കുറിച്ച്

0: വിശദീകരിച്ചുകൊണ്ട് 22-ാം തീയതി ആയുരാരോഗ്യത്തിൽ ഡോക്ടർ ജി വിനോദ് കുമാർ നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. എല്ലാത്തിനെയും കുറിച്ച് എന്ത് വ്യക്തമായിട്ടാണല്ലേ അദ്ദേഹം എഴുതുന്നത്.
1: അതെ, ഓരോ പരിപാടിയും വളരെ ശ്രദ്ധയോടെ കേട്ട്
0: വിലയിരുത്തി
1: ആണ്
0: കത്തുകൾ എഴുതുന്നത്.
1: വളരെ മനോഹരമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്.
0: രാജി മരത്തങ്കോട് എഴുതിയ സന്ദേശം വായിക്കാം. 25-ാം തീയതിയിലെ FM ശുഭദിനത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മൈൻഡ് റീചാർജ്, പുഞ്ചിരി എന്ന വാക്കിനെ സ്വീകരിച്ച് കുറച്ച് ശ്രോതാക്കൾ പങ്കെടുത്തു. അമ്മു അങ്ങാടിപ്പുറം എന്ന ശ്രോതാവിന്റെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി. സിജേഷ്, ജയ, ടി എന്നിവർ നല്ല അവതരണവും കാഴ്ചവച്ചു. അഭിനന്ദനങ്ങൾ.
1: അവരുടെ അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. MS ബാബുരാജ്, പാട്ടിനെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. തങ്കം തങ്കം വേഗമുറങ്ങിയാൽ, കുറുമൊഴിമുല്ല എന്നീ ഗാനങ്ങൾ 7-ാം ഭാഗം ചിത്രീകരണം കേട്ടു. അഭിനന്ദനങ്ങൾ. പിന്നെ മൊഞ്ചൂറും മാപ്പിളപ്പാട്ടുകളിലൂടെ ഒരു യാത്ര. അൻഷിത ജാസ്മിൻ ബലിപെരുന്നാൾ ചരിത്രവിശേഷങ്ങൾ പറഞ്ഞു തന്നു. നല്ല പാട്ടുകളും ഒപ്പം നല്ല വിശേഷങ്ങളുമായിരുന്നു. മൈലാഞ്ചി മൊഞ്ചിന് അഭിനന്ദനങ്ങൾ.
0: കത്തുകൾ അയച്ചതിനും പരിപാടികൾ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചതിനും സന്തോഷം. ഇനി രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ് ആൻഡ് ഡോക്ടർ ദേവി പറങ്കി മൂച്ചിക്കൽ കോട്ടയ്ക്കൽ നിന്ന് എഴുതിയത് വായിക്കും. ചൊവ്വാഴ്ചകളിലെ സ്മൃതിഗീതങ്ങൾ വളരെ വളരെ സന്തോഷം നൽകുന്നവയാണ്. പഴയകാല നല്ല നല്ല ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് മാത്രം അവതരിപ്പിക്കുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന ഓരോ ഗാനത്തെയും തൊട്ടുണർത്തുന്ന പരിപാടിയാണത്. നോവൽ വായന അതിഗംഭീരമാകുന്നു. എല്ലാ ഭാഗങ്ങളും എല്ലാ കഥാപാത്രങ്ങളും വളരെ വളരെ ഭംഗിയായി ബോബി വായിച്ച് അവതരിപ്പിക്കുന്നു. ഓരോ ഭാഗത്തിനായി കാത്തിരിക്കുന്നു. 27-ാം തീയതി കാവന്നൂർ ജാനകി അവതരിപ്പിച്ച എന്റെ ഗാനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരുടെ എല്ലാ ഓർമ്മകളും ഓർത്തിണക്കി ഒത്തിരി നല്ല ഗാനങ്ങൾ കേൾപ്പിച്ചു തന്നു. നാരായണ മാഷ് ഓർമ്മിച്ചതും അമ്മയെയും അച്ഛനെയും അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ തട്ടുന്ന ഭാവങ്ങളായി മാറി. അവർക്ക് അഭിനന്ദനങ്ങൾ. പിന്നെ പെരുന്നാൾ ദിനത്തിൽ അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച ഗാനങ്ങളും അവർ പറഞ്ഞ വിശേഷങ്ങളും ഒരുപാട് ഇഷ്ടമായി. 24-ാം തീയതി വള്ളിക്കാപ്പറ്റ അന്ധവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും കേട്ട് ആസ്വദിച്ചു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു.
1: നമ്മുടെ പാട്ടുപരിപാടികളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം
0: എഴുതിയിരിക്കുന്നത്.
1: അതെ, പ്രത്യേകിച്ചും ഈ സ്മൃതിഗീതത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. പഴയ
0: പാട്ടുകൾ
1: ഇഷ്ടമല്ലേ ശൈലി?
0: എത്ര കേട്ടാലും അത് മടുക്കില്ല നമുക്ക്. വീണ്ടും വീണ്ടും കേൾക്കാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുന്ന പാട്ടുകളാണ് പഴയ പാട്ടുകൾ.
1: പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം ആകാശവാണിയുടെ
0: കളക്ഷൻ
1: ശേഖരത്തിൽ പഴയ പാട്ടുകൾ ഒരുപാടുണ്ട്.
0: അതെ,
1: അപ്പൊ അത് ശ്രോതാക്കൾക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം.
0: കെ ഗോവിന്ദൻ ചീക്കോട് എഴുതിയ ഒരു കത്ത് വായിക്കാം. 25-ാം തീയതി രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികൾ നിഖില ചൊല്ലിയത് വളരെ ഹൃദ്യമായിരുന്നു. ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിച്ച ആ പാഠഭാഗം നീണ്ട 56 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ആകാശവാണി ആ കവിത വീണ്ടും ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഈ പാഠം പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുന്ന സുധാമ ബ്രാഹ്മണൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള അർത്ഥവത്തായ കവിതാശകലങ്ങൾ ഇനിയും മഞ്ചേരി FM-ലൂടെ കേൾപ്പിക്കുവാൻ താൽപര്യപ്പെടുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം. ഈ പ്രക്ഷേപണ പരിപാടി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അറിയാൻ ഏറ്റവും നല്ല പരിപാടിയാണെന്നതിൽ സംശയമില്ല. 25-ാം തീയതി ഈ പംക്തിയിൽ സ്കൂൾ തുറക്കാനായ ഈ സമയത്ത് കുട്ടികളെ സ്കൂളിൽ വെച്ച് പാമ്പുകടി ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചോ ജിഷ, ഇതിനകത്ത്
1: എന്താണ്?
0: 56 വർഷങ്ങൾക്ക് ശേഷമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികൾ കെ ഗോവിന്ദൻ കേട്ടത് എന്ന് പറഞ്ഞു.
1: അതെ,
0: അതൊന്ന് ആലോചിച്ചു നോക്ക്, എത്ര വർഷമാണല്ലേ.
1: ഞാനത് ആലോചിക്കുകയായിരുന്നു. പാട്ടിനെ കുറിച്ച് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതേ ഉള്ളു. അപ്പൊ പാട്ടുകൾ മാത്രമല്ല, നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന കവിതകളും ശ്രോതാക്കളുടെ മനസ്സിനെ ഉണർത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണല്ലേ.
0: അതെ അതെ, ഞാനൊരു കൊട്ടേഷൻ പറയാം. വീണ്ടും സ്കൂളിലേക്കല്ല പോകുന്നത്, ഓർമ്മകളിലേക്കാണ്. കണ്ടോ, ഇതാണ് ഈ കത്തിലൂടെ നമ്മൾ പറഞ്ഞത്.
1: അതെ അതെ, ഈ കത്ത് വായിച്ചപ്പോ ശരിക്കും അത് തന്നെയാണ് തോന്നിയത്. സ്കൂൾ തുറക്കുമ്പോ നമ്മൾ സ്കൂളിലേക്ക് മാത്രമല്ല പോകുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓർമ്മകളിലേക്ക് കൂടിയാണ് തിരിഞ്ഞു നടക്കുന്നത്.
0: അത് പറയുന്നത് നമ്മൾ തുടങ്ങിയതേ സ്കൂൾ തുറക്കുന്നതിന്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും അതൊക്കെ പറഞ്ഞിട്ടാണ്.
1: അതെ,
0: വയസ്സ് കൂടുമ്പോൾ മറക്കുന്നത് പലതും ആകാം, പക്ഷേ സ്കൂൾ കാല ഓർമ്മകൾ മാത്രം ഒരിക്കലും പഴകില്ല, അങ്ങനെ ഒരു പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് കേൾക്കുമ്പോൾ.
1: നമ്മുടെ മനസ്സിലെപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ആ കുട്ടിക്കാലം.

0: അല്ല, സ്കൂൾ ഓർമ്മകളാണ്.
1: അതെ, ആ സ്കൂളിൽ പഠിച്ച, അതാണ് 9-ാം ക്ലാസ്സിൽ പഠിച്ച ആ പാഠത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോഴും ഓർത്ത് പറയുന്നത്,
0: തെളിച്ചത്തോടെ പറയുന്നത്.
1: തീർച്ചയായിട്ടും അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്.
0: അപ്പൊ വീണ്ടും നമ്മൾ സ്കൂൾ കാലത്തിലേക്ക് തന്നെ എത്തിയല്ലേ,
1: തുടങ്ങിയതും അവസാനിപ്പിക്കുന്നതും അതിൽ തന്നെ
0: നടക്കുന്ന വിശേഷങ്ങളിലേക്ക്.
1: ഓരോരുത്തരുടെ വീട്ടിലും കാണും ചിലപ്പോ പുതുതായിട്ട് സ്കൂളിലേക്ക് പോകുന്ന മക്കളല്ലേ.
0: അതെ അതെ. അപ്പൊ എന്തായാലും പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുട്ടികൾക്കും, അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ തയ്യാറായി നിൽക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും,
1: അധ്യാപകർക്കും,
0: അതെ,
1: പുതിയ പുതിയ അറിവുകളല്ലേ അവർക്ക് പകർന്നു കൊടുക്കുന്നത്.
0: അതെ, പുതിയ കുട്ടികളെ വരവേൽക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഓരോ വിദ്യാലയങ്ങളും. എല്ലാവർക്കും നല്ലൊരു അധ്യയന കാലം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരസ്പരത്തിൽ നിന്ന് നമുക്ക് തൽക്കാലം വിട പറഞ്ഞാലോ.
1: തീർച്ചയായിട്ടും വിട പറയാം.
0: പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് പരസ്പരം നിങ്ങളെ കാത്തിരിക്കുകയാണ്.
1: അടുത്ത ആഴ്ച വീണ്ടും
0: കാണാം. അതിനു മുമ്പ് കത്തുകൾ അയക്കാനുള്ള വിലാസം പറയണ്ടേ?
1: പിന്നെ അത് പറയണ്ടേ?
0: കത്തുകൾ അയക്കേണ്ട വിലാസം പരസ്പരം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ്, PO, പിൻകോഡ് 67612. കത്തിലൂടെ മാത്രമല്ല വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. വാട്സപ്പ് നമ്പർ
1: 9495050600. ഇമെയിൽ വിലാസം കൂടിയില്ലേ?
0: ഉണ്ടല്ലോ, പറയാം. allindiaradio.manjeriefm@gmail.com.
1: കത്തുകൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
0: ഇതുവരെ നിങ്ങളോടൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ എം ജിഷ,
1: ഞാൻ ശാലിനി എസ്.
2: പരസ്പരം
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM സമയം 9 മണി കഴിഞ്ഞ 48 മിനിറ്റും 38 സെക്കൻഡും.
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
4: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
10: എന്നും രാവിലെ 7 മണിക്ക്.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
11: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
13: അസ്ഥിസംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
14: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
13: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744555024.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
16: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
17: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
16: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: കോഴിക്കോട് ജില്ലയിലെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഹിൽ ഹൈവേ, കുഞ്ഞോം നിരവിൽപ്പുഴ, തൊട്ടിൽപാലം സ്ട്രെച്ച് 1, ചുങ്കക്കുറ്റി മുതൽ പൂതമ്പാറ വരെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിന്റെ ഭാഗമായി കുറ്റ്യാടി ചുരത്തിൽ ഗതാഗതത്തിന് ഭാഗികമായി തടസ്സം നേരിടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കേരള റോഡ് ഫണ്ട് പ്രൊജക്ട് മാനേജ്മെന്റ് കോഴിക്കോട് യൂണിറ്റ്

0: വയനാട് ഡിവിഷൻ അറിയിക്കുന്നു.
1: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: കോഴിക്കോട് തിരുത്തിയാട് ചാർലിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ആധാർ കാർഡിന്റെയും മാർക്ക് ലിസ്റ്റിന്റെയും പകർപ്പും ഒരു ഫോട്ടോയും സഹിതം. ജൂൺ 6 മുമ്പ് സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0495272710070, മറ്റൊരു നമ്പർ 94478853052, മറ്റൊരു നമ്പർ 8547005031.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
8: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
0: കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ 1 മാസത്തെ എക്സൽ വിത്ത് AI, കാൻവ ഗ്രാഫിക് ഡിസൈൻ, ടാലി പ്രൈം വിത്ത് GST, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഹോം ടെക്നീഷ്യൻ, കണ്ടന്റ് ക്രിയേഷൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ വിവിധ പരിശീലനങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർക്ക് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891370026, മറ്റൊരു നമ്പർ 0495237026.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
10: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
12: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.
13: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ധാവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൌത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം 1st ആരംഭിക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. മന്ത്രിമാരായ TC സിദ്ദീഖ്, KM ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. 2 മാസത്തെ ഒഴിവുകാലത്തിനു ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ

0: വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും യു ഡി എഫ് കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായ കടിയങ്ങാട് കിഴക്കയിൽ കെ ബാലനാരായണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പേരാമ്പ്ര EMS സാഗരണ ആശുപത്രിയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 1-6-3-4-5 നേത്രാവതി എക്സ്പ്രസ് 1:44 വൈകി 10:32. ട്രെയിൻ നമ്പർ 1-6-6-0-6 ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-2-6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49 ട്രെയിൻ നമ്പർ 5-6-6-1-0 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 ട്രെയിൻ നമ്പർ 5-6-6-0-9 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 2:54 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: കൊഴിഞ്ഞമ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2023 മാർച്ച് 31 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റണം. June 15 മുൻപ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 തുക തിരികെ വാങ്ങാവുന്നതാണ്. വിദ്യാർത്ഥികൾ തിരിച്ചറിയൽ രേഖകളുമായി കോളേജ് ഓഫീസിൽ എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 9188900190. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188900190.

പ്രിയമുള്ളവരെ, ഇനി ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 4-ാം ഭാഗം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:11 മൻ കി ബാത്ത്. തുടർന്ന് മൻ കി ബാത്തിന്റെ മലയാള വിവർത്തനം. 12:10 ഇശൽ. 12:25 ജാലകം. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് FM പ്രധാന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ ചെയ്യുന്ന പരിപാടികളിൽ. 6:10 ചലച്ചിത്ര ഗാനങ്ങൾ. 6:40 മൻ കി ബാത്ത്. 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

നവഗീതങ്ങളിൽ ഇനി എമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി ജോബ് കുര്യൻ പാടിയ പാട്ട്. വരികൾ മുരളി ഗോപി, സംഗീതം ദീപക് ദേവ്.

0: നവഗീതങ്ങൾ സമാപിച്ചു. മലമ്പുഴ മേഖല കോഴിവളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിടക്കോഴി കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലും ലഭിക്കും. നാളെ ആണ് വിതരണം ചെയ്യുന്നത്. ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ഫോൺ നമ്പർ 0491-29-71-389. മറ്റൊരു നമ്പർ 9444736-1996. ഒരു നമ്പർ കൂടിയുണ്ട്, 8590-66-3540. 8590-66-3540. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡും. ഇനി കേൾക്കാം. പാദമുദ്ര.
1: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 4ാം ഭാഗം കേൾക്കാം.
2: ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞാല് അന്ന് ഈ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് ശരിയാ, രാഷ്ട്രീയത്തിന്റെയും സാഹിത്യത്തിന്റെയും ഒരു വലിയ
3: സംഗമ
2: സ്ഥാനമായിരുന്നു അത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലാണല്ലോ ഞാൻ ചെന്നപ്പെട്ടത്. എന്ന് മാത്രമല്ല, ഈ പിന്നെ സാഹിത്യകാരന്മാർക്കൊക്കെ എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ടായിരുന്നു. കാരണം സാഹിത്യത്തിൽ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ട്. ആവശ്യം എന്താ വെച്ചാല്, ആ കേരള വർമ്മ കോളേജില് അന്ന് മലയാള സമാജമുണ്ട്, സാഹിത്യ സമാജമാണ്. അതിനാണ് കോളേജ് യൂണിയനേക്കാൾ പ്രാധാന്യം അവിടെ. കാരണം ശങ്കർ നമ്പ്യാരാണ് പ്രിൻസിപ്പല്, പിന്നെ NV കൃഷ്ണമാരുടെ അവിടെ മലയാളത്തിൽ അധ്യാപകനാണ്. മരിച്ചുപോയല്ലോ രാജലക്ഷ്മി, ആ രാജലക്ഷ്മിയുടെ സഹോദരി ഞങ്ങളെ അവിടുത്തെ മലയാളം ടീച്ചറാണ്. പിന്നെ KP നാരായണ പിഷാരടി, സംസ്കൃത പണ്ഡിതൻ, അദ്ദേഹം അവിടെ ടീച്ചറാണ്. ആകെക്കൂടെ ഒരു സാഹിത്യ അന്തരീക്ഷം, കുറച്ച് അധ്യാപകര്, കുറച്ച് വിദ്യാർത്ഥികളും. തുടങ്ങിയ കാലമാണ് കോളേജ്, തുടങ്ങിയ കാലമാണ്. ഒരു പക്ഷേ വിദ്യാർത്ഥികളുടെ എണ്ണം അധ്യാപകരുടെ എണ്ണം ഏതാണ്ട് ഒരേമാതിരി. അതുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഞങ്ങൾക്കാണെങ്കിൽ ചെറുപ്പക്കാരായ നല്ല മാഷ്ടർമാരെ കിട്ടി. ഒരു IP ബാലഗോപാലുണ്ടായിരുന്നു, അവിടുത്തെ പഴയ തറവാട്ടിലത്തെ ആളാണ്.

0: വളരെ ആത്മാർത്ഥത, അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുള്ള ഒരാളാണ്. പിന്നെ കെ വി സുരേന്ദ്രനാഥ്, അദ്ദേഹം പിന്നീട് ഇവിടെ കോഴിക്കോട്ട് പ്രിൻസിപ്പലൊക്കെ ആയി, പയ്യന്നൂർ കോളേജിൽ പ്രിൻസിപ്പലായിട്ട് പോയി, ഇംഗ്ലീഷൊക്കെ നന്നായിട്ടുള്ളതാണ് സുരേന്ദ്രനാഥ്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു.
1: തൃശ്ശൂർ കേരള വർമ്മ കോളേജിലായിരുന്നല്ലോ പിന്നെ പറഞ്ഞു വന്നത്, സാഹിത്യ സമയത്തെ പറ്റി.
0: അവിടെ എന്താ വെച്ചാല് ഈ എനിക്ക് സാഹിത്യം കവിതയും ബ്രേക്കോട്ട് കൂട്ടുകെട്ടുമൊക്കെ ഉണ്ട്. അവിടെ കെ കെ രാജ എന്നൊരു കവി തൃശ്ശൂർക്കാരനാണ്, അവിടെ തമ്പുരാനൊക്കെ ആണല്ലോ. അദ്ദേഹത്തിന്റെ മകനൊരു രാജകുമാരനുണ്ട്, കുറച്ച് സാഹിത്യവും കവിതയൊക്കെ ഉള്ള ആളാണ്. അയാള് ഈ മലയാള സമാജത്തിന്റെ സെക്രട്ടറിഷിപ്പിന് മത്സരം, അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദവി സ്കൂളിലെ സ്റ്റുഡൻസിന്. അപ്പം ഇ പി പി കക്കാട് മുതലായിട്ടുള്ള പിന്നെ വേറെയും ചില കുറെ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവർക്കൊന്നും അയാളെ എതിർക്കാൻ വയ്യ, കാരണം കെ കെ രാജാവ് അവരുടെ ഒക്കെ ഒരാളാണ്, അവിടുത്തെ ഒരു പ്രമാണിയാണ്. അപ്പൊ ഇയാൾക്ക് ഇയാളോട് മത്സരിക്കാൻ വയ്യ. ഞാൻ പുറത്തുനിന്ന് വന്ന ആളല്ലേ, എന്നെ ആരും അറിയില്ല, എനിക്ക് ആരും അറിയില്ല, എനിക്ക് ആ ഒരു ബാധ്യതയില്ല. അതുകൊണ്ട് അവരെല്ലാരും കൂടെ പിടിച്ച് അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് എന്നെ നിർത്തി. അങ്ങനെയാണ് ഞാൻ അതിന്റെ ആളായി മാറുന്നത്. എന്ന് മാത്രമല്ല, എ പി പി നമ്പൂരിയൊക്കെ എന്നെ അവിടെ ഒരു വിമൻസ് ഹോസ്റ്റലുണ്ട്, 1950 കുട്ടികളുണ്ട്, അധികവും ഈഴവരാണ്, ആശാൻ ഹോസ്റ്റലാണത്, ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ പരിചയപ്പെടുത്തി. പിന്നെ ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആന ചേന എന്നൊക്കെ പറഞ്ഞു. അവർ വിചാരിച്ച് പരപ്പനങ്ങാടിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പിന്നെ ഒരു ശ്രീനാരായണീയൻ എന്ന് ധരിച്ചു. അങ്ങനെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടി, ഞാൻ ജയിച്ചു. അങ്ങനെ കയ്യെഴുത്ത് മാസികയും ഒക്കെ നല്ല പ്രശസ്തമായിട്ട് നടക്കുകയും ചെയ്തു. അങ്ങനെ ചില മെച്ചങ്ങൾ അവിടെ കിട്ടി എനിക്ക്. പിന്നെ ഈ കെ പി നാരായണ പിഷാരുടെയും എൻ വി കൃഷ്ണവാര്യാണ് എന്നെ അവിടെ ചേർത്തത്. അതുകൊണ്ട് ഒരു അപകടം പറ്റിയെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഫറൂഖ് കോളേജിൽ ഞാൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല, എന്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല. അത് അത് വാങ്ങാൻ പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എനിക്ക്. അവിടെ നിന്ന് പോകാൻ എന്നുള്ള എനിക്കിഷ്ടമല്ല, അവർക്കും ഇഷ്ടമല്ല, പിന്നെ അവരുടെ നിർബന്ധം കൊണ്ട് പോയെന്നല്ലേ ഉള്ളൂ. സാഹിത്യവും രാഷ്ട്രീയവും അതിലൊക്കെയുള്ള
1: ഡിഗ്രി
0: ചർച്ചകൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മദ്രാസ് പോയത്.
1: മദ്രാസിൽ
0: പിന്നെ അവിടെ ഇല്ല, എം എ ഇല്ലല്ലോ. പിന്നെ പഠന
1: കോളേജിൽ
0: ഞാൻ പോകുമ്പോൾ എന്തിലാ ചേരേണ്ടതെന്നുള്ള, ഞാൻ ഇക്കണോമിക്സ് ആണ് മെയിൻ, ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും സബ്സിഡിയറിയാണ്. അവിടെ എന്താ എടുക്കേണ്ട, എന്താ സാധ്യതകളോ ഒന്നും അറിയില്ല എനിക്ക്. അങ്ങ് പോയി എന്നേ ഉള്ളൂ. അവിടെ ചെന്നപ്പോ എന്റെ ചില പഴയ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവിടെ
1: മദ്രാസിലെ.
0: ഒരു പോൾ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർക്കാരൻ, പോൾ വി കുന്നിൽ, അയാൾ ഒരു സോഷ്യലിസ്റ്റും നല്ല എഴുത്തുകാരനും നല്ല സാഹിത്യവും രാഷ്ട്രീയമൊക്കെ നല്ലൊരു ജെന്റിൽമാനും ഒക്കെ ആയിരുന്നു. അയാൾ അവിടെ ലിറ്ററേച്ചറിനായിരുന്നു, ലിറ്ററേച്ചർ എം എ
1: മദ്രാസ്
0: ക്രിസ്ത്യനിലെ. അതേമാതിരി എന്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മാതൃഭൂമിയിലെ, ശ്രീകുമാരന്റെ ബ്രദർ ഉണ്ണികൃഷ്ണൻ, നല്ലൊരുത്തനായിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു അയാൾ, നല്ല ബ്രില്യന്റ് ആണ്. ഈ രണ്ടു മൂന്ന് ആൾക്കാരെ എന്നോട് പറഞ്ഞു, താനെന്തിനാ എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കണം എന്നാണ് ഒരു മോഹം ഉണ്ടായത്. താനെന്തിനാ ഇംഗ്ലീഷ് നിൽക്കണ, ഇവിടെ ഓൾഡ് ഇംഗ്ലീഷ് മിഡിൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് തീരെ രസമില്ലാത്ത വിഷയങ്ങളാണ് ഇംഗ്ലീഷിൽ പഠിക്കേണ്ടി വരിക. സാഹിത്യം എനിക്ക് തന്നെത്താൻ വായിച്ചൂടെ,
1: എന്തിനാണ്
0: എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും താല്പര്യം ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാല്, ഞാനീം പൊന്നാനിയും പഠിക്കുമ്പോഴും കയ്യെഴുത്ത് മാസിക അങ്ങനെയുള്ള പല ഏർപ്പാടുകളും ഉണ്ടായിരുന്നു, പ്രസംഗം അത് കേട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് വന്നത്. പക്ഷെ അവരെന്നെ നിരുത്സാഹപ്പെടുത്തി, അതിന് നിൽക്കണ്ട, ഒന്നുകിൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇക്കണോമിക്സ് അതൊന്ന് ഫുള്ളായിരുന്നു, ഹിസ്റ്ററിയിൽ വേക്കൻസി ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ചേർന്നത്.
1: അവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്
0: അവിടെ നല്ല ടീച്ചേഴ്സ് അധികം പേരില്ല, പക്ഷെ ഒരാളുണ്ടായിരുന്നു, ഡോക്ടർ ചന്ദ്രൻ ഡേമിനേഷൻ എന്ന് പറയും. അദ്ദേഹം ഞങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടാണ് ചെയ്തിരുന്നത്. നല്ല സ്കോളറാണ്, പിന്നെ ഒരു പൊതുകാര്യ പ്രസക്തനാണ്, സോഷ്യലിസ്റ്റാണ്, ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റാണ്, വേൾഡ് ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ വൈസ് പ്രസിഡന്റാണ്. നല്ല വായനക്കാരനും നല്ല ഡിസ്കഷനും ഒക്കെ
1: പറ്റുന്നതാണ്. ദൈവശാസ്ത്രമൊക്കെ
0: അല്ല, അത് അന്ന് അതൊന്നും ഇല്ല, വന്നിട്ടില്ല. ഇത് 51 51 അതൊക്കെ കുറച്ച് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഈ വിമോചനമൊക്കെ ദൈവശാസ്ത്രമൊക്കെ വരുന്നത്. അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാൽ, അദ്ദേഹമാണ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. അത് നന്ന്, മറ്റുള്ളവരൊക്കെ മോശമാണ്. ഇദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാല്, 2 കൊല്ലം ആണല്ലോ എം എയുടെ കോഴ്സ്. ഈ 2 കൊല്ലത്തിലിടയ്ക്ക് ആകെ പിന്നെ ഈ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിൽ 4 അധ്യായങ്ങൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അത് പ്ലേറ്റോ സോക്രട്ടീസ് അങ്ങോട്ട് തുടങ്ങും, പിന്നെ അരിസ്റ്റോട്ടില്, അത് അപ്പൊ ഗ്രീക്ക് കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളതൊക്കെ ശ്ലോകത്ത് കഴിക്കും, ഒന്നും ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെയുള്ളത് അദ്ദേഹത്തിന് താല്പര്യമുള്ളത് ഹേഗൽ മാർക്സ്. അപ്പൊ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഹേഗൽ മാർക്സ് അത് വിസ്തരിച്ചെടുക്കും. വളരെ നന്നായിട്ട് ഡിസ്കഷനൊക്കെ ആയിട്ട് ഞങ്ങളെ കൊണ്ടൊക്കെ എഴുതിച്ചും വായിച്ചും പിന്നെ ഡിസ്കഷനൊക്കെ നടത്തും. വേറൊന്നും

0: കേൾക്കില്ല. ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സുഖമായിരുന്നു, പലതും പഠിച്ചു.
1: പാദമുദ്രയിൽ ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ എം ജി എസ് നാരായണൻ.
0: പിന്നെ അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അന്നത്തെ ലേറ്റസ്റ്റ് ബുക്സ്
2: കൊണ്ടുവരും.
0: എന്ന് മാത്രമല്ല, അവിടെ സോഷ്യൽ സർവീസിൽ ഇങ്ങനെ വലിയ താല്പര്യമാണ്. ആ കൂട്ടത്തിൽ അവിടെ ഉള്ളപ്പോഴാണ് എനിക്ക് കേരള ഹിസ്റ്ററിയിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായത്. കാരണം അതുവരെ കേരള ഹിസ്റ്ററി ഒന്നും വിഷയമില്ല, സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് ഹിസ്റ്ററിയിലൊക്കെ താല്പര്യമാകുമ്പോൾ ഞങ്ങൾ ക്ലാസ് ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ ഈ തമിഴർക്ക് ചോളന്മാരെ പറ്റിയാ ഞങ്ങൾക്ക് വലിയൊരു സാമ്രാജ്യങ്ങളൊക്കെ
2: ഉണ്ടായിരുന്നു,
0: ക്ഷേത്രങ്ങൾ, ശില്പകല, അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. കന്നഡീയർക്കും അതുമാതിരി തന്നെ പലരുണ്ട്, മറ്റവർക്കൊക്കെ ഉണ്ട്. വിജയനഗർ സാമ്രാജ്യം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും പറയാനില്ല, കേരളത്തിന്റെ ചരിത്രം തന്നെ ആർക്കും അറിഞ്ഞുകൂടാ, ഒന്നുമില്ല.
2: തമിഴകത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട്
0: അതൊന്നുമില്ലല്ലോ,
2: അതും
0: ഒന്നും അറിയില്ല. കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് ബ്ലാങ്കാണ്. കെ പി പത്മനാഭമേനോന്റെ ഹിസ്റ്ററി ഓഫ് കേരള, അത് വാസ്തവത്തിൽ ഹിസ്റ്ററി ഒന്നും അറിയില്ല, പഴയതിന്റെ നോട്ട്സ് മാത്രമല്ലേ, കണ്ടിന്യൂസ് ഹിസ്റ്ററി ഒന്നുമില്ല. പിന്നെ സർദാർ പണിക്കരുടെ മലബാറിന്റെ പോർച്ചുഗീസ്, മലബാർ ആൻഡ് ഡച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ മോഡേൺ പീരീഡിൽ ബ്രിട്ടീഷ് ഒക്കെ ആയിട്ട് കുറച്ച് ഏർലിയർ പീരീഡ് ഒന്നുമില്ല, പഴയ കാലത്തെ പീരീഡ് ഒന്നും പറയാനില്ല. പിന്നെ മലയാളിക്ക് എന്താണ് അതൊക്കെ, പിന്നെ ലിറ്ററേച്ചറാണ്, മലയാളക്കാരാണ് കുറച്ചും കൂടി അതിൽ താല്പര്യം എടുത്തിരുന്നത്. അവർക്ക് ചരിത്രത്തിൽ താല്പര്യമില്ല, ചരിത്രക്കാർക്ക് മലയാളം അറിയില്ല, അങ്ങനെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടായിട്ടിരിക്കണം. ആകെ കേരളം ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പല ഡിസ്കഷനിലും വരുന്ന രണ്ട് പോയിന്റിലാണ്. ഒന്ന് ശങ്കരാചാര്യ, അയാൾ ഇവിടെ ജനിച്ചു എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അയാളെ പുറത്താക്കി, അയാൾ പോയി ഭക്ഷണമായി. ഇത് രണ്ടും കേരളത്തിന് അങ്ങനെ അഭിമാനകരമല്ല. ശങ്കരാചാര്യൻ കേരളീയനാണെന്ന് പറയാമെന്നല്ലാതെ അങ്ങനെ നന്നായതൊക്കെ കേരളത്തിന് പുറത്തു പോയിട്ടാണ്. പേരെടുത്തതും ജ്ഞാനപീഠം കയറിയതൊക്കെ പുറത്തുനിന്നാണ്. വാസ്കോഡി ഗാമ വന്നുകൊണ്ട് പിന്നെ സാമ്രാജ്യങ്ങൾ ഉണ്ടായി, അതിന്റെ ഒരു വാതിലായിട്ട് കേരളം മാറി. ഇന്ത്യയിലേക്ക് പാശ്ചാത്യ സാമ്രാജ്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ടും അത്ര അല്ല അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടങ്ങളായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന അതെന്താ എന്തുണ്ടായ ഇവിടെ കുറെ ആളുകൾ ജീവിച്ചിരുന്നല്ലോ, എന്തായിരുന്നു എനിക്ക് എന്നുള്ള വായിക്കാനൊരു താല്പര്യം, കുറേശ്ശെ വായിക്കാനൊക്കെ തുടങ്ങി. അപ്പം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് റിസർച്ച് ചെയ്യണമെന്നാണ്. പക്ഷെ റിസർച്ചിനെ പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നില്ല. നല്ലൊരു ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു, മില്ലർ ലൈബ്രറി എന്ന് പറഞ്ഞു. നല്ല പുസ്തകങ്ങളൊക്കെ ധാരാളം ഉണ്ട്, പക്ഷേ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അവിടുന്ന് ഡെവലപ്പ് ചെയ്യില്ല.
2: മദ്രാസ്
0: ക്രിസ്ത്യൻ എന്താണെന്ന് വെച്ചാല് പഠിപ്പിക്കുന്നതിലൊക്കെ നന്ന് പുസ്തകങ്ങളും ഉണ്ട്. പക്ഷെ മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അന്നതൊരു ബ്രാഹ്മൺ യൂണിവേഴ്സിറ്റിയാണ്, അയ്യർ അയ്യങ്കാർ
2: യൂണിവേഴ്സിറ്റിയാണ്.
0: പറഞ്ഞാൽ ഭയങ്കരമാണ്,
2: അത് ശരി.
0: ടീച്ചേഴ്സ് മുഴുവൻ അതെ. ഇപ്പൊ നീലകണ്ഠ ശാസ്ത്രി, പിന്നെ മഹാലിംഗം,
2: ടി വി മഹാലിംഗം,
0: പിന്നെ ചെറിയ യങ്ങർ ജനറേഷനിൽപ്പെട്ട ആളുടെ കൂട്ടത്തില് കെ വി രാമൻ, അങ്ങനെയൊക്കെ എല്ലാം. ഒന്നുകിൽ അയ്യർ അല്ലെങ്കിൽ അയ്യങ്കാർ, അന്ന് പറയുന്ന അങ്ങനെയാണ്. ഇവിടെ റിസർച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒന്നുകിൽ നിങ്ങൾ അയ്യരായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ അയ്യങ്കാരായി ജനിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി പോലും കിട്ടില്ല.
2: അങ്ങനെയുള്ള ബ്രാഹ്മൺ സ്റ്റുഡൻസിനാണോ കൂടുതൽ കിട്ടിയിരുന്നത്?
0: അത്രേ ഉള്ളൂ. അതിന്റെ ഒരു ദുരിത ഫലം എന്ന് പറഞ്ഞാല് പിൽക്കാലത്താണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഒരു പി കെ മേനോൻ ഉണ്ടായിരുന്നു, നല്ല സ്കോളറൊക്കെ ആയിരുന്നു, കേരള യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു, കാലിക്കറ്റ് പി ജി സെന്റർ ഉണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പ്രൊഫസറായിരുന്നു, നല്ലൊരു മനുഷ്യൻ, നല്ല സ്കോളറുമാണ്. അദ്ദേഹം അവിടെ റിസർച്ചിൽ ഹിസ്റ്ററിക്ക് ചേർന്നു, ചേർന്നിട്ട് നല്ലൊരു തീസിസ് ഉണ്ടാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് കേരള ചീഫ്റ്റൻസ് ആണ്. പക്ഷെ അദ്ദേഹത്തെ ആ തീസിസിന് പോലും ഡിഗ്രി കൊടുത്തില്ല അവര്. പിന്നെ എന്നിട്ട് ഒരു കൺസലേഷൻ പ്രൈസ് എന്നുള്ള എനിക്ക് അന്ന് എം ഫിൽ ഒന്നുമില്ല, എംലിറ്റ് കൊടുത്തു വിട്ടു. അതോടുകൂടി ഒരു സിനിക്കായി മാറി.
2: അവിടെ ഗവേഷണം ചെയ്തിട്ട്
0: അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു മോഹം ഉണ്ടായിരുന്നില്ല. സാധ്യമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യണം, എന്നാലും കേരളത്തിനെ പറ്റിട്ട് അറിയണം എന്നുള്ള മോഹമാണ്. ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ.
2: പക്ഷേ സാർ അവിടെ ഫസ്റ്റ് റാങ്ക്, ഫസ്റ്റ് ക്ലാസ് പാസ് ആയതാണല്ലോ മദ്രാസ് ക്രിസ്ത്യൻ.
0: അതെങ്ങനെ? അത് വാസ്തവത്തിൽ ഒരു ആക്സിഡന്റ് ആണ്. കാരണം അവിടെ ഞാൻ ഈ പുസ്തകം വായിച്ച് ലൈബ്രറിയൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു, പിന്നെ ദേവനേശിന്റെ ക്ലാസ്സിലും ഒക്കെ നന്നായിട്ട് പങ്കെടുത്തിരുന്നെങ്കിലും പിന്നെ പരീക്ഷയ്ക്കുള്ള പഠിത്തമുണ്ടല്ലോ, ടെക്സ്റ്റ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിരുന്നില്ല. പക്ഷെ അന്ന് ഒരു ഗുണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദോഷമുണ്ടായിരുന്നത്, ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എങ്ങനെ 10 questions, അതിൽ 5 questions ഒക്കെ എസ്സേസ് ആണ്. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ

0: പഠിച്ച ക്വസ്റ്റ്യൻ വന്നാൽ സുഖമായിട്ട് സ്കോർ ചെയ്യാം. അങ്ങനെയാണ്. ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. പക്ഷെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു ആന്ധ്രക്കാരൻ. അദ്ദേഹം പിന്നെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യും, എല്ലാ പുസ്തകങ്ങളും വായിക്കും, ബ്രില്യൻ്റ് ആണ്. അങ്ങനെ നോട്ട്സൊക്കെ കൃത്യമായിട്ട് എഴുതും. അപ്പം എൻ്റെ ചങ്ങാതിമാർ കുറച്ച് ആന്ധ്രക്കാരുണ്ടായിരുന്നു. ഇവര് കൃത്യമായിട്ട് നോട്ടും പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ള നോട്ട്സും ഒക്കെ എഴുതും, അതൊക്കെ എനിക്ക് തരും. ഞാൻ അതുകൊണ്ടാണ് ശരിക്കും നല്ല മാർക്ക് വാങ്ങിയത്. പുസ്തകങ്ങളൊക്കെ വായിക്കും, ഇതും വായിക്കും, പിന്നെ ഇവരുമായിട്ടുള്ള ഡിസ്കഷനും. അതുകൊണ്ടാണ് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല, ഫസ്റ്റ് ക്ലാസ് കിട്ടും തന്നെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്ന് മാത്രമല്ല, എനിക്ക് പിന്നെ ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും കിട്ടി. അതൊക്കെ ഒരു ആക്സിഡൻ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പഠിച്ച നാലഞ്ച് ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് കിട്ടി, നന്നായിട്ട് എഴുതി, ലാംഗ്വേജും ഉണ്ടായിരുന്നു, അതും മറ്റവരുടെ നോട്ട്സും ഉണ്ട്. അങ്ങനെയൊക്കെ അല്ലാതെ ഞാൻ ഒരു ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തു.
1: മദ്രാസിൽ എം എ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കേരളത്തിലേക്ക് വന്നു.
0: വന്നില്ല, വരാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാനീ മെഡിസിന് പോകാൻ
1: കൂട്ടാക്കിയില്ല.
0: അപ്പൊ പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ട് എന്റെ വീട്ടുകാരും ആൾക്കാരൊക്കെ തീർച്ചയാക്കിയത് ഐ എ എസിന് പോകണം. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സും ഫസ്റ്റ് റാങ്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഐ എ എസ്
1: പോകാം,
0: പോകണം, പോകാതിരിക്കാൻ നിർത്തിയില്ല. അച്ഛൻ അതിനു വേണ്ടി ഫീസും ഒക്കെ
1: അടച്ച്
0: റെഡിയാക്കി. ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ അയച്ചു, ഞാൻ ആപ്ലിക്കേഷൻ ഒന്നും അയച്ചില്ല. എന്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയി അതിലെങ്ങാനും കിട്ടിയാൽ പുറത്തു വരാൻ പറ്റില്ല, എനിക്ക് ഈ ഗവൺമെന്റ് ജോലി തീരെ വേണ്ട, വേറെ എന്തായാലും ജോലി ഇല്ലെങ്കിലും തിരക്കില്ല, എങ്ങനെയും കഴിഞ്ഞുകൂടാ, അതിനെപ്പറ്റിയൊരു ധാരണയൊന്നും ഉണ്ടായിട്ടല്ല. എങ്കിൽ ഈ ഐ എ എസിന്റെ എന്നെ പറ്റിയിട്ട് എനിക്കൊരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇതന്നെ ഒരു ജാതി ദാസ്യമാണ്,
1: രാഷ്ട്രീയക്കാരും
0: അങ്ങനെയൊക്കെയുള്ള, അതിലെനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല.

0: പാദമുദ്ര.
1: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ നാലാം ഭാഗം സമാപിച്ചു.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
7: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഇന്നത്തെ ഗാനം
10: എന്നും രാവിലെ 7:35.
11: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
10: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
12: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
13: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
14: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
15: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
16: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
17: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്.

പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ശ്രോതാക്കൾ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക്. 2:15 കേൾക്കാം ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. വാട്സപ്പ് വഴി ഈ പരിപാടികളിലേക്ക് നിങ്ങൾക്ക് അയക്കാം. നമ്പർ 9495050600. നമ്പർ ആവർത്തിക്കാം, 9495050600. ഒരു മണിക്ക് കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയുമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. സമയം 10 കഴിഞ്ഞ് 48:42 ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി കേൾക്കാം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, നേഹ നായർ എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി പാൽ.

ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 54:25. ഇനി 11 മണിക്ക് മൻ കി ബാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ.

0: കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർവീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർവീർ. നമസ്കാരം. ശ്രീ അകാൽ.
1: നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം സാർ.
0: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർവീർ പറയൂ.
3: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
3: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാസിംഗിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച്

0: പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന് മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ടു പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക, നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക, കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു, മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ

0: ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർവീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷൻ റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം, വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷെ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
0: നന്ദി സാർ, നന്ദി.
2: നന്ദി സർ,
1: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്, ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്. അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ, ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി,

നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള

ചെമ്പുതകടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു. അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ

അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മണ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിന്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ

ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി

0: എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: ചൊല്ലി
1: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ.
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: സിഎച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരമ്പയിൽ ഹോസ്പിറ്റലിലും.
8: സാന്ത്വനത്തിന്റെ കരസ്പർശം.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
11: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി, KAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.

0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
4: അൽറിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
8: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
7: അത് തന്നെ, നമ്മുടെ 60 രൂപ.
8: ഷേടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
7: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
8: രണ്ടാമത്തേതോ,
7: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
8: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
7: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
9: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
10: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
11: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
12: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: കണ്ണൂർ ഷെരീഫ്, സിബല്ല എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ഇഷൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം ജാലകം. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. https://awards.gov.in മുഖേന ജൂലൈ 31 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495237898902. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495237898902. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും സ്വയം തൊഴിൽ വായ്പകൾ നൽകും. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-55 ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 6 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത വായ്പകൾ നൽകുക. 5 വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി. 4 കോടി രൂപ വരെയുള്ള കുടുംബശ്രീ സ്വയം തൊഴിൽ വായ്പകൾ അതത് CDS ചെയർപേഴ്സൺ മുഖേന ജാമ്യരേഖ ഇല്ലാതെ അനുവദിക്കും. www.mitraosft.ksws.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495276645. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495276645. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.mitraosft.ksws.org. ഒരിക്കൽ കൂടി www.mitraosft.ksws.org. ജാലകം സമാപിച്ചു.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35 വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
6: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
10: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
12: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
15: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയത്തും മട്ടന്നൂരിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 134th പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളം കുടിക്കുന്നത് തുടരണമെന്നും വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
16: ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹേ. ഐസേ മൌസം മേ അപ്നാ ധ്യാൻ രഖ്ന ബഹുത് ജരൂരി ഹേ. പാനി പീതെ റഹി ഹേ. ധൂപ് മേ അഗർ നിക്കൽനാ ഹി പഡേ തോ തോഡാ സമൽ കർ നിക്ലേ. ഇസ് ദിശാ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നേ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹേ വോ ഭി ഭൂലിയേഗാ നഹി.
17: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്നും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പാനീയങ്ങൾ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും അത് ഏകഭാരതം ശ്രേഷ്ഠഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലേക്ക് എത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾക്കുമപ്പുറം നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുട്ടികൾക്കും

0: മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജീവ് ആലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെയാണ് സജി സൌജന്യമായി നീന്തൽ പഠിപ്പിച്ചത്. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്തതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: കേരളം കേ അലുവ മേ സാജി വലാശേരിൽ ജി ഐസാ ഹി എക് സ്വിമ്മിംഗ് ക്ലബ് ചലാ രഹേ ഹേ അബ് തക് 15,000 സേ ജ്യാദാ ലോഗ് യഹാ തൈർന സിഖ് ചുക്കേ ഹേ സാജി ജി നേ ദിവ്യാംഗ് ബച്ചോ കോ ഭി സ്വിമ്മിംഗ് സിഖായി ഹേ ഇസ് പ്രയാസ് കേ പീച്ചേ എക് പീഡാ ഭി ഛിപ്പി ഹേ കുഛ് വർഷ് പഹലേ എക് നൗക ഹാദ്സേ മേ കൈ ഛാത്രോ കി മൃത്യു ഹോ ഗയി ഥി ഉസ് ഘട്ന നേ സാജി ജി കോ ഭീതർ തക് ജഗ്ജോർ ദിയ ഉന്നോനെ സോച്ച അഗർ ബച്ചോ കോ തൈർന ആതാ ഹോതാ തോ ഷായദ് കൈ ജാനെ ബച്ച് ജാതി ബസ് യഹീ സേ ശുരൂ ഹുആ ഉൻകാ യേ അഭിയാൻ.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. യൂറോപ്പിലെ നെതർലൻഡ്സ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇവിടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്ട്രോ കേരള ജ്യോതിശാസ്ത്ര പ്രചാരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്.
0: രാജ്യത്തെ നിരവധി സൈനികർക്കായി തുക സംഭാവന നൽകിയ തമിഴ്നാട്ടിലെ ഗിരിജയമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികൾ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40,00,000 രൂപയാണ് സൈനികർക്കായി നൽകിയത്. സമൂഹത്തിനുവേണ്ടി ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ ഈ മാസത്തെ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെയും നിക്കോട്ടിന്റെയും ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറും ദേശീയ പുകയില നിയന്ത്രണ പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ ഗോപാൽ ആകാശവാണി വാർത്തകളോട്.
4: ഉപഭോക്താക്കളിൽ 50%-ലധികം പേരെയും കൊന്നൊടുക്കുന്ന ഏക ഉൽപ്പന്നമാണ് ടുബാക്കോ. ഒരു സിഗരറ്റിൽ ഏകദേശം 4,000-ത്തോളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നിക്കോട്ടിൻ എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്നുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആസക്തി ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ രക്തധമനികളിലും ഹൃദയപേശികളിലും മറ്റു കോശങ്ങളിലുമൊക്കെ തന്നെ അടിഞ്ഞുകൂടുന്ന ടാർ മരണകാരണമായേക്കാവുന്ന പല രോഗങ്ങളിലേക്കും നയിക്കുന്നു, അതിന്റെ കാരണമായി മാറുന്നുണ്ട്.
0: തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ബങ്കുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നഗരസഭാ സ്ക്വാഡും പോലീസും ചേർന്ന് ആരംഭിച്ചു. കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് സമീപമുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയുന്നതിന്റെ ഭാഗമാണിത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന്. അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഫൈനലിൽ ജയിക്കാനായാൽ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസ്

0: ശേഷം കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീം എന്ന റെക്കോർഡ് രജത് പടിദാർ നയിക്കുന്ന ആർ സി ബിക്ക് സ്വന്തമാക്കാം. ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്ന് ജയിക്കാനായാൽ ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ടീമുകൾക്ക് ശേഷം ഒന്നിലധികം തവണ ഐ പി എൽ കിരീടം നേടുന്ന നാലാമത്തെ ടീമായി ഗുജറാത്ത് മാറും. സീസണിൽ ഇരു ടീമുകളും മൂന്ന് വട്ടം ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് ജയം ബംഗളൂരുവിനൊപ്പമായിരുന്നു. ബംഗളൂരുവിന്റെ വെടിക്കറ്റ് ബാറ്റർ വിരാട് കോഹ്ലിയും ഗുജറാത്തിന്റെ വിക്കറ്റ് ബാറ്റക്കാരൻ കഗീസോ റബാദയും തമ്മിലുള്ള മുഖാമുഖം തന്നെയായിരിക്കും ഈ ഫൈനലിന്റെ ഗതി നിർണയിക്കുക.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിലും ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരും. ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താവതരണ രംഗത്തെ 30 വർഷത്തിലധികം നീണ്ട സേവനത്തിനുശേഷം അനിൽചന്ദ്രൻ ഇന്ന് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വിരമിക്കുന്നു. അച്ചടി മാധ്യമ പ്രവർത്തകനായി തുടക്കമിട്ട അനിൽചന്ദ്രൻ ഡൽഹി ആകാശവാണി മലയാളം വാർത്താ വിഭാഗത്തിൽ 1995 ജോലിയിൽ പ്രവേശിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്ത്. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കഠിനമായ ചൂടിനെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടത് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാടൻ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും മൻ കി ബാത്തിൽ പരാമർശം. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരി തെളിയിച്ചതായി പ്രധാനമന്ത്രി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കലാശപോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ലോക പുകയിലയില്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുന്നു.
3: മനുഷ്യജീവിതത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ദുരന്തങ്ങളിലൊന്നാണ് പുകയില ഉപയോഗം. 1987 ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സഭയുടെ യോഗത്തിൽ പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായാണ് ലോക പുകയില വിരുദ്ധ ദിനം ആരംഭിച്ചത്. 1988 മുതൽ എല്ലാ വർഷവും മെയ് 31 ലോകമെമ്പാടും പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പുകയിലയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, യുവാക്കളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, പുകയില വ്യവസായത്തിലെ തെറ്റായ പരസ്യങ്ങളെ ചെറുക്കുക, പുകയില നിയന്ത്രണ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. ലോകാരോഗ്യ സംഘടന ഓരോ വർഷവും പ്രത്യേക പ്രമേയം പ്രഖ്യാപിച്ച് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഇതാണ്: അൺമാസ്ക് ദ അപ്പീൽ, കൌണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തി ചെറുക്കുക. ലോകമെമ്പാടുമുള്ള ശക്തമായ പുകയില നിയന്ത്രണ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പുകയില നിക്കോട്ടിൻ വ്യവസായം പുതിയ തലമുറയെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൌമാരക്കാരെയും ആകർഷിക്കുന്നതിനായി ഒരുക്കുന്ന തന്ത്രങ്ങൾ ഈ ക്യാമ്പയിൻ തുറന്നുകാട്ടും. ആസക്തി നിലനിർത്തുന്നതിനും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനും കമ്പനികൾ ഇ സിഗരറ്റുകൾ, നിക്കോട്ടിൻ പൌച്ചുകൾ, സിന്തറ്റിക് നിക്കോട്ടിൻ ഉപകരണങ്ങൾ എന്നിവ പോലെയുള്ള പുതിയതും ഉയർന്നുവരുന്നതുമായ നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും നവീകരണം എന്ന പേരിൽ ഹാനികരമല്ലാത്തത് എന്ന വ്യാജേന വിപണനം ചെയ്യുന്നു. ഈ തന്ത്രങ്ങൾ പുകയില നിയന്ത്രണത്തിൽ പൊതുജന ആരോഗ്യത്തിലും കഷ്ടപ്പെട്ട് നേടിയ നേട്ടങ്ങൾക്ക് ഭീഷണിയാകുന്നു. പുകയില നിക്കോട്ടിൻ വ്യവസായത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് മുൻവർഷത്തെ പോലെ ഈ വർഷത്തെയും പുകയില വിരുദ്ധ ദിനാചരണ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പുകവലിയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും പലപ്പോഴും

പലപ്പോഴും ആത്മവിശ്വാസത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ആധുനിക ജീവിതശൈലിയുടെ ചിഹ്നമായി അവതരിപ്പിക്കപ്പെടുന്നു. ആകർഷകമായ പരസ്യങ്ങൾ, നിറങ്ങളാർന്ന പാക്കറ്റുകൾ, രുചിയേറിയ ഉൽപ്പന്നങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ യുവാക്കളെ ഇവയിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഈ ആകർഷണത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അടിമത്വവുമാണ്. ലോകമെമ്പാടും 40 ദശലക്ഷം കൌമാരക്കാരാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പുകയില ഉപയോഗിക്കുന്ന കൌമാരക്കാരിൽ ആത്മവിശ്വാസക്കുറവ്, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള പ്രവേശന സാധ്യത എന്നിവ കാണുന്നു. സിനിമകൾ, വെബ് സീരീസുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവ വഴി പുകയില ഒരു സ്റ്റൈൽ ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് തടയാൻ സ്കൂൾതല ബോധവൽക്കരണം, കുടുംബ പിന്തുണ, കർശന നിയമങ്ങൾ, കൌൺസിലിംഗ് സേവനങ്ങൾ എന്നിവ ആവശ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വിവിധ രൂപങ്ങളിൽ ലഭ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ പലയിനം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ വളരെ ശക്തമായ ലഹരി സൃഷ്ടിക്കുന്ന രാസവസ്തുവാണ്. ഇത് തലച്ചോറിനെ ബാധിച്ച് താൽക്കാലിക സന്തോഷവും ആശ്വാസവും നൽകുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ശരീരം അതിനോട് അടിമപ്പെടുകയും ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. പലരും കൗതുകത്താലോ കൂട്ടുകാരുടെ സമ്മർദ്ദത്താലോ പുകവലി ആരംഭിക്കുമ്പോൾ പിന്നീട് അത് ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ലഹരിയായി മാറുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം പ്രധാനമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുകയില മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD, ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ പുകയില ഉപയോഗം കാരണം ഉണ്ടാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ശ്വാസകോശ ക്യാൻസർ. പുകയില ഉപയോഗം രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകുന്നു. ഇതുവഴി ഹൃദയാഘാതം, സ്ട്രോക്ക്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗുഡ്ക, പാൻ മസാല, മുറുക്കാൻ തുടങ്ങിയ പുകരഹിത പുകയില ഉപയോഗം വായിലെ ക്യാൻസറിന് പ്രധാന കാരണമാണ്. പലപ്പോഴും പുകയില ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ ആകുന്നതിന് മുൻപായി പ്രീ ക്യാൻസറസ് ലീഷൻസ് ആയ ലൂക്കോപ്ലേക്യ, സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നിവ വായിൽ കാണാറുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഇത് തിരിച്ചറിഞ്ഞാൽ ക്യാൻസർ ആകുന്നത് തടയാൻ സാധിച്ചേക്കും. അതിനാൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ഒരു ദന്തൽ സർജനെ കണ്ട് ഓറൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തേണ്ടതാണ്. ഗർഭിണികൾ പുകയില ഉപയോഗിക്കുന്നത് വഴി കുഞ്ഞിന് വളർച്ചക്കുറവ്, പ്രസവസമയ പ്രശ്നങ്ങൾ, ജന്മവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാകാം. പുകയില ഉപയോഗം ആ വ്യക്തിയെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം, വിഷാദം, സാമൂഹിക അകലം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പുകവലിക്കാത്ത ആളുകൾക്കും പുകവലിക്കുന്നവരുടെ പുക ശ്വസിക്കുന്നതിലൂടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിനെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നു. പാസീവ് സ്മോക്കിംഗ് കുട്ടികളിൽ, പ്രായം ചെന്നവരിൽ, ഗർഭിണികളിൽ എല്ലാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ദിവസേന പുകയില വാങ്ങാനുള്ള ചിലവ്, ചികിത്സാ ചിലവുകൾ, തൊഴിൽക്ഷമത കുറയുക എന്നിവ വ്യക്തിഗത നഷ്ടമാണെങ്കിൽ, ആരോഗ്യരംഗത്തെ ചിലവ് വർദ്ധിക്കുക, തൊഴിൽദിന നഷ്ടം, ദാരിദ്ര്യം വർദ്ധിക്കുക എന്നിവ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണ് പുകയില ഉപയോഗം കാരണം ആരോഗ്യരംഗത്ത് സർക്കാരിനുണ്ടാവുന്ന ബാധ്യത. പുകയില കൃഷിയും പുകവലിയും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ്. വനനശീകരണം, മണ്ണിന്റെ ഗുണനിലവാരം കുറയുക, ജലമലിനീകരണം, വായുമലിനീകരണം, സിഗരറ്റ് കുറ്റികളും മറ്റും മൂലമുണ്ടാകുന്ന മാലിന്യം എന്നിവ പ്രകൃതിക്ക് ഹാനികരമാണ്. ഇന്ത്യ ഗവൺമെന്റ് പുകയില നിയന്ത്രണത്തിന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം, പുകയില പരസ്യ നിരോധനം, സിഗരറ്റ് പാക്കറ്റുകളിൽ ആരോഗ്യ മുന്നറിയിപ്പുകൾ, കൂടാതെ പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. പുകയില ഉപേക്ഷിക്കുക എളുപ്പമല്ല. എന്നാൽ ശരിയായ മനോഭാവവും പിന്തുണയുമുണ്ടെങ്കിൽ അത് സാധ്യമാണ്. വ്യക്തമായ തീരുമാനമെടുക്കുക, കുടുംബത്തിന്റെ പിന്തുണ നേടുക, ഡോക്ടറുടെ സഹായം സ്വീകരിക്കുക, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചികിത്സകൾ ഉപയോഗിക്കുക, വ്യായാമവും ധ്യാനവും പരിശീലിക്കുക, പുകയില ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചാൽ പുകയിലയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനാകും. പുകയില ഉപയോഗം ഉപേക്ഷിക്കുന്നത് മൂലം ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യം വർദ്ധിക്കും. സാമ്പത്തിക ലാഭമുണ്ടാകും, ആത്മവിശ്വാസമുയരും, അതുപോലെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. പുകവലിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം കുടുംബത്തിനും

0: വിദ്യാലയങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ തുടങ്ങുകയും ചെയ്യുന്നത് പുകയിലക്കെതിരായ പോരാട്ടത്തിന് സഹായകമാണ്. യുവാക്കളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും സംരക്ഷിക്കുക. യഥാർത്ഥ ധൈര്യം പുകയില ഉപയോഗിക്കുന്നതിലല്ല, അത് വേണ്ട എന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ ഗവൺമെന്റ് ആശുപത്രിയിലെ ദന്തൽ യൂണിറ്റുകളോട് ചേർന്ന് ടുബാക്കോ സെസേഷൻ ക്ലിനിക്കുകൾ നടത്തിവരുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കി ഈ ക്ലിനിക്കുകളുടെ സേവനം ഉപയോഗപ്പെടുത്തി നിക്കോട്ടിൻ അഡിക്ഷനിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കേണ്ടതാണ്. പുകയില രഹിത സമൂഹം സൃഷ്ടിക്കുക എന്നത് മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ ഭാവിക്ക് അനിവാര്യമാണ്. അതിന് സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും പുകയില ഉപേക്ഷിക്കുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നു, ഒരു സമൂഹം ആരോഗ്യകരമാകുന്നു, ഒരു രാജ്യം പുരോഗമിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്തെന്നാൽ, പുകയിലയിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും നമ്മുടെ വരും തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. പുകയില ഉപേക്ഷിക്കുന്ന ഓരോ തീരുമാനവും ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. നമുക്കൊരുമിച്ച് ഒരു പുകയില രഹിത ലോകം സൃഷ്ടിക്കാം. പുകയില ഒഴിവാക്കൂ, ജീവിതം സംരക്ഷിക്കൂ.
1: ലോക പുകയില ഇല്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:30 വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി വാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. IPL ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വെയിലത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുകയും വെള്ളം കുടിക്കുന്നത് തുടരുകയും വേണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പാനീയങ്ങൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നതായി അഭിപ്രായപ്പെട്ടു. ആംപന്ന, ലസ്സി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും അദ്ദേഹം വിശദീകരിച്ചു.
4: ഹമാരെ യഹാ ഗർമി സേ ലഡ്നെ കാ തരീഖാ ഭാരത് കേ അലഗ് അലഗ് ക്ഷേത്രോ കീ പരമ്പരാ കാ ഹിസ്സാ ഹൈ ഔർ ഇസ്മേ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് കീ ഭാവന കീ ജലക് ഭീ മിൽതി ഹൈ ഔർ ഏക് ബാത് ജറൂർ ധ്യാൻ രഖിയേഗാ ഇൻമേ സേ ജ്യാദാതർ ചീസേ ഹമാരി അപ്നി രസോയി സേ നിക്ലി ഹൈ ആപ് ഭീ ഗർമി കേ ദൗരാൻ ദേസി പേജലോ കാ ഖൂബ് ആനന്ദ് ലീജിയേ.
3: രാജ്യത്തെ തനത് മാമ്പഴയിനങ്ങളെക്കുറിച്ച് മൻ കി ബാത്തിൽ പരാമർശിച്ച പ്രധാനമന്ത്രി, വേനൽക്കാലത്ത് എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്ന് പറഞ്ഞു. മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ഗുരിന്ദർവീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ എന്നിവരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് മറികടന്ന ഗുരിന്ദർവീർ സിംഗുമായും അനിമേഷ് കുജൂറുമായും ശ്രീ മോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് മത്സരങ്ങളിൽ പങ്കെടുത്തതെന്ന് കായിക താരങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു.

0: വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഇരുവരും പ്രധാനമന്ത്രിക്ക് ഉറപ്പു നൽകി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ആലുവയിൽ നീന്തൽ ക്ലബ്ബ് നടത്തുന്ന സജി വാലശ്ശേരിയെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ അദ്ദേഹം നീന്തൽ പഠിപ്പിച്ചതായി ശ്രീ മോദി വ്യക്തമാക്കി. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ലെന്നും മറിച്ച് നല്ല ഉദ്ദേശവും സ്ഥിരമായ പരിശ്രമവുമാണ് വേണ്ടതെന്നും സജി വാലശ്ശേരിയുടെ ജീവിതം തെളിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ദൌത്യം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോളരാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലൻഡ്സ് കൈമാറിയത്. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭാരതീയർ ഏറെ അഭിമാനിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകിടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു.
1: ഗ്യാൻ ഭാരതം അഭിയാൻ തഹത് ഛത്തീസ്ഗഡ് മൽഹാർ മേഭി एक महत्वपूर्ण खोज हुई है. यहाँ 3 दुर्लभ ताम्र पट्टिकाएं मिली हैं. विशेषज्ञ मानते हैं कि इंस्क्रिप्शंस 6वीं-7वीं सदी के हैं. ये ताम्र पट्टिकाएं प्राचीन ब्राह्मी लिपि और पाली भाषा में लिखी गई हैं.
0: ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൌതുകം ഉണർത്തിയിരുന്നതായും ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ രാജ്യത്തുടനീളം അതിവേഗം പ്രചാരം നേടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ്, വിദ്യാർത്ഥികൾ നയിക്കുന്ന ഐസാക് എന്നിവയെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം, ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ ചേരണമെന്നും അവധിക്കാലത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് സന്ദർശിക്കണമെന്നും യുവജനങ്ങളോട് നിർദ്ദേശിച്ചു. സൈനികർക്കായി ചെറിയ സംഭാവനകളിലൂടെ 40 ലക്ഷം രൂപ സമാഹരിച്ച് കൈമാറിയ തമിഴ്നാട്ടിലെ അധ്യാപിക ഗിരിജ അമ്മയെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം ഉൾപ്പെടെ 15 സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ ധീരസൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയും ഒരു വർഷത്തിനിടെ ശേഖരിച്ച 365 രൂപ സമാഹരിച്ചാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറിയത്. ഗിരിജ അമ്മയുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: ഗിരിജ അമ്മജി കരിബ് 15 സ്കൂൾ ചലാത്തി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന हर भारतवासी को प्रेरित करने वाली है. उनसे बातचीत के दौरान मैंने महसूस किया कि मां भारती के प्रति उनका समर्पण कितना गहरा है.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിനൊപ്പം ഇത്തരം നല്ല പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിൽ. കോട്ടയത്ത് നടക്കുന്ന ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ മട്ടന്നൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേന സദാ ജാഗരൂകമാണെന്ന് ചുമതലയേറ്റ ശേഷം അഡ്മിറൽ സ്വാമിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉത്പന്നങ്ങളുടെ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നാളെ മുതൽ 2 കാലയളവിലാണ് നടപടി. കയറ്റുമതി ചെയ്യുന്ന 1 ലിറ്റർ പെട്രോളിന് 1.5 രൂപയും ഡീസലിന് 13.5 രൂപയും തീരുവ ഈടാക്കുമെന്ന് ധനമന്ത്രാലയം വിജ്ഞാപനത്തിൽ അറിയിച്ചു. എന്നാൽ ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവയിൽ മാറ്റമില്ല. 30 വർഷത്തിലധികം നീണ്ട സേവനത്തിന് ശേഷം കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ ഇന്ന് വിരമിക്കുന്നു. ഡൽഹി ആകാശവാണി മലയാള വാർത്താ വിഭാഗത്തിൽ 1990

0: 1995 ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം തുടർന്ന് കോഴിക്കോട് ആകാശവാണിയിലെ 29 വർഷം നീണ്ട വാർത്താ അവതരണത്തിലൂടെ ശ്രോതാക്കളുടെ മനസ്സിൽ ഇടം നേടി. വാർത്താഭാഷയെ കാലികമാക്കുന്നതിലടക്കം ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ശ്രീ അനിൽചന്ദ്രൻ സേവനത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് കിരീട പോരാട്ടം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഉഗാണ്ട, കോംഗോ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും സ്വീകരിച്ച നടപടികൾ രാജ്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ്. രോഗപ്രതിരോധ നടപടികളെ ഇത്തരം തീരുമാനങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മൻ കി ബാത്തിൽ അഭ്യർത്ഥന. മലയാളിയായ നീന്തൽ പരിശീലകൻ സജി ബാലശ്ശേരിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ദേശീയ സീനിയർ അത്ലറ്റിക്സ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി. വാനനിരീക്ഷണ സംഘങ്ങളിൽ ചേരാൻ യുവജനങ്ങളോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. കോട്ടയത്തും കണ്ണൂരിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം എന്നിവയ്ക്കുമേലുള്ള കയറ്റുമതി തീരുവ പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ. ഐപിഎൽ ഫൈനലിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

ഇനി ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പുകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, ഗാനമഞ്ജുഷ 2:15. ഇതിൽ ശ്രോതാക്കൾ

സമയം 1:02 ഇനി നമുക്ക് ആസ്വദിക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. കത്തുകളുടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. വാട്സപ്പ് വഴി ആവശ്യപ്പെടാനുള്ള നമ്പർ 94 95 50 600. സുനില സിക്ക് കരുവാരക്കുണ്ട് വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടത് വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ ഗാനത്തിനായി. ബിച്ചു തിരുമല എഴുതി, എസ് ബാലകൃഷ്ണൻ ഇണമിട്ട്. മിന്നിനി പാടിയ ഗാനം ഇതാ കേട്ടോളൂ.

സത്യം കരുമാറ്റക്കുന്ന് പോരൂരിൽ നിന്ന് സന്ദേശങ്ങൾ തുടരെ തുടരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സന്ദേശങ്ങൾ കണ്ടു. ആഴി എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനത്തിനായിട്ടാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികൾ, രാജ്കമലിന്റെ സംഗീതം. ഗാനം ഇതാ കേട്ടോളൂ.

സത്യൻ ഗാനം കേട്ടുകാണും എന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോറസ്റ്റ് ട്രിബ്യൂണൽ പാലക്കാട് ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. പാലക്കാട് ചിൽഡ്രൻസ് പാർക്കിന് സമീപമുള്ള DTPC ഓഫീസ് വളപ്പിലാണ് ക്യാമ്പ് സിറ്റിംഗ്. ആദ്യ ക്യാമ്പ് സിറ്റിംഗ് June 11-12 തീയതികളിലും രണ്ടാമത്തേത് 23-24 തീയതികളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 04-95-23-65-091. യവനസുന്ദരി സ്വീകരിക്കുകയേ പവിഴമല്ലികപ്പൂവുകൾ. ആ പവിഴമല്ലികപ്പൂവിനായി ജനിച്ച നാൾ മുതൽ കാത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. സി ഭാഗ്യലക്ഷ്മി മേലവന്നൂർ തിരുവനന്തപുരത്ത് നിന്നാണ് കത്തെഴുതിയിരിക്കുന്നത്. വയലാറിന്റെ കാവ്യഭാവന, ദേവരാജന്റെ സംഗീതം, യേശുദാസിനൊപ്പം ബി വസന്ത ശബ്ദം പകർന്ന ഗാനം. ചിത്രം പേൾവിയൂ.

കൃഷിക്ക് തുടിപ്പേകാൻ, കർഷകർക്ക് കരുത്തേകാൻ. എന്നും വൈകിട്ട് 6:50 ചട്ടക്കാരി എന്ന ചിത്രത്തിലെ ഗാനത്തിനായി വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടത് KP അബൂബക്കർ, നാട്ടുകാൽ, മണ്ണാർക്കാട് നിന്ന്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. 1974 സിനിമ. മോഹൻ, സോമൻ, അടൂർ ഭാസി, ലക്ഷ്മി, സുജാത എന്നിവർ അഭിനേതാക്കൾ. ഗാനമിതാ.

പാചകവാതകം, പെട്രോൾ, ഡീസൽ ഉത്പന്നങ്ങൾ, വിതരണക്കാർ എന്നിവ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് പാലക്കാട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ എൽ പി ജി ഓപ്പൺ ഫോറം ആൻഡ് പെട്രോ പ്രൊഡക്ട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജൂൺ 10 രാവിലെ 11 ചേരും. ഗ്യാസ് ഏജൻസി അസോസിയേഷൻ പ്രതിനിധികൾ, പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, ഓയിൽ കമ്പനി പ്രതിനിധികൾ, ഉപഭോക്താക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. പരാതികൾ അടുത്ത മാസം 8 വൈകിട്ട് 5 തപാൽ മുഖേനയോ നേരിട്ടോ അതത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ സമർപ്പിക്കാം. ബന്ധപ്പെട്ടവർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു. ദശരഥം എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നു നിഷ ഷിബു വളരാട് നിന്ന്. പൂച്ചൽ ഖാദർ എഴുതി, ജോൺസൺ ഈണമിട്ട ഗാനം. ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, എം ജി ശ്രീകുമാർ പാടിയത്.

സമയം 1 മണി കഴിഞ്ഞ് 27 മിനിറ്റായി. കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി വയലാറും ദേവരാജനും ഒരുക്കിയ ഒരു ഗാനം, ഗായിക പി ലീല, ചിത്രം കടൽപ്പാലം. ഗാനത്തിനായി കാത്തിരിക്കുന്നത് ശശിചിത്ര, മലപ്പുറം. ഋതുദേവതയായി നൃത്തം വെച്ചു.

ഇഷ്ടഗാനങ്ങളിലേക്കുള്ള അടുത്ത സന്ദേശം വന്നത് ജയശ്രീ പോത്തുകലിൻ്റെതാണ്. മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ ഗാനമാണ് അവർ ആവശ്യപ്പെട്ടത്. കൈതപ്പുറം എഴുതി രവീന്ദ്രൻ ഈണമിട്ട ഗാനം 1995 സിനിമ. ഈ ഗാനം യേശുദാസും ചിത്രയും വെവ്വേറെ പാടിയിട്ടുണ്ട്. പക്ഷേ ജയശ്രീ ആര് പാടിയ ഗാനമാണ് എന്ന് പ്രത്യേകം പറയാത്തതുകൊണ്ട് ചിത്ര പാടിയ ഗാനം ഇതാ പ്രക്ഷേപണം ചെയ്യുന്നു. കേട്ടോളൂ.

പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് സി വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ അധ്യാപകരുടെ ഒഴിവ്. ജനറൽ ഫൌണ്ടേഷൻ കോഴ്സ് യോഗ്യത എം കോം ബി എഡ് സെറ്റ്. വൊക്കേഷണൽ ടീച്ചർ എഫ് ടി സി പി യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ 60% മാർക്കിൽ കുറയാതെ ബിടെക് ബിരുദം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പരിജ്ഞാനം അഭികാമ്യം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ജൂൺ 3 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ എത്തണമെന്ന് പ്രിൻസിപ്പലിന്റെ അറിയിപ്പിൽ പറയുന്നു. വിവരങ്ങൾക്കായി വിളിക്കാൻ നമ്പറുണ്ട്: 9447123841. നമ്പർ വീണ്ടും 9447123841. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. വയലാറിൻ്റെ ഭാവന, ദേവരാജൻ്റെ സംഗീതം. ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. ഈ ചിത്രത്തിലെ ഈ ഗാനത്തിനായി കത്ത് വാട്സപ്പ് വഴി സന്ദേശം അയച്ചത് മാമ്പുഴ തരിപ്രമുണ്ടയിൽ നിന്നും കെ അമൻഷയാണ്. അമൻഷ കൃത്യമായി ഇതിൽ യേശുദാസാണോ മാധുരിയാണോ എന്ന് കൃത്യമായി പറയാത്തതുകൊണ്ട് ഫീമെയിൽ വെർഷൻ മാധുരി പാടിയ ഗാനം പ്രക്ഷേപണം ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ സന്ദേശത്തിൽ അല്ലെങ്കിൽ കത്തുകളിൽ കൃത്യമായി ആര് പാടിയതാണ് അല്ലെങ്കിൽ കൃത്യമായ ചിത്രം, എല്ലാ വിശദാംശങ്ങളും കൃത്യമായി കാണിക്കണേ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: യൂസഫ് അലി കേച്ചേരിയും രവി ബോംബെയും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം ചിത്രം പരിണയം. ഗാനത്തിനായി കാത്തിരിക്കുന്നത് ജാസ്മിൻ ചോലക്കൽ.

നമുക്കൊരു ഗാനം കൂടി കേൾക്കാം. തകര എന്ന സിനിമയിലെ മൗനമേ നിറയും മൗനമേ എന്ന പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നു അമ്പലപ്പടി കോളനിയിൽ നിന്ന് സുമതി ബാലൻ തൃക്കുന്നശ്ശേരി. സുമതി ബാലൻ കുറേ പ്രാവശ്യം 11-15 തവണത്തോളം ഈ ഗാനത്തിനായി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യം അയച്ചവരുടെ മെസ്സേജാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗാനം ഇതാ സുമതി കേട്ടോളൂ. പൂജൽ ഖാദറും MG രാധാക്ഷം ഒരുക്കിയ ഗാനം. ഗാനം പാടിയത് S. ജാനകി.

ഒരുപാട് പേർ ഇപ്പോഴും സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിരാശരാകേണ്ട, വായിക്കാത്തവരുടെ പാട്ടുകൾ ഗാനമഞ്ജുഷയിലും അതുപോലെ തന്നെ സ്നേഹദൂതിലും ഉൾപ്പെടുത്താം. സന്ദേശങ്ങൾ അയച്ചോളൂ 94 95 50 600. ഗാനപരിപാടിയിൽ ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ MP കുമാർ.

0: സമയം 1 മണി കഴിഞ്ഞ 56:30 ഏറ്റവും പുതിയ വാർത്തകളുമായി
1: FM പ്രധാന വാർത്തകൾ.
0: തുറന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. വടക്കു കിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റ് മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം സിലിഗുഡയിൽ പറഞ്ഞു. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ ക്രൂരമായ പീഡനമേറ്റ് മരിച്ച സംഭവത്തിൽ പഴുതുകളില്ലാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ഉചിത നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബാംഗ്ലൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 3 പതിറ്റാണ്ടിലേറെക്കാലം തനത് ശബ്ദമാധുര്യത്താൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ സർവീസിൽ നിന്നും വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ Grade 2 ആയി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അനിൽചന്ദ്രൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായിരുന്ന K ബാലനാരായണന്റെ സംസ്കാരം വൈകിട്ട്. ശ്രീലങ്കയിൽ എല്ലാ ഇന്ധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. നിരക്കുകൾ ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രാബല്യത്തിലായി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
2: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: ട്രെയിൻ സമയം.
0: അങ്ങാടിപ്പുറത്ത് 566.09 ഷൊർണൂർ നിലമ്പൂർ 2:54, 163.25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്.

0: ബസ് 4:01 എത്തിച്ചേരും. തിരൂരിലെ സമയം 120:75, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 163:24 മാംഗ്ലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 24 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, 2:58 എത്തിച്ചേരും. 11:59 എത്തിച്ചേരേണ്ട 22:113 ലോകമാന്യത്തിലെ തിരുവനന്തപുരം ബൈ വീക്കിലി സൂപ്പർഫാസ്റ്റ് 2:45 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു, 2:45 തിരൂരിൽ പ്രതീക്ഷിക്കുന്നു. 16:650 കേപ്പ് മാംഗ്ലൂരു പരശുറാം എക്സ്പ്രസ് 2:57, 22:609 മാംഗ്ലൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി 2:59 തിരൂരിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: സമയം 2 മണിയാകുന്നു. ഇനി ആകാശവാണി മിഡ് ഡേ ന്യൂസ്.

0: remains an option if negotiations fail. In badminton, Indian duo Satvik Sairaj Ranki Reddy and Chirag Shetty to take on Indonesia in the men's doubles final of Singapore Open today. And in IPL cricket final, Gujarat Titans and Royal Challengers Bengaluru all set for the epic title clash in Ahmedabad this evening. And with that, we end the midday news.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ട ഹിന്ദി തമിഴ് ഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050600. ഗാനമഞ്ജുഷയിൽ ആദ്യം മിനി പമ്പയിൽ നിന്നും രാഗിഷ, രാജീവ്, രാമകൃഷ്ണൻ, രാധ, ദേവനന്ദ എന്നിവർ ആവശ്യപ്പെട്ട ഹിന്ദി ഗാനം കേൾക്കാം. ചിത്രം ഹാത്തി മേരി സാത്തി, ഗായകൻ കിഷോർ കുമാർ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ദളപതി എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നും കമറുന്നീസ നസീർ, ഷക്കീർ എന്നിവർ.

നാട്ടുകളിൽ നിന്നും ഹാരിസ് ആവശ്യപ്പെട്ട ഹിന്ദി ഗാനം കേൾക്കാം. ബൈജു ബാവ്ര എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് മുഹമ്മദ് റഫീഖ്.

0: मालूम होता है, ना क्या मालूम, नहीं मालूम यहाँ का।
1: अरे

മുണ്ടുപറമ്പിൽ നിന്നും രഹനയുടെ ഇഷ്ടഗാനം കേൾക്കാം. റിതം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ, കവിതാ സുബ്രഹ്മണ്യം എന്നിവർ പാടിയിരിക്കുന്നു.

എടവണ്ണപ്പാറയിൽ നിന്നും സവിതയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം ഗുത്ത്, ഗായകർ ഉദിത് നാരായൺ, സാധനാ സംഘം.

യു എയിൽ നിന്നും മഞ്ചേരി FM ഓൺലൈനായി കേൾക്കുന്ന സഞ്ജുവിൻ്റെ ഇഷ്ട തമിഴ് ഗാനം കേൾക്കാം. ചിത്രം കേളടി കൺമണി, ഗായകൻ SPB.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗാനമഞ്ജുഷയുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആദ്യം ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 ചലച്ചിത്രഗാനം, 6:40 മൻ കി ബാത് പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, 8 മണിക്ക് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ എന്നിവ കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി ഭരത്ദാസ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. താനാളൂർ പഞ്ചായത്തിലെ സംരംഭകയും കർഷകയുമായ സുഷമ പീട്ടി സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റീഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം.

6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടവിക്കോട് കോട്ടക്കൽ, വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരംഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, കുട്ടികളിലുണ്ടാകുന്ന കാഴ്ച വൈകല്യങ്ങൾ, മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവി സംസാരിക്കുന്നു.

7-15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കട്ട് റോഡ്, മഞ്ചേരി. നോവൽ വായന: യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ: 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം: 7:40 അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം: ഗർഭിണി പരിചര്യ ആയുർവേദത്തിലൂടെ. കോട്ടയ്ക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബീന റോസ് സംസാരിക്കുന്നു.

7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ആർ രാമചന്ദ്രന്റെ അജന്ത എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം യു ഷാരി കൃഷ്ണ. 7:50 EDU എഡ്യൂക്കേഷണൽ മാൾ സെയ്താലിക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി തൂലിക. ബാബു അബ്രഹാം എഴുതിയ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് മലയാള സാഹിത്യ ഗവേഷക മിൻ ഹാജത്ത്. 7:55 കൊരമ്പേ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ MV സക്രിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. തുടർന്ന് സേവന വാർത്തകൾ. 8:15 രസമുകുളം. 8:20 IQ ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ തേനീശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം.

8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രദാനം സ്പോൺസർ പരിപാടി. ചിത്രമഞ്ജരി തത്സമയ ഫോണിൽ മലയാള ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

സ്പോൺസർഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, ഇസൈ മഴ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് സുവർണഗീതികൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

0: പന്ത്രണ്ട് 25 ജാലകം, 12:40 പ്രകാശധാര, 1 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ജാനകി കാവന്നൂർ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 നാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു.
1: കുരുന്തേയിൽ ഹോസ്പിറ്റൽ, പണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരുന്തേയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം, റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ ഇന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം,
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് ഊഷ്മളമായ വരവേൽപ്പ്. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. പൊതുസേവനത്തിന് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ് ആവശ്യമെന്ന് മലയാളി നീന്തൽ പരിശീലകൻ സജി വാളശ്ശേരി തെളിയിച്ചതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് ആസ്ട്രോ കേരളയ്ക്കും അഭിനന്ദനം. ഇന്ത്യൻ നാവികസേനയുടെ 27th മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല PC വിഷ്ണുനാഥിനും, ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും, കോഴിക്കോടിന്റെ ചുമതല AP അനിൽകുമാറിനും, കാസർഗോഡ് ജില്ലയുടേത് KM ഷാജിക്കുമാണ്. അതാത് ജില്ലകളിലെ മന്ത്രിമാർക്കാണ് മറ്റ് ജില്ലകളുടെ ചുമതല. മധ്യവേനൽ അവധിക്കുശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാർത്ഥികൾക്ക് സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി എല്ലാ വിദ്യാലയങ്ങളിലും നാളെ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. നെടുമങ്ങാട് 1.5-year-old ക്രൂരമായ പീഡനമേറ്റ് മരിച്ച സംഭവത്തിൽ പഴുതുകളില്ലാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ബുധനാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും.
10: FM പ്രധാന വാർത്തകൾ.
11: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744550424.
3: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
12: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
12: എന്നും രാവിലെ 7:00.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണ.

0: ആഭരണങ്ങൾ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35
0: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: ട്രെയിൻ നമ്പർ 1202 തിരുവനന്തപുരം കോഴിക്കോട് ഗരീബ് രഥ്. 3:49-നും 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05-നും 1267 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23-നും 1636 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
5: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
7: ദിവസവും കാലത്ത് 6:35.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ചലച്ചിത്ര ഗാനങ്ങൾ, ഏവർക്കും സ്വാഗതം. ആദ്യം വിക്രമാദിത്യൻ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷദ്, സൗമ്യ ടി ആർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ ഈണം. ദ്രോണ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം പാടിയിരിക്കുന്നത് വിനുത, സംഗീത, നന്ദു, സ്റ്റീവ് എന്നിവർ.

മഞ്ചേരി എഫ് എം സമയം 3:15. ഇപ്പോൾ മുതൽ സ്നേഹദൂത് സന്ദേശഗാന പരിപാടി. സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്കിലും അയക്കാം 94 95 0 50 600. ഇന്ന് ആദ്യ സന്ദേശം അയച്ചത് പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്ന്. അതിരാവിലെ തന്നെ അദ്ദേഹം സന്ദേശം അയച്ചിട്ടുണ്ട്, വായിക്കാം. മനസ്സിൽ കളങ്കമില്ലാത്ത സ്നേഹസ്പർശനവും മിഴിയിൽ പുത്തൻ പ്രതീക്ഷകളും മെയ്യിൽ പുതുവർണ്ണ യൂണിഫോമും കയ്യിൽ താങ്ങാനാവാത്ത പുസ്തക ബാഗുമായി ഒരു പുതിയ അധ്യയന വർഷം കൂടി പൂവണിഞ്ഞു. അറിവിൻ്റെ അക്ഷരമുറ്റത്ത് ആദ്യാക്ഷരം പകർന്നു നേടാനെത്തുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും വേണ്ടിയാകട്ടെ ഇന്നത്തെ സ്നേഹദൂത്. ഏതൊരു വ്യക്തിയുടെയും അറിവിൻ്റെ ആദ്യ പാഠമായ വിദ്യാലയങ്ങൾ മുന്നോട്ടുള്ള വളർച്ചയിൽ സ്വാധീനമുയർത്താറുണ്ട്. അക്ഷരങ്ങളെ സ്നേഹനൂലിൽ കോർത്ത് നന്മയുടെ കെട്ടിട്ട് അറിവിൻ്റെ ഹാരമായ കഴുത്തിൽ ചാർത്തിരുന്ന ഗുരുക്കന്മാരെ ഈശ്വര തുല്യരായി കണ്ടുകൊണ്ട് പുതിയ പാഠങ്ങൾ പഠിക്കട്ടെ. ഇതാണ് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിദ്യാധനം സർവധനാൽ പ്രധാനം, വിദ്യ ദദാതി വിനയം. വിദ്യ വിനയത്തെ പ്രദാനം ചെയ്യുന്നു. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്ന എല്ലാ പിഞ്ചുകുഞ്ഞുങ്ങൾക്കും ആകാശവാണിയുടെ ആശംസകൾ നടന്നുകൊണ്ട് നമുക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകാം. അദ്ദേഹം ആവശ്യപ്പെട്ടത് അനുബന്ധം എന്ന സിനിമയിലെ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും എന്ന പാട്ടാണ്. ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണമിട്ട്, യേശുദാസ് പാടിയ ഗാനം. ഈ പാട്ടും നമുക്ക് നല്ല ഓർമ്മകൾ തന്നെയാണ് സമ്മാനിക്കുന്നത്. ഏവരും വിനയാന്വിതരാകാൻ വിദ്യ കൊണ്ട് സാധിക്കുന്നു. പാട്ടിലേക്ക് പോകാം.

അടുത്ത സന്ദേശം വായിക്കാം. സ്നേഹദൂതിലേക്ക് അഷ്റഫ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന് അയച്ചത് വായിക്കാം. കാർമേഘത്തിൻ്റെ നിലാവിൻ്റെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം അകലും തോറും ഞാൻ നിന്നോടുള്ള വിടരുന്ന പൂക്കളെപ്പോലെ മാനത്ത് നിറയുന്ന പ്രകാശം പോലെ വിടർന്നു നിൽക്കാൻ കൊതിക്കുന്ന നിലാവെളിച്ചത്തെപ്പോലെ നിന്റെ ഹൃദയത്തെ നോവിക്കാനല്ല നിന്റെ ഹൃദയത്തെ സ്നേഹിക്കാനാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത്. നിന്റെ കുഞ്ഞു കുഞ്ഞു വാശികളും ഇഷ്ടങ്ങളും കുറുമ്പുകളൊക്കെ നിൽക്കാൻ അത്രമാത്രം പ്രിയപ്പെട്ടതാണ് എനിക്ക് നീ. മനസ്സ് വെച്ച് എന്നെ സ്നേഹിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. വാക്കുകളോ സത്യമില്ലാത്ത സ്നേഹമോ ഞാൻ നിനക്ക് തന്നിട്ടില്ല. എന്നും ഞാൻ നിനക്ക് നൽകിയത് എൻ്റെ മനസ്സാണ്. നിന്നിൽ നിന്ന് ഒന്ന് മോഹിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നിന്നെയാണ് എന്നാണ് അദ്ദേഹം ഈ സന്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ കാർമേഘം വന്നു പോകുമ്പോഴും പ്രകാശം തെളിയും. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പ്രകാശപൂരിതമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം ആവശ്യപ്പെട്ട ഗാനത്തിലേക്ക് പോകാം. ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം ഈണമിട്ട്, യേശുദാസും ഒപ്പം സിന്ധുവും പാടിയത്. ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ, 1990 സിനിമ.

സമയം 3 മണി കഴിഞ്ഞ് 28:28. സ്നേഹദൂതിലേക്ക് പ്രമോദ് ഗോപു തിരൂരിൽ നിന്നും സന്ദേശം അയച്ചിട്ടുണ്ട്, വായിക്കാം. അതും വിദ്യാർത്ഥികളുടെ അവധിക്കാലത്തെക്കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വിശദമായിട്ടുണ്ട്, വായിക്കാം. കഴിഞ്ഞ 2 മാസക്കാലം വിദ്യാർത്ഥികൾക്ക് പരീക്ഷ കഴിഞ്ഞുള്ള വേനൽ അവധിയുടെ ദിനങ്ങളായിരുന്നു. അവധിക്കാലം ബാല്യങ്ങൾക്കും യാത്രകൾക്കും പ്രകൃതിയോടും കൂട്ടുകൂടി പലതരം വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള സന്തോഷത്തിന്റെ സുന്ദര ദിനങ്ങൾ കൂടിയായിരിക്കും. പറമ്പുകളിലെ മാവുകളിൽ കല്ലെറിഞ്ഞ്, മാങ്ങകൾ വീഴ്ത്തിയും കുളങ്ങളിൽ നീന്തി തുടിച്ചും മറ്റുമുള്ള അടിച്ചുപൊളി ദിവസങ്ങൾ തീരുകയാണ്. ഇനി വിദ്യാലയങ്ങളിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളായി. അവധിക്കാലങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ മിക്ക ഉത്സവങ്ങളും നമ്മൾ ആഘോഷിക്കാറുള്ളത്. ഈ ഉത്സവങ്ങളും അവധിക്കാലത്തെ മികച്ച അനുഭവങ്ങളാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് മാമ്പഴക്കാലം എന്ന സിനിമയിലെ കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ എന്ന് തുടങ്ങുന്ന ഗാനം സ്നേഹദൂതിൽ കേൾപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞ് സന്ദേശം അയച്ചത് പ്രമോദ് ഗോപു തിരൂരിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അവധിക്കാലം എന്നും നമുക്ക് ഗൃഹാതുരമുയർത്തുന്ന ഒന്നാണ്. പണ്ടത്തെ കുട്ടിക്കാലം എന്നും നമുക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ സൈബർ യുഗത്തിൽ നമുക്ക്

അത് തിരിച്ചു കിട്ടുമോ ആവോ, പ്രതീക്ഷിക്കാം അല്ലേ. കുട്ടികൾ എല്ലാം ഈ അവധിക്കാലം നല്ലതുപോലെ ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് പ്രമോദ് ഗോപു ആവശ്യപ്പെട്ട ഗാനത്തിലേക്ക് പോകാം.

രാജി മാർത്തങ്കോട് കത്ത് വഴിയാണ് ഇന്ന് സ്നേഹദൂതിലേക്ക് സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്. വായിക്കാം. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ മുഖം എന്ന് തോന്നുന്നു. നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ നിറം എന്ന് നിശ്ചയിക്കുന്നു. നമ്മുടെ മനസ്സാണ് നമ്മുടെ സൗന്ദര്യം. ഒരു കഴിവുകളും ഇല്ലാത്തവരായി ആരും ജനിച്ചിട്ടില്ല എന്ന തോന്നൽ ശരിയാണ്. ഒരു പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് ലോകം നമ്മളെ കാണാതെ പോകുന്നത്. ജീവിതം ഇങ്ങനെയൊക്കെയാണോ? അത് ശരിയോ തെറ്റോ? സ്നേഹത്തോടെ, രാജി മരത്തങ്കോട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ വിശ്വം കാക്കുന്ന നാഥ എന്ന പാട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും രാജി ആവശ്യപ്പെട്ട ആ ഗാനം ഇതാ വെച്ച് തരുന്നു.

കൈതപ്പുറം എഴുതി, ജോൺസൺ ഈണമിട്ട് യേശുദാസ് പാടിയ ആ ഗാനം. നമ്മുടെ വാക്കുകളും പെരുമാറ്റവും മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥകമാകും. ഗാനം ഇതാ കേട്ടോളൂ.

സ്നേഹദൂതിലേക്ക് സുലൈ ഐനിക്കോടിൻ്റെ സന്ദേശം വന്നിട്ടുണ്ട്, വായിക്കാം. പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന നഷ്ടപ്പെടലുകളും മനുഷ്യരുടെ സത്വം വെളിവാകുന്ന അവസരങ്ങളാണ്. വേരുകൾക്ക് ബലമില്ലാത്ത ഒരു മരത്തിൽ അപ്രതീക്ഷിതമായി ഒരുപാട് കായ്കൾ ഉണ്ടാകുമ്പോൾ ആ മരം വളഞ്ഞൊടിഞ്ഞ് മണ്ണിൽ കുത്തുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങളും

നഷ്ടങ്ങളും പലരുടെയും മാനസിക നില തെറ്റിക്കും. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും എന്ന ഗാനമാണ് അദ്ദേഹം ഈ സന്ദേശം അയച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനയൻ എഴുതി, മോഹൻ സിതാര ഈണമിട്ട്, യേശുദാസിനൊപ്പം അശ്വതി വിജയൻ പാടിയ ഗാനം. നേരത്തെ പറഞ്ഞതുപോലെ വിനയമുണ്ടായാൽ സർവ ഐശ്വര്യവും ഉണ്ടാകും, നേട്ടങ്ങളിൽ അഹംഭാവം പാടില്ല. അപ്പോൾ നമുക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ആ ഗാനത്തിലേക്ക് പോകാം.

സമയം 3 മണി കഴിഞ്ഞ് 46 മിനിറ്റും 24 സെക്കൻഡുമായിരിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹദൂതിലേക്ക് നോക്കട്ടെ, ആരാണെന്ന്? അനീഷ് കൊല്ലമ്പടി സന്ദേശം അയച്ചിരിക്കുന്നു, വായിക്കാം. അമ്മമാരെ കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത്, വായിക്കട്ടെ. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും പര്യായമാണ് അമ്മ. മാതൃസ്നേഹം അത് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയാത്തതാണ്. അത് അനുഭവിച്ചു തന്നെ അറിയണം. മറ്റു ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് അമ്മയാണ്. മാതാപിത ഗുരുദൈവം, ഇതിൽ മാതാവിനാണ് ആദ്യസ്ഥാനം. നല്ല കാര്യങ്ങൾ സ്നേഹത്തോടെ അമ്മ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. മക്കൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ, എത്താൻ വൈകിയാൽ അമ്മമാരുടെ അത്രയും ആദി മറ്റാർക്കും ഉണ്ടാവില്ല. അതൊക്കെ മക്കളോടുള്ള വാത്സല്യവും കരുതലുമാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എന്താണ് നമ്മുടെ അമ്മമാരുടെ അവസ്ഥയെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? തൻ്റെ മക്കൾക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ച് മക്കളെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുമ്പോൾ അമ്മമാരെ വൃദ്ധസദനത്തിലും കൊണ്ടുവിടുന്നവരും തെരുവിലേക്കും ഇറക്കി വിടുന്ന മക്കളും തുലവും കുറവല്ല. ഓരോ മക്കളും ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ള കാര്യം. നമ്മൾ ഇവിടെ വരെ എത്താൻ എത്രത്തോളം അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവർ ഒരിക്കലും അമ്മമാരെ തള്ളി പറയില്ല. വൃദ്ധ സദനത്തിൽ കൊണ്ടുചെന്ന് ആക്കുകയുമില്ല, തെരുവിലേക്ക് ഇറക്കിവിടില്ല. നമ്മുടെ അമ്മമാരെ സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് നിർത്താം. നമ്മുടെ കഴിവിനനുസരിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാം. അമ്മമാരുടെ കണ്ണ് നിറയാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സന്ദേശം അയച്ചത് അനീഷ് കൊല്ലമ്പടിയാണ്. വയലാർ എഴുതി, ദേവരാജൻ ഈണമിട്ട്. ഐരൂർ സദാശിവൻ പാടിയ ഗാനം അമ്മയെക്കുറിച്ച്, ചായം എന്ന ചിത്രത്തിലേത്. ആദ്യാക്ഷരം നാവിൽ കുറിക്കും മുൻപേ നാം ഉച്ചരിക്കുന്ന നാമമാണ് അമ്മ. ഈ ഗാനം എല്ലാ അമ്മമാർക്കു മുന്നിൽ സമർപ്പിക്കുന്നു. ഗാനം ഇതാ, കേട്ടോളൂ.

സ്നേഹദൂത് തീരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. അവസാന സന്ദേശം വന്നിട്ടുണ്ട്. ഇന്ന് അവസാന സന്ദേശം അയച്ചത് ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്ന്. വായിക്കാം. കരിഞ്ഞും ഉണങ്ങിയും കിടന്ന പ്രകൃതിയിലേക്ക് ഇടവപ്പാതിയുടെ ആദ്യ മഴത്തുള്ളികൾ പതിക്കുകയാണ്. മണ്ണും മഴയും തമ്മിലുള്ള ആലിംഗനത്തിൽ ഭൂമി പുതുവസ്ത്രം അണിയുകയാണ് ഇപ്പോൾ. കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ കാറ്റിലോളങ്ങൾ കെസ്സുപാടും എന്ന ഗാനം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. അതെ, ഇന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ഇടവപ്പാതി, ഇന്ന് ഇടവം 17 ആയിരിക്കുന്നു. മഴയൊക്കെ പെയ്തു തുടങ്ങി, ഭൂമിയൊക്കെ തണുത്തു. നമ്മുടെ മനസ്സും നമുക്ക് തണുക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിലേക്ക് പോകാം. ശ്രീകുമാരൻ തമ്പി എഴുതി, MK അർജുനൻ ഈണമിട്ട്, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം കാത്തിരുന്ന നിമിഷം.

ഇതോടെ ഇന്നത്തെ സ്നേഹദൂത് ഇവിടെ സമാപിക്കുന്നു. സ്നേഹദൂതിൽ ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ എം പി കുമാർ. സമയം 3 മണി കഴിഞ്ഞ് 56 മിനിറ്റും 17 സെക്കൻഡും. കത്തുകളയച്ചും സന്ദേശങ്ങളയച്ചും സ്നേഹദൂതിനെ പ്രോത്സാഹിപ്പിച്ച ഏവർക്കും നന്ദി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് കടുത്ത ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോളരാജവംശത്തിന്റെ കാലത്തെ വിലപ്പെട്ട ചെമ്പ് ഫലകങ്ങൾ നെതർലാൻഡ്സ് ഇന്ത്യയ്ക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ദേശീയ അത്ലറ്റിക്സിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങളെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ആലുവ സ്വദേശി സജി വളശ്ശേരിൽ ഉൾപ്പെടെയുള്ളവരുടെ സാമൂഹിക സേവനങ്ങളെയും പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് സിബിഎസ്ഇ. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന് കോട്ടയത്തെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് ഹൃദ്യമായ സ്വീകരണം. കോട്ടയത്ത് ദീപികാദിന പത്രത്തിന്റെ 140-ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ 27-ാമത് മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റേത് എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. അതാത് ജില്ലകളിലെ മന്ത്രിമാർക്കാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 1-2-6-1-7 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23 1-6-3

106 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50-നും 1:63, 4:06 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 5:13-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:11-നും 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് May 31 ലോക പുകയില വിരുദ്ധ ദിനം, വേൾഡ് നോ ടൊബാക്കോ ഡേ. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാനും പുകവലി ഉപേക്ഷിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിനം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 2026 മുദ്രാവാക്യം അൺമാസ്ക് ദ അപ്പീൽ, അഥവാ പുകയില വ്യവസായ ഇടപെടലുകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കും. കുട്ടികളെയും കൗമാരക്കാരെയും പുകയില ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിക്കാൻ കമ്പനികൾ ഉപയോഗിക്കുന്ന കൃത്രിമ തന്ത്രങ്ങളെയും നിക്കോട്ടിൻ ആസക്തിയെയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഇത്തവണത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലക്ഷ്യം. പുകയില ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കൂ, ഊർജ്ജസ്വലത വീണ്ടെടുക്കൂ.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കുണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ചിലപ്പോൾ നമ്മൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുമ്പോൾ റിവ്യൂ എഴുതാൻ അല്ലെങ്കിൽ സമ്മറി എഴുതാൻ ടീച്ചർമാർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മറന്നുപോയെന്നിരിക്കും. പെട്ടെന്നൊരു സമ്മറി വേണം ഒരു ബുക്കിൻ്റെ. നമ്മൾ എന്ത് ചെയ്യും? ആ ബുക്ക് മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ ഇന്നത്തെ സൈബർ ഇടത്ത്? എനി സമ്മറി ഡോട്ട് ആപ്പിനെ പറ്റി മുനി റാമയൂർ പറയുന്നത് കേട്ടോളൂ.
7: ഒരു മാജിക് ടൂൾ പറയാം, എനി സമ്മറി ഡോട്ട് ആപ്പ്. ഇത് എന്തൊക്കെ ചെയ്യുമെന്ന് കേൾക്കൂ. ഒരു 200 പേജുള്ള ബുക്ക് അപ്ലോഡ് ചെയ്താൽ മിനിറ്റുകളെ കൊണ്ട് സമ്മറി റെഡി. അതും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ. നിങ്ങൾക്കൊരു റിസർച്ച് പേപ്പർ റിവ്യൂ ചെയ്യണം. പേപ്പർ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ചോദിക്കുക, വാട്ട് ആർ ദ മെയിൻ ഫൈൻഡിങ്സ്, എക്സ്പ്ലെയിൻ ദ മെത്തഡോളജി. അപ്പോൾ ദാ വരും ഉത്തരം. പിന്നെ യൂട്യൂബ് ഇന്റർവ്യൂസ്, URL ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. 1 മണിക്കൂർ ഇന്റർവ്യൂ ഒക്കെ 5 മിനിറ്റ് സമ്മറി ആയിട്ട് കിട്ടും. ടൈം സ്റ്റാംസും ഇമ്പോർട്ടന്റ് കോഡ്സും ഒക്കെ വേറെ വേറെ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നൊരു കാര്യം അറിയാമോ, ഇത് ഫോംസും സോങ്സും ഒക്കെ എഴുതും. ഒരു റിസർച്ച് ടോപ്പിക് കൊടുത്താൽ അതിനെക്കുറിച്ച് ഒരു ക്രിയേറ്റീവ് ഫോം വേണമെങ്കിൽ തരും. പ്രസന്റേഷന് ഇത്തിരി ഫൺ ആഡ് ചെയ്യാൻ നല്ലതായിരിക്കും അല്ലേ ഇത്. ഉദാഹരണത്തിന് ഒരു ക്ലൈമറ്റ് ചേഞ്ച് പേപ്പറിന്റെ ഫൈൻഡിങ്സ് ഒരു സോങ് ആക്കി മാറ്റാം. ഇങ്ങനെയാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് രസകരമായി പഠിക്കാനും പറ്റും. ഒരു സ്പെഷ്യൽ ടിപ്പ് പറയട്ടെ, PDF അപ്ലോഡ് ചെയ്യുമ്പോൾ സെർച്ചബിൾ ടെക്സ്റ്റ് ഉള്ളതായിരിക്കണം. പിന്നെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൂടുതൽ കൃത്യതയോടെ ഉത്തരങ്ങൾ കിട്ടും. പിന്നെ ഇത് ഗവേഷണത്തിന് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ കാര്യങ്ങൾക്ക് പെർഫെക്റ്റായി ഉപയോഗിക്കാം. വലിയ ലേഖനങ്ങളൊക്കെ വായിക്കുവാൻ സമയമില്ലാത്തവർക്ക്, പിന്നെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി പെട്ടെന്നുള്ള റിസർച്ചിനായി, പിന്നെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോഴും അസൈൻമെന്റ് എഴുതുമ്പോഴും ഒക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഈസിയായി സംഗ്രഹിക്കുവാൻ. പിന്നെ ഒരു മാധ്യമപ്രവർത്തകനൊക്കെ വേണമെങ്കിൽ വലിയ അഭിമുഖങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രമെടുക്കാൻ. ഇങ്ങനെ ഒട്ടനേകം ഉപയോഗങ്ങളുണ്ട് എനി സമ്മറി ഡോട്ട് ആപ്പ് എന്ന ഈ മാജിക്കൽ ടൂൾ.

0: ഉളിനെ. ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് വളരെ സിമ്പിൾ ആണ്. എനി സമ്മറി ഡോട്ട് ആപ്പിൽ പോയി സൈനപ്പ് ചെയ്യുക, ഫയൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ യു ആർ എൽ പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡൺ. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ, അടിപൊളിയായിരിക്കും നിങ്ങളുടെ ലൈഫ്.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ,
1: എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
1: എംഇഎസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി,
5: ദിവസവും കാലത്ത് 6:35.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
9: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7:00
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ
4: മലപ്പുറം ജില്ലാ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ഇതേക്കുറിച്ചറിയാം. പറയുന്നത് മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അട്ടാശ്ശേരി.
5: ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ ക്ഷേമവും മറ്റു പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കുക, ബാലനീതി നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നിവയും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ചെയ്യുന്നു. ജില്ലയിലെ 97 ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ സൈക്കോ സോഷ്യൽ കൌൺസിലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യം ഉയർത്തുന്നതിനും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഉദ്ദേശം. ഇതിന് മേൽനോട്ടം വഹിക്കുന്നതും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റാണ്. ലൈംഗികാതിക്രമം നേരിട്ട കുട്ടികൾക്ക് 6 മാസത്തിനുള്ളിൽ നൽകുന്ന സാമ്പത്തിക സഹായമായ ആശ്വാസനിധി പദ്ധതി, അതുപോലെ തന്നെ പോക്സോ അതിജീവിതരുടെ പ്രാഥമിക വിലയിരുത്തൽ എന്നിവ ഏകോപിപ്പിക്കുക എന്നിവയും ചെയ്യുന്നുണ്ട്. ജില്ലയിൽ ഓരോ ബ്ലോക്കിലും ഓരോ പാരന്റിംഗ് ക്ലിനിക്കുകൾ എല്ലാ ശനിയാഴ്ചകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും ഈ ബ്ലോക്കുകളിൽ പാരന്റിംഗ് ഔട്ട്റീച്ച് ക്യാമ്പുകളും നടത്തിവരുന്നു. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നതും DCPU ആണ്. ജില്ലയിൽ പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസിഡൻഷ്യൽ കെയർ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മിഷൻ വാത്സല്യ പദ്ധതി അനുശാസിക്കുന്ന വിധം കുട്ടികളുടെ സർവതോന്മുഖമായ വികസനത്തിന് ഗൃഹാന്തരീക്ഷമാണ് ഉചിതമെന്നതിനാൽ സ്ഥാപനേതര പരിചരണത്തിനായി ദത്തെടുക്കൽ, ഫോസ്റ്റർ കെയർ, കിൻഷിപ്പ് ഫോസ്റ്റർ കെയർ, സ്പോൺസർഷിപ്പ്, കുടുംബശാക്തീകരണം എന്നിവ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ജില്ലയിലെ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, ഏകോപിപ്പിക്കുക, കൂടാതെ അവർക്ക് ആവശ്യമായ നിയമ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ ചെയ്യുന്നുണ്ട്. അവരുടെ പുനരധിവാസം സാധ്യമാക്കുന്ന പദ്ധതിയായ കാവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന്റെ പൂർണ്ണ മേൽനോട്ടം ശിശു സംരക്ഷണ യൂണിറ്റിന് കീഴിലാണ് ചെയ്യുന്നത്. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ കീഴിലുള്ള സ്റ്റാഫ് കൂടാതെ പ്രധാനമായും 2 പ്രോജക്റ്റുകളാണ് ശിശു സംരക്ഷണ യൂണിറ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിലൊന്ന് ശരണ ബാല്യം, 2 അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നതാണ്. കേരളത്തിൽ നിന്ന് ബാലവേല, ബാലഭിക്ഷാടനം, ബാലവിവാഹം എന്നിവ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ശരണബാല്യം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. കുട്ടികളിലുള്ള മാനസിക സ്വഭാവ പഠന വൈകല്യങ്ങളെ ശാസ്ത്രീയമായി കണ്ടെത്തി ജീവിത നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ചൈൽഡ് ഹെൽപ്പ് ലൈൻ 2023 ഓഗസ്റ്റ് മുതൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെ ജില്ലാ ഓഫീസ് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. 10 9 8 എന്ന ടോൾ ഫ്രീ നമ്പർ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഏത് പ്രശ്നം വന്നാലും കുട്ടികൾക്കും മുതിർന്നവർക്കും വിളിക്കാവുന്നതാണ്. ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മഞ്ചേരി കച്ചേരിപ്പടിയിൽ മിനി സിവിൽ സ്റ്റേഷന്റെ 3rd floorലാണ്.
3: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി,
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരമ്പയിൽ ഹോസ്പിറ്റലിലും.
3: സാന്ത്വനത്തിന്റെ കരസ്പർശം
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
9: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
10: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
11: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
12: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
11: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ണംകുളത്തി.

എല്ലാ ചെങ്കണ്ണും പ്രശ്നമാണോ? കണ്ണ് ചുവപ്പെല്ലാം പകരുന്ന ചുവപ്പാണോ? ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന സംശയങ്ങൾ. ചെങ്കണ്ണിന് പല കാരണങ്ങളുണ്ട്. അണുബാധ കൊണ്ടായിരിക്കാം, അണുക്കൾ പൊതുവെ വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ ഫംഗസ് ആവാം, പൂപ്പലാവാം. അതല്ലാതെ തന്നെ അലർജി കൊണ്ടും കണ്ണിലെ നീർക്കെട്ട് കൊണ്ടും കണ്ണിലുണ്ടാവുന്ന ക്ഷതങ്ങൾ കൊണ്ടും രക്തസമ്മർദ്ദം മൂലമുണ്ടാവുന്ന ചുവപ്പ് കൊണ്ടൊക്കെ ആവാം. അതിന് സബ് കൺജങ്ക്ടിവൽ ഹെമറേജ് എന്നൊക്കെ പറയും. പ്രധാനമായും കുട്ടികളിൽ കണ്ണിൽ ചുവപ്പ് കണ്ടുവരുന്നത് അലർജി കൊണ്ടാണ്. സ്കൂളിൽ പോയി വരുന്ന, പൊടിയിൽ കളിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല ചുവപ്പ് വരുന്നത് പൊതുവെ അലർജിയാണ്. ചില കുട്ടികളിൽ പൊടിയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അവർക്ക് കണ്ണിൽ എപ്പോഴും നല്ല ചൊറിച്ചിലും ചുവപ്പും ഉണ്ടാവാം. അത് കുറെ കാലങ്ങളോളം നിൽക്കുന്ന ചുവപ്പായിരിക്കാം. ചുവപ്പ് മാത്രമല്ല, ചെളി പുരണ്ട പോലെ ആയിരിക്കാം കണ്ണിന്റെ വെള്ള നിറം കണ്ടുവരുന്നത്. അങ്ങനത്തെ കുട്ടികളിൽ നമുക്ക് അലർജിയുടെ തുള്ളിമരുന്ന് കുറച്ചു കാലം ഉപയോഗിക്കേണ്ടി വരാം. ഒരു ഗോഗിൾസ് അഥവാ ഒരു കണ്ണട പൊടി കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ ഉപയോഗിക്കേണ്ടി വരും. എല്ലാ ചുവപ്പും ചെങ്കണ്ണല്ല കുട്ടികളിൽ, പക്ഷെ കൺപീള കൂടുതലായി വരികയാണ്. ചൊറിച്ചിലൊന്നും അധികമല്ല, പെട്ടെന്നുണ്ടാവുന്ന ചുവപ്പും ചിലപ്പോൾ ചെങ്കണ്ണന്റെ അഥവാ ഇൻഫെക്റ്റീവ് അണുബാധ മൂലമുണ്ടാവുന്ന ചെങ്കണ്ണന്റെ ലക്ഷണങ്ങളായിരിക്കാം. അണുബാധ എന്ന് പറഞ്ഞല്ലോ, പൊതുവെ മൂന്ന് തരം അണുക്കളാണ് കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. ഒന്ന് ബാക്ടീരിയ, രണ്ട് വൈറസ്, മൂന്ന് ഫംഗസ് അഥവാ പൂപ്പൽ. ബാക്ടീരിയ മൂലമുള്ള ഇൻഫെക്റ്റീവ് ചെങ്കണ്ണ് നല്ലോണം പഴുപ്പുണ്ടാവും, കണ്ണിൽ പീഡ നല്ലോണം നിറഞ്ഞു നിൽക്കും, കണ്ണിന്റെ പോളക്കൊക്കെ നല്ല വീക്കുണ്ടാവും. അത് ഒരുപാട് രോഗം മൂർച്ഛിച്ച് കണ്ണിലെ കാഴ്ചപ്പെടലം അഥവാ കോണിയനെ ബാധിക്കാത്തതിന് മുന്നേ തന്നെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. വൈറസ് മൂലമുണ്ടാവുന്ന ചെങ്കണ്ണ് കണ്ണിങ്ങനെ പ്രത്യേകിച്ച് ചുവപ്പൊക്കെ കുറവായിരിക്കും, പക്ഷെ നല്ലോണം വെള്ളമൊലിക്കും, നല്ല തടച്ചിൽ പോലെ ഉണ്ടാവും. അതിനൊരു ആന്റി വൈറൽ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരാം. അത് കുറച്ചു കാലം നീണ്ടു നിൽക്കും. ഈ ഇൻഫെക്റ്റീവ് ചെങ്കണ്ണ് രോഗം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണിന്റെ കോണി അഥവാ കാഴ്ച ബാധിക്കുന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അവിടെ കേടുപാടുകൾ ഉണ്ടാക്കുകയും കാഴ്ച മങ്ങാനൊക്കെ കാരണമാവും. കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കലാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസിൽ ഏറ്റവും പ്രധാനം. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ ചുവപ്പ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ചുവപ്പും ഇൻഫെക്ഷൻ ആവണമെന്നില്ല, മാത്രമല്ല എല്ലാ ഇൻഫെക്ഷനും ഒരേ മരുന്നാവില്ല. പക്ഷേ ഈ ഇൻഫെക്ഷൻ ആണെങ്കിൽ പകരും, ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും പ്രധാനം അത് വൈറസ് കൊണ്ടുണ്ടാവുന്ന ഇൻഫെക്ഷനിൽ. സാധാരണ വീട്ടിൽ ഒരാൾക്ക് ചെങ്കണ്ണ് പോലെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, തോർത്ത്, പില്ലോ കവർ, തൂവാലൊക്കെ വെവ്വേറെ വെക്കാൻ പറയും. കാരണം കണ്ണിൽ ഒലിക്കുന്ന വെള്ളത്തിലൂടെയും പീളയിലൂടെയും ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശുചിത്വം പാലിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വൈറൽ ഇൻഫെക്ഷൻസിൽ. പിന്നെ നമുക്ക് കണ്ണിൽ ചുവപ്പ് വരാനുള്ള വേറെ കാരണമാണ് കണ്ണിലേക്കുന്ന ക്ഷതങ്ങൾ, ട്രോമ. അത് ജോലി സംബന്ധമായിട്ട് വെൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സോ പൊടിയിൽ നിന്ന് വരുന്ന ട്രോമയായിരിക്കാം, അഥവാ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണിലേക്ക് എന്തെങ്കിലും തട്ടുന്നതായിരിക്കാം, കളിക്കുന്ന കുട്ടികളിൽ ഒരു പന്ത് കണ്ണിൽ അടിക്കുന്നതായിരിക്കാം. ഇതുമൂലം ഉണ്ടാവുന്ന കണ്ണിലെ ക്ഷതങ്ങൾ, ട്രോമ കൊണ്ട് നമ്മളെ കണ്ണിലെ കൃഷ്ണമണിക്കും കണ്ണുള്ള നീരുണ്ടാക്കുന്ന യുവിയക്കൊക്കെ കേടുപാടുകൾ വരികയും കണ്ണിൽ വേദന വരികയും ചെയ്യും. അങ്ങനെയുള്ള ചുവപ്പുകൾ ചെങ്കണ്ണുകളിൽ ഉണ്ടാവുന്ന അവസ്ഥകളിൽ നമുക്ക് നല്ല തടച്ചിലുണ്ടാവും. മാത്രമല്ല കണ്ണ് ധാരാളം വെള്ളമൊലിക്കും, കണ്ണിൽ ചെറിയ വേദന പോലെയൊക്കെ തോന്നും. എന്തെങ്കിലും വസ്തുക്കൾ കണ്ണിൽ കുടുങ്ങി നിൽക്കുകയാണെങ്കിലൊക്കെ ഇതേപോലെ അസ്വസ്ഥത നമുക്ക് ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ആ കൃഷ്ണമണിയിൽ ഉണ്ടാവുന്ന പിസർ എന്ന് പൊതുവെ പറയപ്പെടുന്ന വസ്തുക്കൾ നീക്കേണ്ടതാണ്. ഒരുപാട്

0: വെള്ളമൊഴിച്ച് കഴുകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായ വെള്ളമാവണമെന്നില്ല, മറ്റ് രോഗങ്ങൾ കൊണ്ടുണ്ടാവുന്ന നീർക്കെട്ട് കണ്ണെ ബാധിക്കാം. അങ്ങനെ ഈ കണ്ണ വെള്ളയിൽ ഒരു ഉണ്ട പോലെ, ഒരു വീക്കം പോലെ കണ്ടുവരികയും അവിടെ ചെറിയ കടച്ചിൽ പോലെയൊക്കെ തോന്നാം. നമ്മുടെ നാട്ടിലെ കണ്ടുവരുന്നത് ചെങ്കണ്ണ് വന്നാൽ, കണ്ണിൽ ചുവപ്പ് വന്നാൽ, അപ്പോൾ എവിടെന്തെങ്കിലും കുറച്ച് മുലപ്പാൽ ഒഴിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ച ഡ്രോപ്സ് ഉപയോഗിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ കൃത്യസമയത്തിൽ ഒരു വിദഗ്ധ ചികിത്സ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇൻഫെക്ഷൻ മൂലമുണ്ടാവുന്ന ചുവപ്പുകളിൽ കുറച്ച് കാലത്തേക്ക് മാത്രമേ ട്രീറ്റ്മെന്റ് ആവശ്യം വരുള്ളൂ. പക്ഷേ അലർജി മൂലമുണ്ടാവുന്ന പൊതുവെ കുട്ടികളിൽ കുറച്ചധികം കാലം മരുന്ന് ഒഴിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ മാസങ്ങളോളം മരുന്ന് ഒഴിക്കേണ്ടി വന്നേക്കാം. കണ്ണ് അധികം തിരുമ്പാൻ സമ്മതിക്കരുത്, നമ്മൾ തിരുമ്പുന്നതോറും അത് കൂടിക്കൂടി വരുള്ളൂ. നല്ല ചൊറിച്ചിൽ തോന്നുകയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ ടവലോ പഞ്ഞോ മുക്കിയിട്ട് കണ്ണ് മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ എന്ത് തരം ചെങ്കണ്ണ എന്നുള്ളത് അറിയാൻ അടുത്തുള്ള വിദഗ്ധരായ ഡോക്ടറെ കാണിച്ച് അതിന്റെ ചികിത്സ കൃത്യസമയത്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്.
1: ചെങ്കണ്ണ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവർക്കും വന്നിട്ടുണ്ടാവൂലേ? അപ്പോൾ ചെങ്കണ്ണിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അലർജി കാരണമാകാം, അതായത് എല്ലാ ചുവപ്പും ചെങ്കണ്ണല്ല എന്നും ഡോക്ടർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ കണ്ണിലെ ചുവപ്പ് കാരണവും ചികിത്സയും ഇതിനെക്കുറിച്ച് പറഞ്ഞത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അനൂപ് രവിയാണ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കാർഷിക രംഗത്തെ അറിയിപ്പുകളും വാർത്തകളും ശ്രദ്ധിക്കാം.
2: സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയെ നിയമിക്കുന്നതിനു വേണ്ടി അടുത്ത മാസം 4 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. 2027 March 31 വരെയുള്ള താൽക്കാലിക നിയമനമാണ്. പുരുഷന്മാർക്ക് 35 സ്ത്രീകൾക്ക് 40 വയസ്സുമാണ് ഉയർന്ന പ്രായപരിധി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതിയിൽ പരിചയം, ഇരുചക്രവാഹനം ഓടിക്കാനുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. 37,000 HRA പ്രതിമാസ ഫെലോഷിപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം, അല്ലെങ്കിൽ 0479-2959-268 9447-90268 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം. നമ്പറുകൾ ആവർത്തിക്കാം: 0479-2959-268 9447-90268 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 June 15, അതായത് അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം: celkau@gmail.com, ഫോൺ നമ്പർ 8547837256. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം DPI ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 പരിപാടി. ക്ഷീരവികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ ക്ഷീരമേഖലയിലെ പ്രമുഖരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷക ഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും, ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ഉണ്ടാകും.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
4: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ 2 ചാവക്കാട്.

0: ഓരോരുത്തരും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും യൗവനകാലത്ത്. യൗവനകാലത്ത് നാം കൂടുതൽ ആഹാരം കഴിക്കും, മധുരം കഴിക്കും, വൈകി ഉറങ്ങുക, ഇതൊക്കെ യൗവന കൗമാരകാലത്തെ ജീവിത രീതികളാണ്. ഇതൊക്കെ ഭാവിയിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. യൗവനകാലത്തെ ആരോഗ്യ പരിചര്യയെക്കുറിച്ച് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി കെ ബീനാറോസ് പറയുന്നത് കേൾക്കാം.
1: കുടുംബം എന്ന കൂട്ടുത്തരവാദിത്വ വ്യവസ്ഥയിൽ ഓരോ അംഗത്തിന്റെയും ആരോഗ്യം പ്രാധാന്യമാണ്. കുടുംബ പരിപാലനത്തിനായി സമയവും ആരോഗ്യവും നോക്കേണ്ടി വരുന്നതിനാലും സ്ത്രീകൾ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാലും സ്വന്തം ആരോഗ്യകാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി കാണുന്നില്ല. പ്രകൃതിക്കൊരു താളമുള്ളതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിനും ഒരു താളമുണ്ട്. താളം തെറ്റിയ മനസ്സ് എന്ന് നാം പറയുന്നത് പോലെ തന്നെ

ആളം തെറ്റിയ ജീവിതശൈലി ശരീരത്തിൽ അനാരോഗ്യമുണ്ടാക്കുന്നു. ദഹന വ്യവസ്ഥ, ദാഹം, വിശപ്പ്, ഉറക്കം, ഇവയിലൊക്കെ ഒരു താളമുണ്ട്. ദൈനംദിന ജീവിതത്തിലെ ഈ താളക്രമങ്ങളെ ശരീരത്തിന്റെ സംഗീതം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ ജീവിത രീതി ഈ താളമൊക്കെ തെറ്റിക്കുന്നതായി കാണുന്നുണ്ട്. വൈകി ഉറങ്ങുന്നു, വൈകി എണീക്കുന്നു, സമയത്തല്ലാതെ ഭക്ഷണം കഴിക്കുന്നു, വിശപ്പിനെ ഒതുക്കി നിർത്തുന്നതിനായി അധികമായി മധുരം കഴിക്കുന്നു, അമിത ഭക്ഷണം കഴിക്കുന്നു, സമീകൃത ആഹാരം കഴിക്കാതിരിക്കുക. ഇതെല്ലാം ജീവിതത്തിന്റെ ഈ താളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സ്ഥിരമായി ഇത് ആവർത്തിക്കുമ്പോൾ ക്ഷീണം, തളർച്ച, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, PCOD, മറ്റ് മൂഡ് വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രാത്രിയിലെ ഉറക്ക നഷ്ടം ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തെ പ്രതികൂലമായി ബാധിച്ച് അമിതവണ്ണത്തിന് കാരണമാകുന്നു. ഇത് പിന്നീട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ കൊളസ്ട്രീമിയ, ഹൃദ്രോഗം ഇവയൊക്കെ കാരണമാകാം. ഇതൊക്കെ പ്രത്യുൽപാദന ശേഷിയെ ഇല്ലാതാക്കാനും കാരണമാകുന്നു. എള്ള്, എള്ളെണ്ണ, ഉഴുന്നു ചേർന്ന ആവിയിൽ പാകം ചെയ്ത ഭക്ഷണം, പല നിറത്തിലുള്ള പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, തവിട് ചേർത്ത അരി, റാഗി, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടും പ്രത്യുൽപാദന അവയവുമായി ബന്ധപ്പെട്ട് ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്, അണ്ടാശയ വീക്കം, മൂത്രക്കടച്ചിൽ, അസ്ഥിസ്രാവം മുതലായ വിഷമതകൾ ഉണ്ടാകാം. സ്വന്തമായി ചികിത്സ ചെയ്യാതെ കൃത്യമായ വൈദ്യപരിശോധന നടത്തി ശരിയായ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. മൈദ ചേർത്ത ബേക്കറി പലഹാരങ്ങൾ, മാംസാഹാരങ്ങൾ, വറുത്ത ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ വേണം. കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നത് സ്ത്രീയുടെ ആരോഗ്യവും അതുവഴി കുടുംബത്തിന്റെ ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുന്നു.

ആകാശവാണിയിൽ അനൗൺസർ ഇടയ്ക്കിടെ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലേ. അതെന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് അപ്പോൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ റേഡിയോ പ്രോഗ്രാം കേൾക്കാൻ അതിനുവേണ്ടിയും ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 32 സെക്കൻഡ്. വിലപ്പെട്ട സമയത്തെ പാഴാക്കാതെ കർമ്മോത്സുകരാകണം.

0: സമയത്തിന്റെ വില അറിഞ്ഞ് ജീവിക്കുന്നവന് മാത്രമേ ജീവിത വിജയം കൈവരിക്കാനാകൂ. കേട്ടോളൂ രമണി ചേലാട്ടിന്റെ സദ്വചനങ്ങൾ.
1: സമയവും തിരമാലയും ആരെയും കാത്തു നിൽക്കില്ല എന്ന പഴഞ്ചൊല്ല് സമയത്തിന്റെ പ്രാധാന്യത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി തീരം തലോടി തിരിച്ചുപോകുന്ന തിരമാലകൾ ആരെയും കാത്തു നിൽക്കില്ല. അത് തീരത്തെ ഏറെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും തന്റെ കൃത്യനിർവഹണത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കില്ല. അതുപോലെ സമയവും ആരെയും കാത്തു നിൽക്കില്ല. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എന്താണോ അത് അപ്പപ്പോൾ ചെയ്തു തീർക്കണം. ശരവേഗതയുള്ള ആഗ്രഹങ്ങൾക്ക് മനസ്സിൽ രൂപം കൊടുക്കുമ്പോൾ നാം അതിനെ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ അതിന്റെ മുൻപേ നടന്നിരിക്കണം. സമയത്തിന് അതിൻ്റെതായ പ്രാധാന്യം നാം കാണണം. അലസന് സമയത്തിന്റെ വിലയറിയില്ല. ആലസ്യം ഓരോരുത്തരും അവരവരിൽ നിന്നും മാറ്റി നിർത്തി ചെയ്യാനുള്ള പ്രവൃത്തികൾ കൃത്യമായ കാലയളവിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. സമയത്തിന്റെ വില അനർഘവും അമൂല്യവുമാണ്. ബാല്യകാല സമയത്ത് വേണ്ടവിധം ഉഴുത് നല്ല വിത്ത് വിതയ്ക്കണം. യുവത്വം കൊയ്യുന്നതിനും ശേഖരിക്കുന്നതിനുമുള്ള സമയമാണ്. അതിനാൽ വാർദ്ധക്യം സന്തോഷമാക്കാം. അങ്ങനെ ജീവിതത്തിലുടനീളം സമയബന്ധിതമായി കർമ്മോത്സുകരായി തീർന്നിരിക്കണം. സമയത്തിന്റെ വിലയെ മനസ്സിലാക്കി അതിനെ വ്യയം ചെയ്യണം. വിദ്യയെ അഭ്യസിക്കലാണല്ലോ വിദ്യാഭ്യാസം. അത് നമുക്ക് നിശ്ചയിച്ച സമയത്ത്, അതായത് ബാല്യകൗമാര യൗവനത്തിൽ തന്നെ ചെയ്തിരിക്കണം. സമയാനുസൃതമായ ഒരു ജീവിതശൈലി നാം തയ്യാറാക്കണം. എങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയൂ. ലോകത്തിൽ ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട്, പ്രായശ്ചിത്തമുണ്ട്, വിട്ടുവീഴ്ചകളുണ്ട്. എന്നാൽ സമയത്തിന്റെ കാര്യത്തിൽ മാത്രം അതൊന്നും തന്നെയില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ യാതൊരു കാരണവശാലും തിരിച്ചുവരില്ല. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമയം. ഊണിലും ഉറക്കിലും ഇരിപ്പിലും എല്ലാം സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം അറിയുന്നില്ലെന്ന് മാത്രം. ഋതുഭേദങ്ങളിൽ വരുന്ന വർഷക്കാലത്ത് മേഘം വർഷിക്കുന്ന ജലം അതത് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തിയാൽ ബുദ്ധിമുട്ടില്ലാതെ കൃഷിക്കുപയുക്തമാക്കാനും കുടിവെള്ളത്തെ സംഭരിക്കാനും സാധിക്കും. മറ്റ് ഋതുക്കളിൽ സുഭിക്ഷമായി സുഖമായി ജീവിക്കാൻ വേണ്ട സമയം നാം കരുതിവെച്ച വെള്ളം ധാരാളം വരും. 24 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ദിവസത്തെ സമയം. അതിൽ വിലപ്പെട്ട 16 മണിക്കൂർ സമയം നമ്മൾ മസ്തിഷ്കത്തിനും മനസ്സിനും ശരീരാവയവങ്ങൾക്കും വേണ്ട ജോലി പകുത്തുകൊടുക്കണം. ശരീരാരോഗ്യത്തിന് വ്യായാമം ലഭിക്കുന്ന ജോലികൾ, മസ്തിഷ്ക വികാസത്തിന് വായനയെന്ന വ്യായാമം, തദ്വാര ഒരുവന്റെ മനസ്സും ശരീരവും സുഖം പ്രാപിക്കുന്നു. ബാക്കിയുള്ള 8 മണിക്കൂർ നാം കൃത്യമായി സുഖമായി ഉറങ്ങണം എന്നാണ് ആരോഗ്യശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. കൃത്യസമയം പാലിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചുയർന്നില്ലെങ്കിൽ ഈ ഭൂമിയിലെ ചരാചരങ്ങളുടെ സ്ഥിതി എന്താകും? നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും അരുണോദയത്തിൽ സൂര്യന്റെ സമയനിഷ്ഠയോടെയുള്ള വരവിൽ ദിവസത്തിന്റെ അന്ധകാരത്തെ നീക്കി ഊർജം നൽകുന്നു. അതേസമയം സൂര്യൻ കൃത്യസമയം അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കാനുള്ള തന്റെ സമയത്തെ കൃത്യമായി പാലിക്കുന്നു. അതുകൊണ്ട് നിശയുടെ മറവിൽ ഒളിഞ്ഞുകിടക്കുന്ന നിലാവിന്റെ സൗകുമാര്യതയും ശീതളത്വവും പ്രദാനം ചെയ്ത് നമ്മെ സുഖിപ്പിക്കുന്നു. എത്ര ഉന്നതരായാലും ശരി, നാം സമയത്തെ ആദരവോടെ കണ്ട് പ്രവർത്തിക്കണം. സമയം നമ്മുടെയല്ല, നാം സമയത്തിന്റെ അടിമയായിരിക്കണം. കഴിഞ്ഞുപോയ പകൽ സമയത്തെ ഓർത്ത് രാത്രിയിൽ ദുഃഖിച്ചാൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും പ്രഭ കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് നഷ്ടപ്പെട്ട സമയത്തെയോർത്ത് ദുഃഖിക്കാനിടവരുത്തരുത്. ലോകചരിത്രം പരിശോധിച്ചാൽ പല മഹാത്മാക്കളുടെയും പൂജ്യനാമധേയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ആദരവോടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിനു തക്ക കാരണം അവരുടെ നല്ല സമയം വേണ്ടവിധം സത്പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതാണ്. നമ്മുടെ പൂർവികരായ ഗാന്ധിജി തുടങ്ങിയ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ സമയോചിതമായിട്ടുള്ള സമരമുറയുടെ വിജയമാണല്ലോ ഭാരത സ്വാതന്ത്ര്യം. എന്തുകൊണ്ടും വിലപ്പെട്ട സമയത്തെ നാം ഒരിക്കലും പാഴാക്കാതെ കർമ്മ

0: മോത്സുകരാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയത്തിന്റെ മൂല്യം അറിഞ്ഞു ജീവിക്കുന്നവനെ ജീവിതത്തിൽ വിജയം നേടാനാകൂ.
1: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
1: രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ലോക ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പരിപാടിയിൽ മന്ത്രിമാരായ ബിന്ദുകൃഷ്ണ, CP ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്ന് മന്ത്രി ലിജു. ആന്റി നാർക്കോട്ടിക് ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 2:0909 തിരുവനന്തപുരം പോർബന്ദർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:34 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം.
1: വായിക്കുന്നത് ശ്രീജാറാവു. നമസ്കാരം. 2026-27 അധ്യയന വർഷത്തെ പാലക്കാട് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 പറശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ MP നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത അധ്യക്ഷത വഹിക്കും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീർ മുഖ്യാതിഥിയാവും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ പഠനോപകരണ വിതരണോദ്ഘാടനം ബോർഡ് ഡയറക്ടർ AV സുരേഷ് കുമാർ നിർവഹിച്ചു. പാലക്കാട് ജില്ലാ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഉപദേശക സമിതി അംഗം ഡോ PK വേണു അധ്യക്ഷത വഹിച്ചു. 600-ലധികം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് നൽകി. ഇതോടെ നാട്ടുവൃത്തം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: പ്രിയ ശ്രോതാക്കളെ, മൊഴി ഉറവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൊഴി ഉറവുകളിൽ സ്വാതന്ത്ര്യസമര സേനാനിയും സാഹിത്യകാരനുമായ പുതുപ്പള്ളി രാഘവന്റെ ശബ്ദം കേൾക്കാം. പുതുപ്പള്ളി രാഘവൻ 1910 ജനുവരി 10 ജനനം. പ്രയാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുമ്പോൾ 14 വയസ്സിൽ വൈക്കം സത്യാഗ്രഹ ജാഥയ്ക്ക് പണം സ്വരൂപിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ പങ്കാളിയായി. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. തിരുവിതാംകൂറിൽ പൊന്നറ ശ്രീധർ, എൻ പി കുരുക്കൾ, പി കൃഷ്ണപിള്ള തുടങ്ങിയ യൂത്ത് ലീഗ് നേതാക്കളുമായി ചേർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു. 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. തുടർന്ന് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 1950 അറസ്റ്റിലായി ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി. 1964 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി. 2000 ഏപ്രിൽ 27 പുതുപ്പള്ളി രാഘവൻ അന്തരിച്ചു. കേരള പത്രപ്രവർത്തന ചരിത്രം, എന്റെ വിപ്ലവ സ്മരണകൾ, ചോരയും കണ്ണീരും തുടങ്ങിയവ പ്രധാന കൃതികൾ. എന്റെ വിപ്ലവ സ്മരണകൾ 1 ഭാഗത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പുതുപ്പള്ളി രാഘവനുമായി ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വിജയരാഘവൻ നടത്തിയ അഭിമുഖം.
1: സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രാരംഭകാലം മുതൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ആ പ്രസ്ഥാനത്തിന്റെ പ്രാരംഭകാലത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അങ്ങേക്ക് പറയാനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അതൊക്കെ ഒന്ന് പറയുന്നതുകൊണ്ട് നന്നായിരിക്കും.
2: സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യകാലത്ത് ഇത് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പുളിമൂട്ടിൽ രാഷ്ട്രീയ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു കുറുപ്പിൻ്റെ ഹോട്ടലുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഏനാറിന പിള്ളയുടെ ഓഫീസ്. അവിടെ വെച്ചാണ് സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ആദ്യത്തെ പ്രസിഡൻ്റായിട്ടിരുന്നത് CV കുഞ്ഞിരാമനാണ്. 10-30 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേറ്റ് കോൺഗ്രസ് അവിടെ വെച്ച് രൂപീകരിച്ചു. ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് പൊട്ടത്തിനെ അഭിനന്ദിച്ചു. അന്ന് കുറച്ചും കൂടെ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഏതായാലും അന്ന് തന്നെ അതിനെ നിരോധിച്ചു. എന്നുവെച്ചാൽ ഒരു മീറ്റിംഗ് പോലും നടത്തിയിരുന്നില്ല. മീറ്റിങ്ങുകളെല്ലാം നിരോധിച്ചു എല്ലായിടത്തും. പക്ഷേ അതിന് വളരെ മുമ്പ് തന്നെ 1930 സിവിൽ ഡിസോബീഡിയൻസിന് പോയിട്ട് വന്നിട്ടുള്ള ആളുകൾ തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിരുന്നു. ഹബീബുള്ളയുടെ കാലമാണ്. അതിൽ പ്രധാനികളെന്ന് പറയുന്നത് NC ശേഖർ, പൊന്നറ ശ്രീധർ, NP കുരുക്കൾ തുടങ്ങിയുള്ളവരായിരുന്നു. NP കുരുക്കളായിരുന്നു അതിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി. അത് അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊന്നും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പബ്ലിഷ് ചെയ്തതാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നും ഇവിടെ വരുന്നത്. അതായത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ള മീററ്റ് കോൺസ്പിറസി കേസിലെ ആളുകൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അത് ബാൻ ചെയ്തു 2-3 ദിവസം. പിന്നെ സോഷ്യലിസ്റ്റ് ലീഗ് കൊണ്ടുവന്നു, അതും ബാൻ ചെയ്തു. പിന്നെ യൂത്ത് ലീഗ് ആക്കി. അങ്ങനെ അഖില തിരുവിതാംകൂർ യൂത്ത് ലീഗ് ഫോം ചെയ്തു. ആ യൂത്ത് ലീഗ് പലരെയും കൊണ്ട് ഇവിടെ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുമായിരുന്നു കുറേ നാൾ. അങ്ങനെ വലിയ പ്രവൃത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. ആണ്ടിലൊരു പാർട്ടി യോഗം ഞങ്ങൾ നടത്തുമായിരുന്നു, അത്രയൊക്കെ ഉള്ളു. സ്റ്റേറ്റ് കോൺഗ്രസിനെ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂത്ത് ലീഗിനെ ബാൻ ചെയ്തില്ല, പിന്നെ യൂത്ത് ലീഗ് സമ്മേളനങ്ങളായി. ഈ സന്ദർഭത്തിലാണ് കമലാദേവി ചതോപാധ്യായയുടെ അധ്യക്ഷതയിൽ യൂത്ത് ലീഗിൻ്റെ ആനിവേഴ്സറി നടത്താൻ ശ്രമിച്ചു. ഇപ്പോഴത്തെ AG's ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റിലൊരു ടോക്കീസ് ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ്. അവർ വന്നിരുന്ന അവസരത്തിൽ തന്നെ ചെങ്കോട്ടയിൽ വെച്ച് അവർക്ക് നിരോധനം കൊടുത്തു. അവരോടൊപ്പമാണ് രാജകുമാരി അമൃതകോറും വരുന്നത്. അവർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോൺഗ്രസും സ്വാമിയായിട്ടൊരു സന്ധി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. 30 ആഗസ്റ്റ് 2021 ദിവസങ്ങളിലാണ് ആ സമ്മേളനം വെച്ചിരുന്നത്. അവരെ അറസ്റ്റ് ചെയ്തു, നാട് കടത്തി. അന്ന് യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായരും.

0: പത്തൂർ താണുപിള്ള എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അയാൾ വരുന്നു. ഞങ്ങളെല്ലാം ഏതാണ്ടൊരു 4 മണിവരെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഒക്കെ പോകും. അത് കഴിഞ്ഞാൽ വൈകുന്നേരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത്, അതായത് ഇപ്പോൾ പൊന്നറയുടെ സ്റ്റാച്യു നിൽക്കുന്ന അതെ പൊന്നറ പാർക്ക്, അവിടെ മീറ്റിംഗ് നോട്ടീസൊന്നും വേണമെന്നില്ല, 10,000-15,000 ആളുകൾ കൂടിക്കൊള്ളും. എന്നുവെച്ചാൽ യൂത്ത് ലീഗിൻ്റെ മീറ്റിംഗ് ഉണ്ടാകും എന്നുള്ളതൊരു സ്ഥിരമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവസാനം 24-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞങ്ങളെ 8 പേരെ അറസ്റ്റ് ചെയ്യും.
1: ആരൊക്കെയാണ് കൂടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്?
0: പൊന്നറ ശ്രീധർ, തിരുവട്ടാർ താണുപിള്ള, കുഞ്ഞിരാമൻ നായർ, ശ്രീകണ്ഠൻ നായർ, എൻ പി കുരുക്കൾ, ഞാൻ, ശങ്കരനാരായണൻ തമ്പി, കെ ദാമോദരൻ, ഇത്രയും പേരെയാണ് ഒന്ന് അറസ്റ്റ് ചെയ്ത്. ഇത് കൊണ്ട് സന്ധി സംഭാഷണം പൊളിഞ്ഞു. സ്റ്റേറ്റ് കോൺഗ്രസ് സമരം ചെയ്തില്ല.

0: സന്ധി സംഭാഷണം പൊളിഞ്ഞു. സ്റ്റേറ്റ് കോൺഗ്രസ് സമരം ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ അത് നടത്തും എന്നുള്ളൊരു സ്ഥിതി വന്നു. അങ്ങനെ 26-ാം തീയതിയാണ് സ്റ്റേറ്റ് കോൺഗ്രസ് നിയമം ലംഘിക്കുന്നത്.
1: അതിനു മുമ്പ് കേട്ടെ, നമ്മുടെ ഈ കേരളത്തിൽ ഈ പുരോഗമന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഈ പൊന്നറ ശ്രീധർ, എൻ സി ശേഖരൊക്കെ വളരെയധികമായ പങ്ക് വഹിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ
0: ഈ നാഗപ്പൂർ ഫ്ളാഗ് സത്യാഗ്രഹത്തിൽ തിരുവിതാംകൂറിൽ നിന്ന് പങ്കെടുത്ത 4 പേരിൽ 2 പേരാണ് എൻ പി കുരുക്കളും പൊന്നറ ശ്രീധരും. അവര് സ്വതയെ ഈ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തു. ആ നിലയിൽ വന്നിട്ടാണ് 1930 സിവിൽ നിയമലംഘനം വരുന്നത്. ഇതിന് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജാഥ പോയിരുന്നു. അതിൻ്റെ ക്യാപ്റ്റൻ പൊന്നറ ശ്രീധരം, അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് കുരുക്കളും, അതിൻ്റെ പ്രാസംഗനായിട്ട് പുഴിക്കാല കുമാർ ഉണ്ടായിരുന്നു, എൻ സി ശേഖറും അതിനകത്ത്, പിന്നെ അങ്ങനെ ഒരു 10-20 പേരുണ്ടാവും. അത് എല്ലാം വാസ്തവത്തിൽ ഇവിടെ ഒരു ഇതുണ്ടാക്കിയിട്ടുള്ള കാലമാണ്. ഇതിന് ശേഷം ഗാന്ധി ഇർവിൻ പാക്ട് വന്നതിന് ശേഷം നിയമപരമായിട്ട് വിദേശ വസ്ത്ര ബഹിഷ്കരണവും മദ്യവർജന പ്രക്ഷോഭണവും നടത്തി. അപ്പോൾ അത് നിയമപരമായിട്ട് പിക്കറ്റ് ചെയ്യാമെന്നൊക്കെയാണ്. പക്ഷേ 2-ാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഗാന്ധിജി ഇവിടെ വന്നു അറസ്റ്റ് ചെയ്തതോടുകൂടി ഞുള്ളിപ്പെറുക്കി അറസ്റ്റ് എല്ലായിടത്തും നടന്നപ്പോൾ തിരുവിതാംകൂറിൽ വന്ന് നടന്നു. അന്ന് ആലപ്പുഴയും തിരുവനന്തപുരത്തുമാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് പിക്കറ്റ് നടത്തിയിരുന്നത്. തിരുവനന്തപുരത്ത് വക്കീലന്മാരാണല്ലോ പ്രമാണികൾ, ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല. ഇതിൽ പിന്നീട് പ്രമാണികളായിരുന്ന പലരും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാൻജി അവരിവരൊക്കെ ആയിരുന്നു. അതിൽ പൊട്ടനാളുണ്ട്, ടി കെ നാരായണപിള്ളയുണ്ട്, സി നാരായണപിള്ളയുണ്ട്, എം എൻ പരമേശ്വരൻ പിള്ളയുണ്ട്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിരോധനാജ്ഞ വന്ന അവസരത്തിൽ ഇവരെ നാടുവിട്ടു. പിന്നെ ആ പിക്കറ്റിന് പോയ ആളുകൾ പൊന്നറ, എൻ പി കുരുക്കൾ, എൻ സി ശേഖർ, ഒരു പരമേശ്വരൻ നായരുണ്ട്, പിന്നീട് അയാൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആളാണ്.
1: അപ്പോൾ ഈ ജയിലിൽ ആദ്യമായിട്ട് കൊണ്ടുപോയതാണ്
0: എന്നെ. ആദ്യമായിട്ട് ഞാൻ അറസ്റ്റ് മേടിക്കുന്നത് 1930-ലാണ്. അത് നിയമലംഘനമാണല്ലോ, സിവിൽ നിയമലംഘനം നടക്കുന്ന കാലമാണ്. ഒരു മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് 6 മാസത്തേക്ക് കിട്ടി. അതും കൊണ്ട് അവിടെ അങ്ങ് കഴിഞ്ഞു. 2-ാമത് പിന്നെ 34 പിന്നെയും ഒരിക്കൽ കൂടി ജയിലിൽ കയറേണ്ടി വന്നു. അത് ഈ ചാല പിക്കറ്റിങ്ങും അതുപോലെ ഇവിടുത്തെ പിക്കറ്റിങ്ങുമാണ്.
1: അപ്പോൾ അന്നത്തെ ഈ പിക്കറ്റിങ്ങിൻ്റെ രീതി എങ്ങനെയായിരുന്നു? ഈ വിദേശ വസ്ത്ര ബഹിഷ്കരണം നമ്മളിപ്പോൾ പറയുന്നതല്ലേ ഉള്ളത്?
0: അതെ. അപ്പോൾ അത് പറഞ്ഞാൽ ഈ 2 പേരെ ഓരോ കടയുടെ മുമ്പിൽ നിൽക്കും കൊടിയൊക്കെ ആയിട്ട്, വരുന്ന ആളുകളോട് ഇത് മേടിക്കരുത്, അങ്ങനെയാണ് സ്വദേശിയുടെ മഹത്വവും സ്വാതന്ത്ര്യം കിട്ടാനുള്ള സൗകര്യവും, അത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവരെ മടക്കി അയക്കാനാണ്. പക്ഷേ പലരും മടങ്ങി പോകില്ല, എന്നാലും നമ്മൾ ഇത് നടക്കും. ഇതാണ് വാസ്തവത്തിലെ പിക്കറ്റിങ്. അന്ന് അറസ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റത് ചാല പിക്കറ്റിങ്ങിൽ മർദ്ദനമേറ്റത് എൻ സി ശേഖറിനും പരമേശ്വരനുമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത്ര അടിയൊന്നും കിട്ടാതെ രക്ഷപ്പെട്ടു. യൂത്ത് ലീഗ് ഇതിനിടയിൽ എന്ത് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ കുറേയേറെ പ്രചരണം അവർ ചെയ്തിട്ടുണ്ട്. ലഹിലേഖകളിലാണെങ്കിലും മാണ്ടിൽ ഒരു മീറ്റിംഗ് നടക്കുന്നതിൻ്റെ പ്രചരണങ്ങൾ, അത് ഇതൊക്കെ അത്രയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ രാഷ്ട്രീയമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
1: ഈ ലഹിലേഖകളൊക്കെ എവിടെയാണ് തയ്യാറാക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു?
0: അതൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്.

0: അപ്പൊ ഈ ആദ്യ കാലത്തൊക്കെ ജയിലിൽ കൊണ്ടുപോകുന്ന അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
1: ഞാൻ സെൻട്രിയിലെത്തിയ വളരെ സുഖമാണ്. ആട്ടക്കാരന്റെ പെട്ടി ഞങ്ങളുകാരൻ പറയുന്ന പോലെയാണ്, പെട്ടി ഇവിടെ നിർത്തിട്ട് അവിടം വരെ പോയാൽ പിന്നെ സുഖമാണ്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് ഉണക്കാനുണ്ട, പിന്നെ സുഖമാണ്. പിന്നെ ചുട്ടിക്കരിയണം, പിന്നെ സുഖമാണ്. വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി മറ പിടിക്കണം, പിന്നെ സുഖമാണെന്ന് പറഞ്ഞ പോലെ ലോക്കപ്പ് കഴിഞ്ഞ് കിട്ടിയാൽ സുഖമാണെന്ന് തോന്നും. പിന്നെ അവിടെ ചെന്നാൽ സുഖമാണെന്നാണല്ലോ ഇപ്പ്. പക്ഷേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ആദ്യ കാലത്ത്. ഞങ്ങൾക്കാർക്ക് സെൻട്രിയിൽ അറസ്റ്റ് ചെയ്തിട്ട് ആദ്യമൊക്കെ അറസ്റ്റ് ചെയ്യുന്നതല്ലേ, വലിയ കുഴപ്പമില്ലാതെ പോവും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ പിന്നെയാണല്ലോ അടിപിടിയൊക്കെ വരുന്നത്. അവസാനം എന്താ പറ്റിയെന്ന് വെച്ചാൽ കരുണാകരനെ അറസ്റ്റ് ചെയ്ത് നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസം സന്ധ്യക്കാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെയും അറസ്റ്റ് ചെയ്ത്. രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജയിലിൽ നിന്ന്

0: വെളിയിൽ വരുന്നത്. പലയിടത്തും കൊണ്ടുപോയതിന് ശേഷം ഒടി പേര് കടലാക്കപ്പി കൊണ്ടുവന്ന് എന്നെ തളച്ച് കരുണാകരനെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഡീറ്റൻഷനാണല്ലോ. രണ്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്
1: അപ്പോഴത്തെ ജയിലിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
0: അപ്പോഴത്തെ പിന്നെ ഡീറ്റൻഷൻ ആയിരുന്നല്ലോ, വളരെ സുഖമായിട്ട് തന്നെ കഴിഞ്ഞു.
1: ഈ ആദ്യമായിട്ട് ഈ സ്വാതന്ത്ര്യ ഈ സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെടാനുണ്ടായ പ്രേരണ എന്താ?
0: ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ വീടിവിടെ കുറച്ച് അങ്ങോട്ടാണ്, അതിന് ചുറ്റുപാടായിട്ട് രണ്ട് മഹാന്മാരുണ്ടായിരുന്നു. സ്വദേശാഭിമാൻ രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗം രാജിവെച്ച് വന്നിട്ടുണ്ടായിരുന്ന ജി രാമമേനോൻ MABL, അതുപോലെ തന്നെ ഒരു വിദേശ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് VR നാണുണ്ടായിരുന്നു. മേനോനെ ജോലി വക്കീലായിട്ട് പോകുമെങ്കിലും പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ സ്വദേശി ഗുഡ്സൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുക, സ്വദേശി പ്രചരണമാണ് അദ്ദേഹത്തിൻ്റെ. നാണുവിന് എന്തായിരുന്നു ജോലി എന്ന് വെച്ചാൽ, ഈ ജോലി രാജിവെച്ച് അന്നൊരു 1000-1700 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ്, അത് രാജിവെച്ച് വെച്ച് ഇവിടെ വന്നിട്ട് ആയിട്ട് ദേശീയ വിദ്യാലയം സ്ഥാപിച്ചു. അവിടെ സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ സ്വല്പം സ്വല്പം കണക്കും ചരിത്രമൊക്കെ പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ നൂല് നോപ്പ്, സോപ്പുണ്ടാക്കൽ, കഥ നെയ്ത്ത് ഇതൊക്കെയാണ്. എന്നിട്ട് വീട് വീടാൻ തോറും കൊണ്ടു നടന്ന് വിൽക്കുക, വൈകുന്നേരം മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയി വയ്ക്കുക, പാട്ടും സംഗീതമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വദേശ സാധനങ്ങൾ പ്രചരിപ്പിക്കുകയാണല്ലോ ജോലി. ഇതൊരു നല്ല സൂത്രമാണ്, ആയാലും ഞാനും അതിൻ്റെ കൂടെ കൂടി. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും എന്നോട് വളരെ സ്നേഹവും വരും, എന്നെ പല കഥകളും പറഞ്ഞു തരുന്ന ആളായിരുന്നു. പിന്നെ പുസ്തകങ്ങൾ തരുന്നു, പത്രം തരുന്നു, പൗരം പത്രം പറഞ്ഞാലും പത്രം നടത്തിയായിരുന്നു, അതൊക്കെ ഫ്രീ ആയിട്ട് തരുന്ന ആളായിരുന്നു ജി രാമമേനോൻ. അപ്പം നമ്മുടെ കുടുംബമായിട്ടും കുറച്ച് സ്നേഹമുള്ള കൂട്ടത്തിലായിരുന്നു. ഇങ്ങനെ വന്നതിന് ശേഷം കൂടുതൽ വായിക്കാൻ തുടങ്ങി. 25-ലോ 26-ലോ ആണെന്ന് തോന്നുന്നു AK പിള്ള ഇവിടെ ഇലക്ഷന് നിൽക്കുന്നത്, ബാരിസ്റ്റർ AK പിള്ള. അതായത് അന്ന് വൈക്കം സത്യാഗ്രഹത്തിന് ജയിലിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്ന കാലമാണ്. പിന്നെ വോട്ടേഴ്സ് 5 രൂപക്കാരാണല്ലോ, അവർ 5-6 കുറേ പേരല്ലേ ഉള്ളൂ, ഇവരുടെ വീടൊക്കെ കുറേയൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന ജോലി നമുക്ക് തോന്നും. അപ്പോൾ എൻ്റെ ഏട്ടനൊക്കെ അദ്ദേഹത്തിന് സഹായികളായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അദ്ദേഹം എനിക്ക് ആദ്യമായിട്ട് ഖദറും കൊണ്ടും ഒരു ഉടുപ്പും കൊടുക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഖദർ ഉപയോഗിക്കുന്നത്. സ്വദേശാഭിമാനി മാസിക ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്ക് നമ്പേഴ്സ് ഉൾപ്പെടെ അത് തന്നു, അതൊക്കെ വായിക്കും. അതിൽ ആ ബാക്ക് നമ്പേഴ്സിലാണ് ലെനിനെക്കുറിച്ചുള്ള ആദ്യത്തെ മലയാളത്തിലുള്ള ഒരു ചെറിയ ലൈഫ് ഹിസ്റ്ററി വരുന്നത്. അത് സ്വദേശാഭിമാനിയാണ്. അത് വരുന്ന ലക്കമെന്ന് പറയുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലെനിൻ മരിച്ച ആ മാസത്തെ ലക്കാണ് ഈ ലെനിൻ്റെ ജീവചരിത്ര സ്കെച്ച് വന്നതോടൊപ്പം തന്നെ ഈ മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ ലെനിനെ കുറിച്ചുള്ളത് പിന്നീട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 50 കൊല്ലത്തെ ഒരു പ്രസിദ്ധീകരണത്തിന് അത് റീപ്ലേ ചെയ്തു. പിന്നെ ഇത് വായിക്കുക. അതോടൊപ്പം തന്നെ മലയാള രാജ്യം തുടങ്ങുന്ന ആദ്യകാലം അതൊരു നാഷണലിസ്റ്റ് പേപ്പറായിരുന്നു. KG ശങ്കറാണല്ലോ അതിൻ്റെ പത്രാധിപരായിരുന്നു ആദ്യം. അയാളാണെങ്കിൽ സ്കൂളും കോളേജും ഒക്കെ ബഹിഷ്കരിക്കാൻ ആദ്യം പറഞ്ഞിരുന്ന കാലത്ത് കോളേജിൽ നിറയുമെന്നുള്ളതാണ്. അപ്പോൾ ആ പത്രങ്ങളും കിട്ടുമായിരുന്നു. ഈ ഇത്രയും ഒക്കെയാണ് വാസ്തവത്തിൽ എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ മാധവാരരുടെ സഹായത്തോടു കൂടി, മാധവാരരുടെ എഡിറ്ററായിട്ടിരുന്ന ഈ സായാഹ്ന ദിനപത്രമാണ് മലയാളി, അരച്ചക്രം ഒരു കോപ്പിക്ക്, അരച്ചക്രം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെ ഒരു 1.5 പൈസ 2 പൈസ വരും, അതിനകത്തൊരു ചെറിയ ജോലി കിട്ടി. അങ്ങനെ നമ്മളവിടെ താമസിച്ചുകൊണ്ടാണ് പിന്നെ പഴയ പണി തുടങ്ങിയത്.
1: അപ്പോൾ ഈ ബാരിസ്റ്റർ AK പിള്ളയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഈ നമ്മുടെ സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ളയുടെ മരുമകൻ എന്ന നിലയ്ക്ക് ഈ പത്രം തിരുവനന്തപുരത്തുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ?
0: ഇല്ല, അദ്ദേഹം അന്ന് പത്രം നടത്തുമ്പോഴേ തന്നെ അവിടെ അത് പത്രമാരണമൊക്കെ വന്ന അവസരത്തിൽ അതിനെ പ്രതീക്ഷയുടെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് വിട്ടിട്ട് പിന്നെയും ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പോവുകയാണ് ചെയ്യുന്നത്.
1: കോൺഗ്രസും കേരളം പുസ്തകം,
0: അതെ അതെ, ബാരിസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടേ ഇവിടെ വന്നു. കുറച്ച് നാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അന്നാണ് സാമിയ ഉപദേശകനായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അതിന് പ്രതിഷേധ സമ്മേളനം നടത്തുന്നത് എൻ്റെ അധ്യക്ഷനായിരുന്നു ബാരിസ്റ്റർ AK പിള്ള. ഈ ജന്മികുടിയാൻ പ്രക്ഷോഭണമായിട്ട് നടന്ന ഒരു ശങ്കരൻ നായരുണ്ടായിരുന്നു, ഒറ്റപ്പാലം, അതിൽ വിളിപ്പുകാരനാണ്, ഒറ്റപ്പാലത്തായിരുന്നു വരുന്ന ദിവസം. അവർ മൂന്നുപേരുമാണ് പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് യൂത്ത് ലീഗുകാരാണ്, ഒരു സംഘടന.

0: പറഞ്ഞല്ലേ.
1: അപ്പോൾ ഇവിടെ ഈ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ എവിടെയായിരുന്നു?
0: അയ്യോ, അന്ന് ഞാൻ ബാംഗ്ലൂർ സെൻട്രലിൽ കിടക്കുന്ന കാലമാണ്.
1: അപ്പം അതെന്തായിരുന്നു സെൻട്രലിൽ പോകേണ്ട
0: കാര്യം? രണ്ട് കാര്യമായിരുന്നു. ഒന്ന്, മൈസൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സമരം, ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള സമരം നടത്തുന്ന കാലം. പിന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർക്ക്, ഇതിനാണ് ഞാൻ അവിടെ പോയത്. അന്ന് അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ച് അവിടെ ബാംഗ്ലൂർ സെൻട്രലിലായിരുന്നു. അപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പിന്നെയും 4-5 ദിവസം കഴിഞ്ഞിട്ടേ ഇറങ്ങിയുള്ളൂ.
1: അപ്പോൾ അന്ന് ജയിലിൽ എന്തെങ്കിലും ആഘോഷം മൈസൂരിലുണ്ടായിരുന്നോ?
0: ഞങ്ങളിങ്ങനെ ആഘോഷിച്ചെന്നല്ലാതെ, കുറേ തടവ് വരെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ആഘോഷിച്ചെന്നല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റെഡ്ഡിയാണ് പിന്നെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആയത്.
1: അപ്പോൾ അന്ന് കുറേ പേര് ആഘോഷിച്ചു എന്ന് പറഞ്ഞില്ല, അതെന്തായിരുന്നു?
0: അത് മീറ്റിംഗ് കൂടി പിന്നെ ജയ് വിളിക്കുക, ഇതല്ലാതെ വേറെ എന്താ ചെയ്യാനാ? അപ്പോഴെ ഞങ്ങൾ 10-12 പേരെ ഉള്ളു അവിടെ. അത് പിന്നെ മലയാളീസുണ്ട്, കർണാടകക്കാരുണ്ട്, തമിഴുകാരും ഉണ്ട്. കോലാർ ഗോൾഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഗംഭീരമായി പ്രസംഗിച്ച് പിന്നെ ഞങ്ങൾ തന്നെ ആലോചിച്ച് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വെച്ചു, ഞങ്ങൾ തന്നെ ഉണ്ടു എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ തന്നെ മീറ്റിംഗ് കൂടി ഞങ്ങൾ തന്നെ ഉള്ളത്. അവർ ഇൻ്റർവ്യൂ ചെയ്തില്ല.
1: വേറെ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇവിടെ മടങ്ങിയെത്തിയല്ലോ, അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: അല്ല, അതിന് ശേഷം ഞാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടിക്കലായിരുന്നല്ലോ എൻ്റെ ജോലി.
1: കൂടുതലാണല്ലോ സൂര്യനാട്ട്.
0: അതെ, സൂര്യനാട് കേസ് വരുന്നത് മധ്യത്തിൽ ബാംഗ്ലൂറിൽ. അതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത്. അതിന് അതിനോട് അടുപ്പിച്ച് തന്നെ അതിവിടെ വന്നിട്ട് ആദ്യം ഉണ്ടായി എന്ന് പറയുന്നത് ഏറ്റവും അങ്ങ് ബഹുമാനപൂർവ്വം പറയാവുന്ന, അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശങ്കരനാരായണൻ തമ്പിയുടെ കുടുംബമാണ്.
1: സ്പീക്കർ,
0: അതെ, അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുള്ള 4 പേര്, പിന്നെ സുഭദ്രമ്മ, രാധമ്മ, രാധമ്മ എന്ന് പറഞ്ഞാൽ ഉണ്ണിരാജാവിൻ്റെ ഭാര്യ, ചടയൻ്റെ ഭാര്യ സുഭദ്ര, പിന്നെ അവരോടൊപ്പം നിന്ന യാതൊരു വ്യത്യാസവും കൂടാതെ അവരിലൊരാളായി ആ വീട്ടുകാരും കണ്ടിരുന്ന ജയശാരദമ്മ, അവണാവുഴിയുടെ ഭാര്യ, അവരാണ് 4 പേരുമാണ് വാസ്തവത്തിൽ ഇവിടെ മഹിളാസംഘം, നല്ല ഒരു മഹിളാസംഘം സംഘടിപ്പിച്ചത്. പിന്നെ തമ്പിയുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തമ്പുരാൻ മരിക്കണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ മരിക്കുമ്പോഴും ചെങ്ങുന്നൊരു കേസുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. അങ്ങനെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ അവരാണ് വാസ്തവത്തിൽ ഇവിടെ മറ്റു പലരും ധാരാളം പേര് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു കുടുംബം എന്നുള്ള നിലയിൽ ഇത്രയേറെ ത്യാഗം അനുഭവിച്ചിട്ടുള്ള, ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ അഭിപ്രായമാണ്.
1: അന്ന് ഈ ഒളിവിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: ഒളിവിലെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളിനെ സംഘടിപ്പിക്കുക, ക്ലാസ് നടത്തുക, അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കയർ തൊഴിലാളികളുടെ സംഘടന ഉണ്ടാക്കുക, സ്ത്രീകളുടെ, ചെറുപ്പക്കാരുടെ, യുവാക്കന്മാരുടെ സംഘടന, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അന്നത്തേത്.

0: ഇതുവന്നതിന് ശേഷം കുറച്ചു കാലം ഈ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട്
1: കൊടുത്തല്ലോ. ഇവിടെ ആദ്യം ഇവിടെ വാങ്ങണമെന്ന് വെച്ചാൽ പ്രഭാതം എന്നും പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. അതിൻ്റെ എഡിറ്ററായിട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. അതിന് മുമ്പ് ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് ഒരു ദിവസം നിന്ന്, അതായത് 1938 ആദ്യം ജയിലിൽ നിന്ന് വന്നതിൻ്റെ 39 മാത്തൂർ താണുള്ള നവശക്തി തുടങ്ങി. ഇപ്പം ഞാൻ കൂടി അതിൻ്റെ കൂടെ കൂടി ഒരു ലെക്കേ വന്നുള്ളൂ. അതിൽ മെമ്മോറാണ്ടം പിൻവലിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആർട്ടിക്കിൾ എഴുതി. വിദ്യാർത്ഥികൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എം കെ കുമാരൻ അന്ന് സ്റ്റുഡൻ്റാണ്, അയാൾ ആർട്ടിക്കിൾ എഴുതി. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രസിന്ന് കണ്ടുകിട്ടി. ആ പ്രസിദ്ധീകരണം കുറേ കോപ്പികൾ ഇതിനിടയ്ക്ക് നമ്മൾ വെളിയിൽ കളഞ്ഞു. അത് പേട്ടേ കരുണാകരൻ്റെ കയ്യിലാണ് കിട്ടിയത്. പിന്നെ അത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ തക്ക നിലയിൽ അവർ വിൽക്കുകയും ചെയ്തു. അതെ, അത് കഴിഞ്ഞാണ് ഞാനിവിടെ വന്നിട്ട് 56 ജയിലിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഒരു പത്രം നടത്തുന്നത്. അതാണ് ഈ പ്രതിഭ. അതെ, അതൊരു ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ നടത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പണി നോക്കിയതെന്ന് വെച്ചാൽ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ തുടങ്ങി. ഫോർട്ട്നൈറ്റിലിയാണ്, മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര ഇതാണ്. അത് ഏതാണ്ട് ഒരു കൊല്ലത്തോളം നടന്നപ്പോഴാണ് സോവിയറ്റ് പ്രസിദ്ധീകരണത്തിൽ പോകുന്നത്, മദ്രാസിൽ പോകുന്നത്. പിന്നെ സോവിയറ്റ് സമീക്ഷയുടെ എഡിറ്റർ അല്ല, ജോയിന്റ് എഡിറ്റർ ആകരാണല്ലോ. അങ്ങനെ അവിടെ കഴിഞ്ഞു. ഇവിടെ വന്നിട്ടോ, ഇവിടെ വന്നിട്ട്

0: ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ രണ്ട് കൊച്ചുങ്ങളുണ്ട്, അവരെ പഠിപ്പിക്കണമെന്നുള്ള ഒരു അത്യാവശ്യമുണ്ട്. അല്ല പിന്നെ ജീവിക്കേണ്ട പ്രശ്നമുണ്ട്, കാരണം മറ്റൊന്നുമില്ലല്ലോ, രാജ്യം പിടിക്കാൻ പോവല്ലേ. അതുകൊണ്ടെന്നാ വെച്ചാ പമ്പറനായക്ക് നമ്മുടെ ശ്രീമതിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, രാജിവെച്ചു. രാജ്യം കിട്ടുമ്പം പിന്നെ എന്തിനാ അധ്യാപിക എന്ന് വിചാരിച്ചാൽ അത് നിർത്തിവെച്ചു. എന്തന്നെയല്ല എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വളരെയേറെ കല്യാണം കഴിക്കാനും കഴിച്ചതിന് ശേഷവും ആ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചതാണ് പാവം പിടിച്ച ശാന്തി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടപ്പം ഈ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു ജോലിയായി. അപ്പം പിന്നെ എന്താ ചെയ്യുക, ജോലിയൊന്നും നോക്കേണ്ടത്. പിന്നെ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ടോൾസ്റ്റോയി, ചെക്കോവ്, മാക്സിം ഗോർക്കി, സോള ഇവരുടെ പല പുസ്തകങ്ങളും ഞാൻ തർജ്ജമ ചെയ്തു. NBS കറൻറ്റും ഒക്കെ എന്നെ സഹായിച്ചു. ഈ കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള, കാരണം എഴുതാത്ത പുസ്തകത്തിന് പോലും കാശ് വാങ്ങി തന്നിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് തകഴിയാണ്. അയാളുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വാസ്തവത്തിൽ സോളയുടെ ഇർത്ഥം എന്ന് പറയുന്ന പുസ്തകം തർജ്ജമിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇതൊരു യാദർച്ഛ്യമായ സംസാരത്തിലായിരുന്നു വന്നത്. എന്നിട്ട് അവളെ ചെന്നിട്ട് കറണ്ട് തോമായോട് പൈസ വാങ്ങി തന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടുള്ള ചിലവ് കാശുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നടത്തിയിട്ട് അങ്ങനെ ആലപ്പുഴ വന്നിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചാൽ എത്ര രൂപയായിരുന്നു. അത്രയും രൂപ കൂടി എടുത്തു തന്നിട്ടാ 5000 രൂപയും കയ്യിലിരിക്കുക, 500 രൂപയും കയ്യിലിരിക്കട്ടെ, ബാക്കി പിന്നീട് തരാം. പിന്നെ അത് മുഴുവൻ വാങ്ങിത്തന്നത് പിന്നെ തകഴിയാൻ ഞാൻ പിന്നീടൊരിക്കലും പോയിട്ടില്ല. പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ പുസ്തകം റിവ്യൂ ചെയ്തവരൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിരോധമൊന്നുമില്ല, സ്നേഹവുമില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അതെ, ചരിത്രത്തിൽ കുറേ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, കുറേ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. സുഗതൻ്റെ ജീവചരിത്രം, ഗോഖലയുടെ ജീവചരിത്രം, ഗോഖലയുടെ ജീവചരിത്രമാണ് ഞാൻ ആദ്യത്തെ എൻ്റെ പുസ്തകം. അത് കഴിഞ്ഞാൽ കേരള പത്രപ്രവർത്തന ചരിത്രം, സാഹിത്യ അക്കാദമിയാണ് എന്നെ അവിടെ ആവശ്യപ്പെട്ടത്. അവരുടെ പ്രതിമാസം 500 രൂപ തന്ന് എത്രയോ സഹായകരമായിരുന്നു. അത് വെച്ചുകൊണ്ടാണ് എടുത്തത്. എനിക്ക് 9000 രൂപ ആയി തന്ന ഫസ്റ്റ് എഡിഷൻ്റെ റൈറ്റ് ഉൾപ്പെടെ.
1: അപ്പോൾ ഈ ഇടയ്ക്ക് ചില പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകം ജെഫറിയുടെ,
0: അത് ജെഫറിയുടെ പുസ്തകമാണ് ഒന്ന്. അത് പക്ഷേ മുഴുവൻ ഞാൻ തർജ്ജമ ചെയ്തതല്ല, കുറേ ഭാഗം. അത് പറ്റിയതെന്നു വെച്ചാൽ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് DC നിർബന്ധിച്ച്. അപ്പോൾ എനിക്ക് വേറെ ഒരു ജോലി ഉണ്ട്, അത് തീർത്ത് കൊടുക്കണം. അപ്പോൾ ആ ജോലിക്ക് പോയത് കൊണ്ട് ഒരു 19 പേജ് വേറെ ചന്ദ്രശേഖര വാര്യരാണ് തർജ്ജമ ചെയ്തത്.
1: ജെഫ്രിയുടെ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മാനസ്ക്രിപ്റ്റ് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്വദേശാഭിമാനി നാട് കടത്തിയതിനെ കുറിച്ചുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചല്ലോ. അപ്പോൾ ആ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
0: അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ 100-ാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ഉത്തരവാദ ഭരണത്തെക്കുറിച്ച്, അക്രമത്തിന് എതിരായിട്ട് എങ്ങനെ നീങ്ങണമെന്നുള്ളതിനെക്കുറിച്ച്, സമത്വാധിഷ്ഠിത ഭരണക്രമമാണ് ഇനി വേണ്ടത് എന്ന് പറയുന്നത്, ഇതെല്ലാം ആ അതിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽസും ലേഖനങ്ങളും വന്ന്. അതുപോലെ തന്നെ പത്രത്തിൻ്റെ ലോകത്തിൽ വരുമ്പോൾ ഇൻ്റർനാഷണൽ ഔട്ട്ലുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും മഹാനായ ഒരു പത്രാധിപരെന്ന് പറയാൻ ആ കാലത്ത് സ്വദേശാഭിമാനി മാത്രമേ ഉള്ളൂ. ഈ പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന റെക്കോർഡുണ്ടല്ലോ, അത് 1912 മറ്റോ ആണ്. അതായത് രാജഗോപാലാചാര്യ, ദിവാൻ രാജഗോ, നാട് കടത്തിയ മഹാനാണല്ലോ ദിവാൻ രാജഗോപാലാചാര്യ, അദ്ദേഹം തന്നെ ദർബാറിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അത് 4-5 കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. രഹസ്യമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, ഇസ് എ സീക്രട്ട് ഡോക്യുമെൻ്റ് എന്നാണ്. അപ്പോൾ ഒന്ന് വൈസറായിക്ക്, ഒന്ന് ഗവർണർ മദ്രാസ് ഗവർണർക്ക്, ഒന്ന് റെസിഡൻറ്റിന്, ഒന്ന് മഹാരാജാവിന്, ഒന്ന് പിന്നെ അയാളുടെ പേഴ്സണൽ കോപ്പി. ഇത് അയാളുടെ പേഴ്സണൽ കോപ്പിയാണ് എനിക്ക് കിട്ടിയ, എൻ്റെ സീറോക്സ് ആണ് എനിക്ക് കിട്ടിയത്. അത് ആസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ എന്നാണ് കിട്ടുന്നത്. ജെഫറിയാണ് അത് എത്തിച്ചിരുന്നത്. അത് വായിച്ചാൽ ഒരു നല്ല കാര്യം കാണാൻ കഴിയും. പേഴ്സണലായിട്ട് അയാളെ ക്രിറ്റിസൈസ് ഉണ്ടാകും, എന്നാലും അത് വെച്ചിട്ട് ഇദ്ദേഹത്തിനെ നാട് കടത്തുന്നതിനുള്ള കാരണങ്ങളായി പറയുന്നത് ഈ പുരോഗമനപരമായ ചിന്താഗതി, അതായത് രാജവാഴ്ചയ്ക്കെതിരായിട്ട്, രാജകുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രാജാവാകില്ല, രാജാവിനോടുള്ള ഭക്തിയേക്കാൾ രാജ്യത്തോടുള്ള ഭക്തിയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ സ്പെയിനിൽ ഫ്രാൻസിൽ ഒക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇയാളെ നാട് കടത്തുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വരണമെന്ന്

0: 50കളാകുമ്പോഴേക്കും ഈ കെ പി എസ് സി പോലുള്ള സംഘടനകൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ആക്കം കൂട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ലേ?
1: അല്ല ചില 57 കാലഘട്ടത്തിൽ 56 മറ്റാണ് വരുന്നത്. അതിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് തെറ്റ് കണ്ടേക്കാം, ഇല്ലെന്ന് ഞാൻ പറയണല്ല. പക്ഷേ കേരളക്കരയിൽ ഉണ്ടാക്കിയ ചലനം ഉണ്ടല്ലോ, പുരോഗമനപരമായ ഒരു ചലനം, അത് മറ്റൊരു നാടകം ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല.
0: പാട്ടബാക്കിയോ?
1: പാട്ടബാക്കിയുണ്ട്, അതുപോലെ തന്നെ രക്തപാനമുണ്ട്. പിന്നെ ദാമോദരന്റെ ഈ രണ്ട് പുസ്തകങ്ങളുടെയും ഉണ്ടാക്കിയ ചലനം നമുക്ക് പറയാൻ കഴിയുന്ന വടക്കേ മലബാറിൽ മാത്രമാണ്. അതെ, നേരെ മറിച്ച് ഇത് അതല്ല, കേരളം ഒട്ടുക്ക്, അതാണ് ഒരു ഒരു ഒരു പ്രധാന
0: ചുരുക്കത്തിൽ. നമ്മൾ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാ?
1: ഒന്നും എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പോഴേ എല്ലാം കാണുമ്പോൾ സ്വല്പം വേദനയോട് കൂടി കുത്തിയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ വേദന ഒന്നും ഇല്ലാത്ത കൊണ്ട് എന്നെ കാരണം എന്താ വെച്ചാൽ കുറെ ഏറെ പുസ്തകം കൊണ്ട് വായിക്കുക. ഗുരുകുലത്തിലെ അവര് അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ഉപയോഗിച്ച് വന്നാൽ കാണുമല്ലോ.
0: സൗകര്യമായി
1: ഇവിടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ പിന്നെ ഞാൻ വേറെ ഇതുകൊണ്ടണം. ഇപ്പം ഞാൻ അങ്ങനെയാതിരിക്കുന്നതിനെ കുറിച്ച് അന്ന് പോയപ്പോൾ വേദനയുണ്ട്, ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വേദനയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യമാണ്.
2: സ്വാതന്ത്ര്യ സമര സേനാനിയും സാഹിത്യകാരനുമായ പുതുപ്പള്ളി രാഘവനുമായി ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് വിജയരാഘവൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ദിലീപ് എം കെ, ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

ആകാശവാണി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം കെ അർജുന്റെ സംഗീതം.

ഈ ഗാനം പാടിയത് പി ജയചരൻ. ചിത്രം ഉദ്യോഗസ്ഥ. ഗാനരചന യൂസഫലി കേച്ചേരി. സംഗീതം

നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, റോബിൻസ് രാജും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനെ എന്നാരംഭിക്കുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റോബിൻസ് രാജും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ പെൻഷൻ സിസ്റ്റം, 6:10 വാദ്യസംഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, ആടുവസന്ത, കാരണങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും, ഡോക്ടർ സൌമ്യ വിജയകുമാറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം, 7:35 യുവവാണി, നവദീത് കൃഷ്ണന്റെ വയലിൻ വാദനം, തുടർന്ന് അമൽ കൃഷ്ണ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേയസ് പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് പണ്ട് പണ്ട്, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്, 10:00 രവി വാസരി അഖില ഭാരതീയ സംഗീത സഭ, എ ഇറയ്യ സാക്സഫോണിൽ വായിച്ച കൃതികൾ കേൾക്കാം, 11:00 സുഭാഷിതം, 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ രാവിലെ 5:55

0: സുഭാഷിതം അവതരിപ്പിക്കുന്നു ഡോക്ടർ സുധീർ കിടങ്ങൂർ. 6 മണിക്ക് ഉഷമലരി, ചെങ്ങമ്പഴിയുടെ രമണൻ എന്ന കവിത ആലാപനം ഡോക്ടർ എസ് അശ്വതി. 6:15 ഉദയഗീതം എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. 6:30 പ്രഭാത ഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങൾ. 8:30 നോവൽ സഞ്ചാരം. ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 35-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം. 9 മണിക്ക് വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളൈശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, മാമ്പലം സഹോദരിമാരുടെ വായ്പാട്ട്. 11:00 ഹലോ ആകാശവാണി, വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. 12:00 ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ സൌമ്യ എസ് നായർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം. ദസ്തേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 34-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് രശ്മി. ആലപ്പുഴ ചെന്നിത്തല ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ. പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്. 5 മണിക്ക് അക്ഷരശ്ലോകം. ആലപ്പുഴ ചെന്നിത്തല വാഗീശ്വരി അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 പുരാണ പാരായണം. രജിത മനോജ് അവതരിപ്പിച്ചത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. ബേട്ടി ബചാവോ ബേട്ടി ബധാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:35 മായാമുദ്രകൾ. ഓർഹൻ പാമോക്ക് എഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ. രചന ജേക്കബ് എബ്രഹാം. 8 മണിക്ക് ഹലോ ഡോക്ടർ. അസ്ഥിരോഗങ്ങളും ആയുർവേദവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. ആയുഷ്മാൻ ഭാരത് യോജന. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത പരിപാടി. ആറ്റുവാശ്ശേരി മോഹനൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. KC വിവേക് വയലിൻ. ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം. വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹിയിലെ. അറിയിപ്പുകളിന് കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടി താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടി താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപം 35.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. NPS അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം. ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ.
2: സ്വമേധയാ ഉള്ള ഒരു വിരമിക്കൽ സേവിംഗ് സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. ഇത് ഗുണഭോക്താക്കൾക്ക് ഭാവി സമ്പാദ്യത്തിലേക്ക് ഒരു നിശ്ചിത സംഭാവന നൽകാനും അതുവഴി പെൻഷൻ ഉറപ്പാക്കാനുമുള്ള അവസരം നൽകുന്നു. വ്യക്തികളുടെ വിരമിക്കലിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് സംഭാവനാ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. വ്യത്യസ്ത ഉപഭോക്തൃ വിഭാഗങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത മോഡലുകളാണ് NPS വിഭാവനം ചെയ്യുന്നത്. 1. ധനകാര്യ മന്ത്രാലയത്തിന്റെ 2023 ഡിസംബർ 22 വിജ്ഞാപന പ്രകാരം 2004 ജനുവരി 1 അതിനുശേഷമോ സർവീസിൽ ചേർന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് NPS നിർബന്ധമാണ്. സായുധ സേനയിലുള്ളവർ ഒഴികെ പ്രസ്തുത തീയതി മുതൽ സർവീസിൽ പ്രവേശിച്ച കേന്ദ്ര സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. ബന്ധപ്പെട്ട സംസ്ഥാനമോ

0: കേന്ദ്രഭരണ പ്രദേശമോ തിരഞ്ഞെടുത്താൽ മറ്റിടങ്ങളിലെ സർക്കാർ ജീവനക്കാർക്കും എൻ ബി എസിന്റെ ഭാഗമാകാം. രണ്ട്, കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ ജീവനക്കാർക്കായി എൻ ബി എസ് സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തൊഴിൽ നിയമങ്ങൾക്ക് അനുസൃതമായി എൻ ബി എസ് അക്കൗണ്ടിലേക്ക് സംഭാവനകൾ നൽകാനും കഴിയും. മൂന്ന്, 18-നും 70-നും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് താമസിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും എൻ ബി എസ് വോളണ്ടറി മോഡൽ ലഭ്യമാണ്. 2023 ഏപ്രിൽ 30 വരെ ആകെ 6,35,43,268 പേരാണ് എൻ ബി എസ് പദ്ധതിയുടെ ഭാഗമായത്. എൻ ബി എസിന്റെ ഗുണങ്ങൾ. കുറഞ്ഞ ചിലവ് എൻ ബി എസിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള പെൻഷൻ പദ്ധതിയായി എൻ ബി എസ് കണക്കാക്കപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകളും ഫണ്ട് മാനേജ്മെന്റ് ഫീസും എൻ ബി എസിന് താരതമ്യേന വളരെ കുറവാണ്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലൂടെയും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പി ഒ പിയിൽ ഒരു അക്കൌണ്ട് തുറന്നോ റിട്ടയർമെന്റ് അക്കൌണ്ട് നമ്പർ നേടി ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം. വഴക്കം പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷതയാണ്. ഈ പദ്ധതി മികച്ച വരുമാനം ലഭിക്കുന്നതിന് അപേക്ഷകന് സ്വയം നിക്ഷേപ ഓപ്ഷനും പെൻഷൻ ഫണ്ടും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സും തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി അവസരം നൽകുന്നു. അപേക്ഷകന് രാജ്യത്ത് എവിടെ നിന്നും തങ്ങളുടെ അക്കൌണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. കൂടാതെ അപേക്ഷകൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പി ഒ പി, എസ് പി, ബ്രാഞ്ച് പരിഗണിക്കാതെ തന്നെ അപേക്ഷകർ ജോലി, നഗരം മാറിയാലും ഏത് പി ഒ പി, എസ് പികൾ വഴിയും അക്കൌണ്ട് കൈകാര്യം ചെയ്യാനും ഗുണഭോക്താവിന് എൻ ബി എസ് മോഡലുകൾ മാറ്റാവുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും എൻ പി എസിന്റെ ഗുണഭോക്താക്കളാകാം. എൻ പി എസ് വാത്സല്യ പി എഫ് ആർ ഡി എ നിയന്ത്രിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി തന്നെയാണ് എൻ പി എസ് വാത്സല്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. പെൻഷൻ സുരക്ഷ സാർവത്രികമാകുന്ന ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുട്ടികളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനുമാണ് എൻ ബി എസ് വാത്സല്യ എന്ന നവീനമായ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും ഈ പദ്ധതിയിൽ ചേരാം. അക്കൌണ്ട് തുറക്കാനുള്ള കുറഞ്ഞ സംഭാവന 1,000 രൂപയാണെങ്കിൽ പരമാവധി സംഭാവന നൽകാവുന്ന തുകയ്ക്ക് പരിധിയില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ സാധാരണ എൻ ബി എസ് അക്കൌണ്ടിലേക്ക് എൻ ബി എസ് വാത്സല്യ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനും 18 വയസ്സ് പൂർത്തിയാകുന്നതോടെ അവസരമുണ്ട്.
1: എൻ പി എസ് അഥവാ നാഷണൽ പെൻഷൻ സിസ്റ്റം ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: സമയം 6 മണി കഴിഞ്ഞ് 4:55. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ നരേഷ് മാഗോ. Prime Minister Narendra Modi today lauded several citizens for their outstanding contributions to social causes, highlighting their inspiring initiatives and achievements. Addressing the nation in his monthly radio program Mann Ki Baat on Akashvani, Mr. Modi spoke about Saji Valasheril of Kerala, who runs a free swimming club that has helped more than 15,000 people learn swimming. He also highlighted the efforts of Akash Gupta from Basti in Uttar Pradesh, who launched a campaign to clean the Manorama River. Mr. Modi further shared the story of Balakrishna Iyer, a retired teacher from Goa who worked to address water scarcity issues. He also praised educator Girija Amma of Tamil Nadu for her contribution to the welfare of soldiers.
5: तमिलनाडु के नागरकोइल में मेरी मुलाकात एक टीचर से हुई. करीब 3 दशक पहले भी मैं उनसे मिला था. मैं बात कर रहा हूँ गिरिजा अम्मा जी की. इस मुलाकात के दौरान कुछ युवा स्टूडेंट्स भी उनके साथ थे. गिरिजा अम्मा जी करीब 15 स्कूल चलाती हैं. इनमें चेन्नई का जय गोपाल गरोड़िया हिंदू विद्यालय बहुत प्रमुख

ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം. പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

ഇന്നലെ 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട് കേൾക്കാം 9:30.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മളിപ്പോ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ

നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി. വനയാത്രയും വനപഠനവും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സൗമ്യ എസ് നായർ സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ ഉച്ചകഴിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ദസ്തേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 34-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15.

നാളെ രാത്രി 7:35 മായാമുദ്രകൾ. ഓഹൻ പാമുക്ക് എഴുതിയ ചുവന്ന മുടിക്കാരി എന്ന നോവൽ, രചന ജേക്കബ് അബ്രഹാം. നാളെ രാത്രി 7:35 മായാമുദ്രകൾ എന്ന പരിപാടി. നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു എലിയസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8:00.

0: പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആം പന്ന, ലസി, പാനകം, മോര്, സംഭാരം, വേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
2: रात में तारों को निहारना अपने आप में अद्भुत अनुभव होता है. एस्ट्रो केरला नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാൾ ഇത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും വലുത്. പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിലും വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട് ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
0: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം.

0: യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് 4th നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 വരെ തുടരും. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134th പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
4: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക് ബാർ ഫിർ ആപ്സേ ജുഡ്കർ മുജേ ബേഹദ് ഖുശി ഹോ റഹി ഹൈ.
3: കായിക രംഗത്ത് അടുത്തകാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 134th ഭാഗത്തിന് തുടക്കമിട്ടത്.
4: ആജ് കാര്യക്രം കി ശുരുആത് മേ അത്ലറ്റിക്സ് മേ ദേശ് കി ഐസി ഹി ഉപലബ്ധി സേ കരുംഗ. കുദ് ദിൻ പെഹ്ലെ ഹി ജാർഖണ്ഡ് കെ റാഞ്ചി മേ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പിറ്റിഷൻ ഹുവാ. ഇസ് ദൌരാൻ ചാർ അലഗ് അലഗ് ഇവന്റ് മേ ചാർ നാഷണൽ റിക്കോർഡ് ടൂട്ടെ. ഗുരിന്ദർ വീർ സിംഗ്, വിശാൽ ടീകെ, തേജസ്വിനി ശങ്കർ, ദേവ് മീണ ഓർ കുൽദീപ് കുമാർ.
3: നാഷണൽ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഗുരീന്ദർ വീർ സിംഗ്, അനിമേഷ് കുജൂർ എന്നിവരുമായി പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സംവദിച്ചു.
4: അനിമേഷ് ജി നമസ്കാർ. ഗുരീന്ദർ വീർ ആപ്കോ ഭി നമസ്കാർ. സത് ശ്രീ അകാൽ.
5: നമസ്കാർ സർ. നമസ്കാർ.
6: നമസ്കാർ സർ.
4: അച്ഛ ഭയ്യ ആപ്നെ തോ ബഹുത് ബഡാ അച്ചീവ്മെന്റ് കിയാ ഹൈ.
5: നമസ്തേ സർ. മേരാ നാം അനിമേഷ് കുജൂർ ഹൈ. മേ 200 മീറ്റർ ഓർ 4x100 മീറ്റർ

0: नेशनल रिकॉर्ड होल्डर हूँ एंड मैं छत्तीसगढ़ से बिलोंग करता हूँ सर।
1: और गुरिंदर वीर जी का क्या है?
0: नमस्ते सर, मेरा नाम गुरिंदर वीर है और मैं इंडियन नेवी में पैटी ऑफिसर हूँ और मैं इंडिया का सबसे तेज स्प्रिंटर हूँ। अभी मैंने 100 मीटर में 10.09 का नेशनल रिकॉर्ड बनाया है।
2: ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണെന്നും ഈ സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഠിനമായ വെയിലിൽ ജാഗ്രത പാലിക്കുകയും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: മേരെ പ്യാരേ ദേശവാസിയോ, ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഇസ് ദിശ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നെ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹി.
2: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ഉപയോഗിക്കണമെന്നും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്ന തുടങ്ങിയവ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലെത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: മൻ കി ബാത് അപ്പനെ കിസാൻ ഭായി ബഹനോ കി പ്രശംസ കരുങ്ങാ. ആപ് ദേശ് കി കൃഷി അർത്ഥവ്യവസ്ഥ കെ ലിയേ ആം കിസാൻ നഹി ബഹുത് വിശേഷ ഹൈ.
2: കേരളത്തിലെ ആലുവയിൽ ശ്രീ സജീവ് വാലശ്ശേരിയിൽ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സജീവ് വാലശ്ശേരിയിൽ നടത്തുന്ന നീന്തൽ ക്ലബ്ബ് പ്രായഭേദമന്യേ നിരവധി പേരെ ശാക്തീകരിച്ചതിന്റെ കഥയാണ് പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബോട്ടപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞ സംഭവമാണ് സജിയെ ഈ രംഗത്ത് സേവന സന്നദ്ധനാകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 18,000 പേരെ നീന്തൽ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതായും ഇത്തവണത്തെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജീവ് വാലശ്ശേരിയിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: കഴിഞ്ഞ 17 ഞാൻ ആലുവ പെരിയാറിലെ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 18,000 ആളുകളെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം തന്നെ വളരെ മേന്മയുണ്ടായിരുന്നു. നവംബർ 1 മെയ് 31 വരെയുള്ള കാലയളവില് 3,620 പേര് പഠിക്കാൻ വന്നു. ഒരു ദിവസം തന്നെ 912 പേരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് രീതികൾ.
2: ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്പിലെ നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 പഴക്കമുള്ള ചെമ്പ് തകടുകൾ കണ്ടെത്തിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.
1: उस कार्यक्रम में नेदरलैंड्स के प्रधानमंत्री भी मौजूद थे. इन ताम्र पट्टिकाओं को लेकर मुझे देश विदेश से लगातार संदेश मिल रहे हैं.
2: രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്ട്രോ കേരള ഉദ്യമത്തിലൂടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നുണ്ടെന്നും ആസ്ട്രോ കേരള ജ്യോതി ശാസ്ത്ര പരിചരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം പറഞ്ഞു.
4: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് എന്ന പ്രഭാഷണത്തിൽ ഈ രാജ്യത്തുടനീളം വളർന്നു വരുന്ന ജ്യോതിശാസ്ത്ര പ്രചരണ കൂട്ടായ്മകളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. കഴിഞ്ഞ 1.5 ഞങ്ങൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്നൊരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. സംസ്ഥാനത്തുടനീളം അതിന്റെ ജില്ലാ ചാപ്റ്ററുകൾ വഴി വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രപ്രേമികളും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, അതുപോലെ ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 ആയിട്ട് എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ വെച്ച് മുടക്കമില്ലാതെ ജ്യോതിശാസ്ത്ര ശാസ്ത്ര പ്രഭാഷണം

0: പരമ്പര ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഈ രംഗത്തെ നിരവധി പ്രമുഖരായ ആൾക്കാർ ക്ലാസുകൾ എടുക്കുകയും അവരുടെ അറിവ് നമ്മളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൂടാതെ ഞങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്ത് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിന്റെ അകത്തും വിദേശത്തുമായിട്ടുള്ള പ്രമുഖ സർവകലാശാലകളിലും പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവര് അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകുന്നതാണ്. ഇപ്പൊ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇത്തരം ജ്യോതിശാസ്ത്ര വനനിരീക്ഷണ കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം കൂടുതൽ പേരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കാരണമാകും. അപ്പൊ ഈ ഒരു വലിയ അംഗീകാരം ഇത്തരം ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്.
1: അടുത്തിടെ ദൂരദർശനിലൂടെ ഒരു ഗംഗാ ഡോൾഫിനെ സവിശേഷമായ ആംബുലൻസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ദൃശ്യം കാണാനിടയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 13 മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് ആ ഡോൾഫിന്റെ ജീവൻ രക്ഷിച്ചത്. നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നതെന്നും ഗംഗയുടെ ജൈവ വൈവിധ്യതയാണ് സംരക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം കാക്കുന്ന സൈനികരുടെ സേവനത്തെ ആദരിക്കാനും അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായം നൽകാനും അധ്യാപികയായ തമിഴ്നാട്ടിലെ ഗിരിജമ്മ കാണിച്ച താൽപര്യത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പരാമർശിച്ചത്. ഈ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികളിൽ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഓരോ സൽപ്രവൃത്തികളെയും അതിന്റേതായ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടി ഏറെ ശ്ലാഘനീയമാണെന്ന് അധ്യാപികയായ ബിന്ദു കെ എസ് അഭിപ്രായപ്പെടുന്നു.
2: നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രോഗ്രാം വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാണ്. ഇതിനകം തന്നെ ബഹുജന ശ്രദ്ധ നേടിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത് എപ്പിസോഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ നാഗർകോവിലെ ഗിരിജാമ്മ കാണിച്ചു തന്ന ഈ മഹനീയ പ്രവൃത്തി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഗിരിജാമ്മ കാണിച്ചത്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്കും ഗിരിജാമ്മയ്ക്കും ആശംസകൾ.
1: സമൂഹത്തിനു വേണ്ടി ഗിരിജാമ്മയെപ്പോലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 134th പതിപ്പ് അവസാനിപ്പിച്ചത്.
3: ജോ ലോക് സമാജ് കെ ലിയേ അച്ഛാ കാം കർ റഹേ ഹൈ ഉൻഹേ പഹചാനിയേ ഉൻകി സരാഹന കീജിയേ ഉൻസേ സീഖിയേ ഓർ ഹോ സകേ തോ ഖുദ് ബി കിസി അച്ഛേ കാം സേ ജുഡിയേ അഗ്ലേ മഹീനേ മൻ കി ബാത് മേ कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा. बहुत बहुत धन्यवाद. नमस्कार.
1: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134th പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
4: ആകാശവാണി.
5: വയലും വേടും
6: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, പെരുമാറ്റം താക്കോൽ പോലെയാണ്. തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ അതിന് കഴിയും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം പൂട്ടുവാനും അതിനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിനൊരു കുറവും വരുന്നില്ല. ചൂടും മഴയും ഇടവിട്ട് വരുമ്പോൾ ധാരാളം ആരോഗ്യ

0: പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പനി പോലുള്ള പകർച്ചവ്യാധികൾ കൂടുന്ന സമയവും കൂടിയാണിത്. ചൂട് കഴിഞ്ഞു വരുന്നത് ഇടവപ്പാതിയിലെ ഇടമുറിയാത്ത മഴയാണ്. മഴ തണുപ്പുള്ള നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. എന്നാലും രോഗസാധ്യത കൂടുന്ന സമയം കൂടിയാണ്. രോഗങ്ങൾ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ആടുകളിലും ചെമ്മരിയാടുകളിലും കണ്ടുവരുന്ന ആടുവസന്ത എന്ന ഗുരുതര രോഗത്തെക്കുറിച്ചാണ്. മരണനിരക്ക് വളരെ കൂടുതലായ ഈ രോഗം വരാതിരിക്കാൻ നല്ല മുൻകരുതലുകൾ ആവശ്യമാണ്. ആടുവസന്ത രോഗത്തിന്റെ കാരണങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞുതരുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ സൌമ്യ വിജയകുമാറാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സൌമ്യയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ PPR എന്ന് പറയുന്ന ഏത് രോഗമാണിത്?
2: ആടുകൾക്കും ചെമ്മരിയാടുകളിലും കാണുന്ന തീവ്രവും അതിസാംക്രമികവുമായ ഒരു രോഗമാണ് PPR. അതായത് പെസ്റ്റേഡി പെറ്റിറ്റ്സ് റൂമിനൻസ്. ഇത് ഈ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങളിൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ലോക മൃഗാരോഗ്യ സംഘടന നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് ബൗണ്ടറി രോഗമാണിത്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വേഗം തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ പൊതുവെ ആട് വസന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
1: അപ്പോൾ ഇതിന്റെ പകർച്ചശേഷി കൂടുതലാണ്?
2: ഒത്തിരി കൂടുതലാണ്. ഏകദേശം 100% ഇതിന്റെ അകത്ത് പകർച്ചവ്യാധി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: ഒരു സ്ഥലത്ത് വന്നാൽ മറ്റേ സ്ഥലത്തോട്ട് പോകാനുള്ള ചാൻസസ് ഒത്തിരി അധികം.
2: അതായത് ഒരു ഫാമില് ഒരു 100 മൃഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ 100 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അത് തടുത്തു നിർത്താൻ പാടാണ്.
2: അത് നമുക്ക് ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. എന്നാൽ കൂടി ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെന്ന്.
1: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാമോ?
2: 1942 പശ്ചിമ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ എന്ന രാജ്യത്താണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത്. 1984 വരെ ഈ രോഗം പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു രോഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് ഏഷ്യയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും എല്ലാം പകരുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വില്ലുപുരത്താണ് 1987 ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഒരു 2000 കാലയളവിലാണ് കേരളത്തിൽ PPR റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അന്ന് ഇതിന്റെ അളവ് വളരെ കുറവായിരുന്നെങ്കിലും 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇതിന്റെ ഔട്ട്ബ്രേക്കുകളുടെ എണ്ണം വളരെ കൂടുകയുണ്ടായി. 2022-23 ഒരു സ്ഥിരീകരിക്ക റിപ്പോർട്ടുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 2021 ഏകദേശം 12 ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായി. അതിൽ തന്നെ ഏകദേശം 134 മൃഗങ്ങൾക്ക് അസുഖം വരികയും 34 മൃഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. 2024 തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
1: അപ്പോൾ ഇതിന്റെ ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തുവാണ്?
2: അതായത് പാരാമിക്സോ വൈറിഡ എന്ന ഫാമിലിയിൽപ്പെട്ട മോർബിലി വൈറസ് ജീനസിൽപ്പെട്ട വൈറസാണ് ഇത്. അതായത് PPR വൈറസ്. ഇതൊരു RNA വൈറസാണ്. കന്നുകാലികളിൽ കാണുന്ന റിൻഡർപെസ്റ്റ് വൈറസ്, മനുഷ്യരിൽ കാണുന്ന മീസിൽസ് വൈറസ്, നായ്ക്കളിൽ കാണുന്ന കനൈൻ ഡിസ്റ്റംബർ എന്നീ അസുഖങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന വൈറസുകളെല്ലാം ഈ ജീനസിൽപ്പെട്ടവയെ തന്നെയാണ്. RNA വൈറസാണ്. അതായത് ഈ RNA വൈറസ് ആകുമ്പോൾ അതൊരു ഫ്രജൈൽ, അതായത് അതിന് ഒരു സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. DNA വൈറസുകൾക്കാണ് സാധാരണ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് RNA വൈറസ് ആണ്.
1: അപ്പൊ ഏതൊക്കെ മൃഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്? അടഞ്ഞെപ്പറ്റി ഡോക്ടർ സൂചിപ്പിച്ചു.
2: അതെ, ആടുകളിലും ചെമ്മരി ആടുകളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. അതിൽ തന്നെ ആടുകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ ആടുകളുടെ ഒരു പോപ്പുലേഷൻ 2019 സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിലെല്ലാം ഏകദേശം 3.5 ലക്ഷത്തോളം ഉണ്ട്. ചെമ്മരി ആടുകളുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ കൂടി ആടുകളിലാണ് ഇത് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗാവസ്ഥ, അതായത് സബ്ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ് കന്നുകാലികളിലും പന്നികളിലുമെല്ലാം കൂടുതലായി കാണാറുണ്ട്. അതുപോലെ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഏരിയസിൽ ഒട്ടകങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. അതുപോലെ വന്യമൃഗങ്ങൾ, വന്യമൃഗങ്ങളിൽ തന്നെ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങൾ ആയിട്ടുള്ള കൃഷ്ണമൃഗം, മാനുകൾ എന്നിവയിലും ഈ അസുഖം കണ്ടിട്ടുണ്ട്.
1: അപ്പം ഡോക്ടർ പറഞ്ഞില്ലേ സബ് ക്ലിനിക്കലായിട്ടും ചില മൃഗങ്ങളിൽ ഇത് കാണാറുണ്ടെന്ന്? അപ്പം അവിടെ മരണനിരക്ക് അല്ലെങ്കിൽ ആ മൃഗത്തിന് ഇതിൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലേ?
2: സാധാരണഗതിയിൽ പശുക്കളിൽ അങ്ങനെ മരണം അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്നാൽ ആടുകളിലാണ് കൂടുതലായും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
1: ഇതൊരു ജന്തുജന്യ രോഗമാണോ ഇത്?
2: ഇത് മനുഷ്യരിൽ പകരാറില്ല. മനുഷ്യർക്ക് ഇതുവരെ

0: റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനുഷ്യരിൽ ഈ വൈറസ് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല.
1: അതൊരു ആശ്വാസമായ കാര്യമല്ലേ?
0: അതെ അതെ.
1: അപ്പൊ ഇതിന്റെ ഒരു പകർച്ച രീതി എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്? ഒത്തിരി സ്പീഡിൽ പകരും?
0: ഇത് പ്രധാനമായും ശ്വസനേന്ദ്രിയത്തിലൂടെയാണ് അണുബാധ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള ആടുകളിൽ നിന്ന് അത് നേരിട്ട് പകരാം. ഉദാഹരണത്തിന് പൊതു ഇടങ്ങളിൽ ആടുകളെ മേയ്ക്കാൻ വിടുക, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വേഗം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി തന്നെ വരാം. പിന്നീട് അസുഖം ബാധിച്ച ആടുകളുടെ മലിനീകരിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് അവയുടെ വിസർജ്യങ്ങളിലെല്ലാം ഈ വൈറസിന്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അവയുടെ തീറ്റ, പുല്ല്, വൈക്കോല്, പാത്രങ്ങൾ എന്നിവയിലെല്ലാം മലിനീകരിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ അതുമായി ഒരു കോണ്ടാക്ട് വരുമ്പോഴും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാനും, അത് മാത്രമല്ല ഇപ്പം മനുഷ്യർ ഇവരെ പരിചരിക്കുന്ന ഫാമിലെ ആൾക്കാർക്കും അവരുടെ വസ്ത്രങ്ങളിലും ചെരുപ്പുകളിലും എല്ലാം ഈ വൈറസ് ഇത് മലിനീകരിക്കപ്പെട്ടതുമായി ബന്ധം വരുമ്പോൾ അതും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാൻ
1: പരിചരിക്കുന്ന
0: ആൾക്കാരിൽ നിന്ന് വരാം. അതായത് ആൾക്കാർക്ക് അസുഖം വരുന്നില്ല, പക്ഷെ ആൾക്കാർ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നു.
1: ഒരു ഹെൽത്തി ഫാമിലോട്ട് പോകുക ഒരു കർഷകൻ,
0: അതെ,
1: കർഷകന്റെ കൂടെ അവിടെ വരെ പോകാനുള്ള സാധ്യതകളുണ്ട്.
0: ഇത് മാത്രമല്ല ഇപ്പോൾ പുതുതായി ആടുകളെ ഫാമുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വിൽപ്പനയ്ക്കായി മാർക്കറ്റിൽ കൊണ്ടുപോവുകയും ഇപ്പോൾ വിൽപ്പന നടക്കാതെ ആ മൃഗങ്ങളെ തിരിച്ച് ഫാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ നിന്നും രോഗം
1: കിട്ടാനുള്ള
0: സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ ഫാമിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം കൂടെ, അതായത് വിരളമായിട്ടാണെങ്കിലും കാട്ടുമൃഗങ്ങളിൽ നിന്നും ഈ അസുഖം പകർന്നേക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊതുകിൽ നിന്നും ഈ രോഗം പകരുന്നതായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല.
1: നമ്മുടെ ഈ ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എല്ലാം എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഉണ്ടല്ലോ, പരാദങ്ങളുണ്ട്, അപ്പൊ അതിൽ നിന്ന് ഈ രോഗം പകരുന്ന ചാൻസസ് ഉണ്ട്?
0: ഇല്ല ഇല്ല, അതുവഴിയും ചാൻസസ് ഇല്ല.
1: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 6 ദിവസം വരെയാണ്. അതായത് രോഗാണുവുമായി സമ്പർക്കം വന്ന് പിന്നീട് ലക്ഷണങ്ങൾ തുടങ്ങാൻ എടുക്കുന്ന ആ സമയം, അതെന്ന് പറഞ്ഞാൽ 2 മുതൽ 6 ദിവസം വരെയാണ്. പെട്ടെന്ന് കാണുന്ന ഈ ഒരു രോഗാവസ്ഥയിൽ ആദ്യമായി കാണുന്നത് ഇതിൻ്റെ ഒരു ഫെബ്രൈ ഫേസ്, അതായത് പനി വരുന്ന സ്റ്റേജാണ്. അത് 104 മുതൽ 105 ഡിഗ്രി വരെ ഫാരൻഹീറ്റ് വരെ ഇതിന് പനിക്കാവുന്നതാണ്.
1: ടെമ്പറേച്ചർ
0: അത്രയും കൂടും. പിന്നെ അതിൻ്റെ വരണ്ട ചർമ്മം, പിന്നെ മൂക്ക് വരണ്ടിരിക്കും, അതുപോലെ വിശപ്പില്ലായ്മ. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ മ്യൂക്കോസൽ ഫേസ്, അതായത് ഇതിൻ്റെ വായിലെല്ലാം ചുവപ്പ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം, മ്യൂക്കസ് മെംബ്രെയിനിലെല്ലാം. അത് മാത്രമല്ല മൂക്കൊലിപ്പ്, കണ്ണുനീര് വരിക, തുമ്മൽ, കണ്ണീർ പീള കിട്ടുക എന്നീ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായി മാറുന്നു. പിന്നെ ചുണ്ടിലും വായ്ക്കുള്ളിലും എല്ലാം നീര് പോലെ വരികയും പോളങ്ങൾ, പുണ്ണ്, തുടർന്ന് ഭക്ഷണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ അത് ക്ഷീണം വരികയും, ഇത് നമുക്കറിയാം ഇത് ഇങ്ങനെയെല്ലാം വരുമ്പോൾ തന്നെ അതിൻ്റെ പാല് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. എന്നാലും പ്രധാനമായും ഇതിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണിത്
1: മനസ്സിലാക്കാൻ സാധിക്കുന്ന അത് വെച്ചാൽ.
0: അതെ, പിന്നീട് പറയുകയാണെങ്കിൽ ഇത് തുടർന്ന് വരുമ്പം ഇതിന് ചികിത്സ എടുക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് വളരെ ദുർഗന്ധത്തോടു കൂടിയ ഒരു വയറിളക്കമായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ചിലപ്പോൾ കഫവും രക്തത്തിൻ്റെ അംശങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ, നിർജലീകരണം ഉണ്ടാവും. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും പിന്നീട് അത് കിടപ്പിലാവുകയും തുടർന്ന് അവസാനമായിട്ട് അതിന് ശ്വാസം സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കും ഇത് മരണമടയും. പിന്നെ ഇപ്പോൾ ചിലത് എല്ലാം ഈ അസുഖത്തിൽ നിന്ന്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സയും പരിചരണവും എല്ലാം നൽകുകയാണെങ്കിൽ അത് ഈ മൃഗങ്ങൾ ഈ രോഗം ഭേദമാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് റിക്കവർ ചെയ്ത് വരുമ്പോൾ അതിന് ജീവിതകാലം മൊത്തം അതിനുള്ള ഇമ്മ്യൂണിറ്റി കാണും. പിന്നെ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ അത് അലസിപ്പോവുകയും ചെയ്യാം.
1: ഇതിൻ്റെ ഒരു പകർച്ചനിരക്കും മരണനിരക്കും ഇത് എത്രയാണിത്?
0: ഈ രോഗത്തിന്റെ പകർച്ചനിരക്ക് ഏകദേശം 100%, അതായത് ഏകദേശം 100 മൃഗങ്ങളുള്ള ഒരു ഫാമിൽ ഒരു മൃഗത്തിന് ഈ അസുഖം വന്നാൽ ബാക്കിയുള്ള 99 മൃഗങ്ങൾക്കും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഒരു 90%, അതായത് ഈ അസുഖം വന്നതിൽ തന്നെ 90% മൃഗങ്ങൾക്കും മരണം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
1: ഡോക്ടർ ആദ്യമേ പറഞ്ഞില്ലേ ഇതിന്റെ ഈ ഒരു സിംപ്റ്റം അല്ലെങ്കിൽ ഈ ഒരു രോഗം ആടുകൾക്ക് മാത്രമല്ല മറ്റ് പശുക്കൾക്കും ഇത് വരാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഒരേ മാതിരിയാണോ വരുന്നത്, അതോ അതിൽ വല്ലതും ഡിഫറൻസസ് ഉണ്ടോ?
0: ഇതിൽ കാണുന്ന ഈ ലക്ഷണങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ വൈറസിന്റെ വീര്യം, അതായത് അതിന്റെ വിർലൻസ് അല്ലെങ്കിൽ ലീനേജ്, ഇതെല്ലാം

0: ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ കഠിനമായ വീര്യം കൂടിയ വൈറസുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള സിംറ്റംസും കാണിക്കും. ഇപ്പം മൃഗങ്ങളിൽ തന്നെയാണെങ്കിൽ ആടുകളിലാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതലായ ലക്ഷണങ്ങളും അതിൻ്റെ തീവ്രതയും ഉള്ളത്. പിന്നെ അതിൻ്റെ പ്രതിരോധ ശേഷി, അതായത് ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്ത അമ്മ ആടുകൾക്കുണ്ടാകുന്ന കുട്ടികളിൽ ഒരു 3 മാസം വരെ അവയുടെ ആൻറ്റിബോഡീസ് കാണും. എന്നാൽ 3 മാസം കഴിഞ്ഞ് ഈ ആടുകൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ PPR നമുക്ക് സ്ഥിരീകരിക്കാനാവോ, ഈ രോഗം തന്നെ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ?
0: അതായത് ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റസുഖങ്ങളും ഉണ്ട്. അതായത് ആടുകളിൽ തന്നെ വയറു സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതായത് ഈക്കൊളൈ, അതുപോലെ തന്നെ എൻട്രോടോക്സീമിയ, കോക്സീഡിയ, അതുപോലെ പണ്ടപ്പുഴു എന്നിവയെല്ലാം ഈ വയറു സംബന്ധമായിട്ടുള്ള വയറിളക്കം എല്ലാം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ മുഖേന അതിനെ വേർതിരിച്ച് അറിയണം.
1: ഇപ്പം
0: ന്യൂമോണിയ, അതായത് ശ്വാസകോശ രോഗങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ സാധാരണ നീരുവീഴ്ച, അതായത് സൈനസൈറ്റിസ് മുതൽ CCPP കണ്ടേച്ചിയസ് കാപ്രൈൻ പ്ലൂറോ ന്യൂമോണിയ എന്ന് പറയുന്ന രോഗവും, അത് മാത്രമല്ല ഈ ന്യൂമോണിക് പാസ്ട്രലോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിലും എല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാണ് കാണാറുള്ളത്. അപ്പോൾ ആട് വസന്തയിലാണെങ്കിൽ അതിന് വയറിളക്കം, അതുപോലെ വായിലെ കുരുക്കൾ എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മളൊരു വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. കാര്യം ഡോക്ടർക്ക് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വായിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് വൈറ്റമിൻ്റെ കുറവുകൾ, അതുപോലെ ഓർഫ് എന്ന് പറഞ്ഞ വേറൊരു വൈറസ് രോഗമുണ്ട്, അതുമെല്ലാമായിട്ട് നമുക്ക് ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ഓർഫ് എന്ന അസുഖം ബാധിക്കുമ്പോൾ അതിന് വയറിളക്കം അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല അതിൻ്റെ മരണനിരക്കും വളരെ കുറവായിരിക്കും, ഒരു 1% വരുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അബോഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെ ഓർഫിലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ കുളമ്പ് രോഗം, കുളമ്പ് രോഗത്തിലാണെങ്കിലും മുടന്ത് ഈ വായ്പോളവും ഈ വായ്പോളം രണ്ടിലും കാണാം, അതിൻ്റെ അകത്ത് കൂടാതെ മുടന്തും കാണാം. എന്നാൽ നമ്മുടെ ആട് വസന്ത എന്ന് പറഞ്ഞ രോഗത്തിൽ മുടന്ത് അങ്ങനെ കാണാറില്ല. പിന്നെ വേറൊരു അസുഖമാണ് ബ്ലൂ ടങ്. ബ്ലൂ ടങ്ങിലും ഇതുപോലെ തന്നെ മുടന്തും കുളമ്പിന് തൊട്ട് മുകളിൽ ചുവന്ന തടുപ്പുള്ള വരകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണം എല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണോ?
0: മൃഗസംരക്ഷണ വകുപ്പിന്റെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് SIAD, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ RT-PCR എന്ന ടെസ്റ്റ് മുഖാന്തരമാണ് ഈ രോഗാണുവിനെ തിരിച്ചറിയുന്നത്. മൃഗങ്ങൾക്ക് പനിയുള്ളപ്പോൾ എടുക്കുന്ന രക്തം, പിന്നെ അവയുടെ വായ, മൂക്ക്, മലദ്വാരം എന്നിവിടങ്ങളിൽ നിന്ന് എടുക്കുന്ന സ്വാബുകൾ എന്നിവയെല്ലാം വെച്ച് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ജീവനുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇത് മരണശേഷമാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവയവങ്ങൾ, അതായത് കരൾ, പ്ലീഹ, ലിംഫ് നോഡ്സ്, അതായത് ലസികാ ഗ്രന്ഥികൾ എന്നിവയെല്ലാം എടുത്ത് വൈറസ് ആൻറ്റിജനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഒരു കൂട്ടത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ ഒത്തിരി പാടാണ്, പക്ഷേ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം?
0: ആദ്യമായി തന്നെ ഈ രോഗാവസ്ഥയിലുള്ള ആടുകളെ എത്രയും വേഗം തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റണം, അതാണ് ആദ്യമായി വേണ്ടത്. പിന്നെ കൂടും പരിസരവും അണുവിമുക്തമാക്കുക, 2% ഫീനോൾ അല്ലെങ്കിൽ 2% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിവയെല്ലാം അണുനശീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുകയും പിന്നെ ഫുഡ് ഡിപ്പ്, ഇപ്പോൾ ഫാമുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫാമിൽ വേറെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക, അതായത് അവർ ഫാമിലേക്ക് വരുമ്പോഴുള്ളതല്ല, ഫാമിൽ ഇടാനായിട്ട് തന്നെ വേറെ ഒരു വസ്ത്രവും ചെരുപ്പും വേണ്ടതാണ്. പിന്നെ പുതിയ മൃഗങ്ങളെ വാങ്ങുമ്പോഴാണ് ഏറ്റവും അധികം ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് രോഗാവസ്ഥയിലുള്ള ആടുകളെ ഒരിക്കലും വാങ്ങാതിരിക്കുക. ഒരു ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ തന്നെയും അതിനെ ഒരു 3 മുതൽ 4 ആഴ്ച വരെ അതിനെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും രോഗ ലക്ഷണങ്ങൾ വെളിയിലേക്ക് വരികയും നമുക്ക് അപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും.
1: ഡോക്ടർ, ഇതിന്റെ ചികിത്സയെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇത് ഒരു വൈറസ് രോഗം ആയതിനാൽ തന്നെ ആട് വസന്ത വരുമ്പോൾ അനുബന്ധമായുള്ള സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക, വെറ്റിനറി ഡോക്ടറെ തന്നെ കാണിക്കുക. ഇപ്പോൾ വായ്പുണ്ണിന് ഒരു താൽക്കാലിക ചികിത്സ എന്ന രീതിയിൽ നമുക്ക് ബോറിക് ആസിഡ് തേനിൽ ചാലിച്ച് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ, നിർജലീകരണം സംഭവിക്കാതിരിക്കാൻ ധാരാളമായി വെള്ളം

0: കൊടുക്കുകയും ഒരു കാരണവശാലും ഈ അസുഖം വന്ന മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മറ്റു മൃഗങ്ങളുടെ അടുത്ത് ശുചിയാകാതെ പോകരുത്.
1: ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ തീറ്റ എടുക്കാറുണ്ടോ? അതോ അതും കുറയുമോ?
0: തീറ്റ എടുക്കുന്നത് വളരെയധികം കുറയും. കാര്യം ഇതിൻ്റെ വായിലെല്ലാം പുണ്ണ് വരികയും അതുപോലെ ആ ഒരു ചുവപ്പും ഒരു പൊള്ള പോലെ വരികയും പിന്നീട് അത് പൊട്ടുകയും ഒക്കെ ചെയ്യുന്ന കാരണം, അതായത് നെക്രോട്ടൈസിങ് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്, അതെല്ലാം വരുമ്പോഴത്തേക്കും ഇതിന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അത് മാത്രമല്ല പിന്നെ അത് വയറിളക്കത്തിലേക്ക് പിന്നെ തുടർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കരമായ ക്ഷീണവും അങ്ങനെയെല്ലാം സംഭവിക്കും.
1: ഇപ്പം ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് വല്ലതും ഇതിന് അവൈലബിൾ ആണോ?
0: ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് IHNVP പാലോട് സ്ഥിതി ചെയ്യുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വാക്സിൻ പ്രൊട്ടക്ഷൻ കേന്ദ്രമാണ്. അവിടെ PPR വാക്സിൻ എന്ന പേരിൽ ഈ

0: പ്രൊട്ടക്ഷൻ കേന്ദ്രമാണ്. അവിടെ പി പി ആർ വാക്സിൻ എന്ന പേരിൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
1: ആടുവസന്ത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും. വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിന്റെ നിറം അടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിന്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുതെടുത്ത് കായകൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിന്റെ കായകൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തെരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 cm വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ

0: തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി ഒന്നിന് 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം, സിങ്ക് ആണ് ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോക ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ക്ഷീരവികസന വകുപ്പിന് ആഭിമുഖ്യത്തിൽ ഡിപി ജംഗ്ഷനിലെ ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ, ക്ഷീരവികസന, തൊഴിൽ, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ അധ്യക്ഷയാകും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ശശി തരൂർ എം പി, മേയർ വി വി രാജേഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, കെ എൽ ഡി ബി, കേരള ഫീഡ്സ്, കേരള സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പോഷക ഗുണമുള്ള തീറ്റയിലൂടെ പശുക്കളുടെ ആരോഗ്യ സംരക്ഷണവും ഗുണമേന്മയുള്ള പാലും ശാസ്ത്രീയ പ്രജനന രീതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കും. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ച പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ 9995155346. ഒരിക്കൽ കൂടി 9995155346. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയുടെ ഒഴിവുണ്ട്. ഇതിനുവേണ്ടി June 4 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. താൽക്കാലിക നിയമനമാണ്. ഉയർന്ന പ്രായപരിധി പുരുഷന്മാർക്ക് 35 സ്ത്രീകൾക്ക് 40. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9447770268.

0: മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 9447790268. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി ഈ മാസം 29-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര അവലോകനം. കയർ, ഏലം, കശുവണ്ടിപ്പരിപ്പ്, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കോപ്രാന്ത്, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ കുറവ്. കുരുമുളക്, കാപ്പിക്കുരു, റബ്ബർ, കശുവണ്ടി, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. ചുക്ക്, അടയ്ക്ക, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ് എറണാകുളം 23,000, പാല 25,900, 800 രൂപ കുറഞ്ഞ് കോട്ടയം 27,800, കൊച്ചി റെഡി 23,800 രൂപയ്ക്ക് വിപണനം നടന്നു. കോപ്ര ക്വിന്റലിന് 700 രൂപ കുറഞ്ഞ് കൊച്ചി 14,200, 500 രൂപ കുറഞ്ഞ് എറണാകുളം 13,700, 400 രൂപ കുറഞ്ഞ് ആലപ്പുഴ പുകരാശി 14,250 രൂപയ്ക്ക് വിപണനം നടന്നു. കയർ ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 52,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 2,000 രൂപ കുറഞ്ഞ് നെയ്യാറ്റിൻകര 11,000, 1,000 രൂപ കുറഞ്ഞ് കോട്ടയം 24,000, 500 രൂപ കുറഞ്ഞ് ആലപ്പുഴ 23,500, 400 രൂപ കുറഞ്ഞ് കൊല്ലം 30,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ തൊടുപുഴ, കൊച്ചി എന്നിവിടങ്ങളിൽ വിലയിൽ മാറ്റമില്ല. കാപ്പിക്കുരു ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് കട്ടപ്പന 34,000, 300 രൂപ വർദ്ധിച്ച് കോട്ടയം 37,800 രൂപയ്ക്ക് വിപണനം നടത്തും. ഈ മാസം 29-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 7:54. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനമെന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ പി എം സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇൻഡോ പെസഫിക് സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേതാക്കളെയും നയങ്ങളെയും സർക്കാരിനെയും എല്ലാം വിമർശിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വിമർശനങ്ങളിൽ സത്യം ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മക പത്രപ്രവർത്തനമെന്നാൽ സമൂഹത്തിൽ ശരിയായ ചിന്ത എത്തിച്ച് സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷിക ആഘോഷ പരിപാടികൾ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: We want to be the most developed nation by 2047. That cannot be achieved without the contribution of every section of the society. The nation development is not the duty of one single individual or one single party or one single government. It is the primary duty of every citizen of this country. So we should not see politics in everything. We should see development in everything.
1: സാമൂഹിക സാഹോദര്യവും വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കുന്നതിൽ ദീപിക ദിനപത്രം സുപ്രധാന പങ്കുവഹിച്ചതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കണ്ണൂരിൽ സി സദാശിവൻ മാസ്റ്റർ എം പി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും

0: വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. വലുതും ചെറുതുമായ 24 ചെമ്പ് ഫലകങ്ങൾ തിരികെ ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡിലെ മൽഹാറിൽ 6-ാം നൂറ്റാണ്ടിലെ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനുമായി ബന്ധപ്പെട്ട 3 അപൂർവ ചെമ്പ് ഫലകങ്ങൾ കണ്ടെത്തിയതായി അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: നെതർലാൻഡ്സ് മേ ആയോജിത് വിശേഷ സമാരോഹ് ചോല കാല പ്രാചീൻ താമ്ര പട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ ഇൻമേ 21 ബഡി ഓർ 3 ഛോട്ടി താമ്ര പട്ടികായ ഹെ മുഖ്യ രൂപ സെ രാജാ രാജ രാജ ചോല കേ ഏക് വചൻ കോ പൂരാ കർനെ സെ ജുഡി.
0: റാഞ്ചിയിൽ നടന്ന ദേശീയ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ മത്സരത്തിൽ പങ്കെടുത്ത 800-ഓളം കായിക താരങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സൌജന്യമായി നീന്തൽ പരിശീലനം നൽകി 15,000-ലധികം ആളുകളെ നീന്തൽ പഠിപ്പിച്ച ആലുവ സ്വദേശി സജി വളശ്ശേരിലിന്റെ സേവനങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 15-ഓളം സ്കൂളുകൾ നടത്തുന്ന ഗിരിജ അമ്മ എന്ന അധ്യാപികയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ വീതം സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ചെറിയ സംഭാവനകളിലൂടെ സമാഹരിച്ച 40 ലക്ഷം രൂപയുടെ ചെക്ക് ഗിരിജ അമ്മ തനിക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: തമിഴ്നാടുക്കെ നാഗർകോയിൽ മേ മേരി മുലാഖാത് ഏക് ടീച്ചർ സേ ഹുയി. മേ ബാത് കർ രഹാ ഹൂ ഗിരിജ അമ്മജി കി. ഗിരിജ അമ്മജി കരീബ് 15 സ്കൂൾ ചലാതി ഹൈ. ഇൻമേ ചെന്നൈ കാ ജയ ഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ ബഹുത് പ്രമുഖ് ഹൈ. ഉൻകി ദേശ്ഭക്തി കി ഭാവന ഹർ ഭാരത്വാസി കോ പ്രേരിത് കർനേ വാലി ഹൈ.
0: തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി PM സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. കച്ചവടക്കാർക്ക് ദിവസേന പലിശരഹിത ഇടപാടുകൾ നടത്താൻ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ സഹായിക്കും. ചടങ്ങിൽ ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പങ്കെടുത്തു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം 1 മാസം നീണ്ടു നിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. ഗുജറാത്ത് ടൈറ്റൻസും നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് പോരാട്ടം. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. കൂടാതെ ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനായി ജൽ സഞ്ജയ് ജൻ ഭാഗീധാരി ക്യാച്ച് ദി റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISROയും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2-ാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനികക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ച

0: യാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പെസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ പാതയിലുള്ള തീർത്ഥാടകരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോര കച്ചവടക്കാർക്ക് കൈത്താങ്ങായ PM സ്വനിധി പദ്ധതി 2030 ഡിസംബർ വരെ ദീർഘിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ സംവാദം നാളെ ന്യൂഡൽഹിയിൽ. പ്രതിരോധ സഹകരണവും ഇന്തോ പെസഫിക് സുരക്ഷയും സുപ്രധാന ചർച്ചാ വിഷയം. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. IPL ക്രിക്കറ്റ് ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: യുവവാണി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അമൽകൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം എന്നിവ ആസ്വദിക്കാം. ആദ്യമായി നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവനീത് കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ വാദനം. അടുത്തതായി അമൽ കൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അമൽകൃഷ്ണ ആലപിച്ച ശാസ്ത്രീയ സംഗീതം. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം, നിർവഹണം മൃദുൽ ജേക്കബ്.
1: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
2: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ, ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
4: നമസ്കാരം സാർ. നമസ്കാരം.
5: നമസ്കാരം സാർ.
3: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാൾ അത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.

0: ഉപയോഗിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജുർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോട് ഒരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർവീർ പറയൂ.
2: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർവീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
2: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്ന ഒരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്ത് കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
0: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർവീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു?

0: നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
1: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ എനിക്ക്

0: പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക, ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക, കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിന്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു, മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ചെയ്യാൻ കഴിയും, ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
3: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ബയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിന്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
3: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്കിവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
3: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്! നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എന്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതിയുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ആശംസകൾ.
2: നന്ദി സർ, നന്ദി.
0: നന്ദി സർ,
3: വളരെ നന്ദി. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്, ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്. അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്.

സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷെ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിന്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിന്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിന്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ത്തിലധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്.

സുഹൃത്തുക്കളെ, സജീവ് ആലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൌത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോ

ഗാസ്ട്രോണമി ക്ലബ്, ഗിർവനങ്ങൾ മുതൽ കച്ചില റാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിന്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും. ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിന്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തന്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിന്റെ മന്ത്രമായി. അദ്ദേഹം തന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു.

0: ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്ക് വഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിന്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിന്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എന്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ബാറ്റ്.
1: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
0: അരെ,
2: ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
3: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്. കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
5: നമ്മളിപ്പോ ക്യാമറയും ഡ്രോൺ ഒക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
6: മായാമുദ്രകൾ,
7: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
8: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
9: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
6: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. രാജ്യത്ത് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നെതർലാൻഡ്സ് സന്ദർശനവേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പു ഫലകങ്ങൾ പ്രത്യേക ചടങ്ങിലൂടെ ഇന്ത്യയ്ക്ക് തിരികെ ലഭിച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രൊജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗ്യാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 വരെ തുടരും. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്നും മയക്കുമരുന്നിന് എതിരായ നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും മന്ത്രി എം ലിജു. LDFന്റെ മദ്യനയം ആയിരിക്കില്ല UDFന്റേതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 52 ദിവസത്തെ

0: ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. മുൻമന്ത്രി ടി യു കുരുവിളയുടെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസ് അനിയ വലിയ പള്ളിയിലായിരുന്നു സംസ്കാരം. രാവിലെ മുതൽ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് കിരീടം. ഇന്ന് നടന്ന ആവേശകരമായ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്തോനേഷ്യൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാളെ ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. തെരുവോര കച്ചവടക്കാരെ പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിച്ച ജനക്ഷേമ പദ്ധതി പിഎം സ്വനിധി 2030 ഡിസംബർ വരെ നീട്ടിയതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. പദ്ധതിയുടെ 6-ാം വാർഷികത്തോട് അനുബന്ധിച്ച് ത്രിപുരയിലെ അഗർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകളും QR കോഡ് ക്രെഡിറ്റ് കാർഡുകളും കേന്ദ്രമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ 2-ാം സംവാദം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ സംബന്ധിച്ച് ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും ചർച്ചയായേക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രകാരൻ കേൾക്കാം.

സിന്ദൂര ചെപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:40. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: ഗുജറാത്ത്, കേരളം, മാഹെ, ലക്ഷദ്വീപ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, സൌത്ത് ഇന്ത്യയിലെ കർണാടക, തമിഴ്നാടു, പുതുച്ചേരി, കറായ്ക്കാൽ ആൻഡ് വെസ്റ്റ് മധ്യപ്രദേശ് ടുമോറോ. ദ മെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് പ്രിഡിക്റ്റഡ് തണ്ടർ സ്റ്റോംസ് ആൻഡ് ലൈറ്റനിംഗ് ഓവർ ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബിഹാർ ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ടു ഡേയ്സ്. ആൻഡ് നൌ ബിഫോർ വി എൻഡ് ദ ബുള്ളറ്റിൻ, ദ ഹെഡ്ലൈൻസ് വൺസ് അഗൈൻ. Prime Minister Narendra Modi lauds efforts of individuals towards nature conservation, solving local problems and other social causes. Also compliments record-breaking performances by emerging athletes in national sports events in Mann Ki Baat program on Akashvani. CBSE deploys team of cybersecurity experts to secure OnMark portal for evaluation of class 12 answer sheets. BJP wins 3 out of 4 municipal corporations in Himachal Pradesh civic body polls. Over 45 people killed in a blast at a building storing explosives in Namkham town of Myanmar. India's Sattvik Sairaj, Ranki Reddy and Chirag Shetty clinch men's doubles title of Singapore Open badminton tournament. That is all in the news at 9. Good night.
1: ആകാശവാണി. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് രഞ്ജിനി എം ആർ.
3: അക്കിലസിന്റെ മരണശേഷം ട്രോജൻകാരുടെ അവസ്ഥയും ട്രോജൻ യുദ്ധവും എങ്ങനെയായിരിക്കും മുന്നോട്ടു പോവുക എന്ന അവസ്ഥയിലാണ് കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേൾക്കാം. അക്കിലസിന്റെ മരണശേഷം യുദ്ധം മന്ദഗതിയിലായിരുന്നു. ഇങ്ങനെ പോയാൽ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവില്ല എന്ന് പോരാളികളിൽ പലർക്കും തോന്നി. അപ്പോൾ ഒഡീസിയസ് പറഞ്ഞു, അക്കിലസിന് നിയോട്ടോളമിസ് എന്നൊരു പുത്രനുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഈ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായി. എത്രയും വേഗം സ്കെയറൂസിലെത്തി നിയോട്ടോളമിസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഗ്രീക്കുകാർ ഒഡീസിയസിനെയും ഡയോമീസിനെയും നിയോഗിച്ചു. ഒഡീസിയസിന്റെ നൌക സ്കൈറോസിലേക്ക് പാഞ്ഞു. ഗ്രീക്കുകാർ നിയോട്ടോളമീസിനെ കൊണ്ടുവരാൻ പോയിരിക്കുന്നു എന്ന കാര്യം പ്രിയാം അറിഞ്ഞു. തന്മൂലം യൂറിപ്പൈലസ് എന്ന വീരനെ ട്രോജൻ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പലരും രാജാവിനെ അറിയിച്ചു. പ്രിയാം രാജാവിന്റെ സ്വർണമുന്തിരി നൽകിയാൽ മാത്രമേ സ്വപുത്രനെ യുദ്ധത്തിനയക്കുള്ളൂ എന്ന് യൂറിപ്പൈലസിന്റെ അമ്മ പറഞ്ഞു. സ്വർണ ഇലകളും മുന്തിരിപ്പഴങ്ങളുമുള്ള ആ ചെടി മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം നൽകി. അരിസ്റ്റോക്കിയ രാജ്ഞി രഥങ്ങളും കുതിരകളും ആയുധങ്ങളും തയ്യാറാക്കി മകനെ ട്രോജൻ യുദ്ധത്തിനായി അയച്ചു. ഹെർക്കുലീസിന്റെ ചെറുമകനാണ് യൂറിപ്പൈലസ്. ഗ്രീക്കുകാർ യുദ്ധത്തിനായി ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അഗമെംനോൺ ആണ് അവരുടെ നേതാവ്. യൂറിപ്പൈലസ് നിമിഷ നേരം കൊണ്ട് നീറൂസിനെ പരാജയപ്പെടുത്തി. അയാളുടെ പടച്ചട്ട അഴിച്ചെടുക്കുന്നതിനായി കുനിഞ്ഞ യൂറിപ്പൈലസിന്റെ ഇടതുകൈയിൽ മാക്കിയോൺ കുന്തം കുത്തിക്കയറ്റി. മാക്കിയോണെ യൂറിപ്പൈലസ് ആഞ്ഞുവെട്ടി. ഞൊടിയിടയിൽ ഒരു പാറക്കല്ലെടുത്ത് മാക്കിയോൺ എതിരാളിയെ എറിഞ്ഞു. പക്ഷേ കരുത്തനായ യൂറിപ്പൈലസിനെ വീഴ്ത്തുവാൻ കഴിഞ്ഞില്ല. കൂർത്ത കുന്തം മാക്കിയോണിന്റെ നെഞ്ചിൽ യൂറിപ്പൈലസ് തറച്ചു. യൂറിപ്പൈലസെ, നീയും മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്കിയോൺ അന്ത്യശ്വാസം വലിച്ചത്. അപ്പോൾ മറുപടിയായി യൂറിപ്പൈലസ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ നിത്യനല്ല, മരണമെങ്കിൽ മരണം. യുദ്ധത്തിൽ മരിക്കുന്നത് ധീരതയാണ്. ഗ്രീക്കുകാർ അമൈംനോണിന്റെയും മെലനാവൂസിന്റെയും നേതൃത്വത്തിൽ പിടിച്ചുനിന്നു. പ്രിയാമിന്റെ പുത്രന്മാരിൽ ധീരനായ ഡയോഫോബസ് ട്രോജൻ സൈന്യത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. അഗമെംനോൺ അയാളെ മുറിവേൽപ്പിച്ചു. അയാൾ പിൻവാങ്ങി. ട്യൂസർ പോളിഡമസിനെ കൊന്ന ശേഷം ട്രോജൻ പടയെ മുഴുവൻ ഹനിക്കാനുള്ള ശക്തിയോടെ വന്നു. എന്നാൽ പാരീസും ഈനിയാസും പാഞ്ഞുചെന്ന് ട്യൂസറുടെ തലപ്പാവ് എറിഞ്ഞു തകർത്തതോടെ ട്യൂസർ ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ട്രോജൻ പട ഈ സമയം കൊണ്ട് മെലനാവൂസിനെയും അഗമെംനോണിനെയും

നെയ്യും വളഞ്ഞു. അവരുടെ കഥ തീർന്നു എന്നാണ് യൂറിപ്പൈലസ് കരുതിയത്. എങ്കിലും അവർ പിടിച്ചു നിന്നു. ക്രീറ്റിലെ മെരിയോൺസും ഗ്രീക്കുപടയും അതിവേഗം അഗമെംനോണിന്റെയും മെലനാവൂസിന്റെയും രക്ഷയ്ക്കായി എത്തി. ഗ്രീക്കുകാരുടെ പക്ഷത്തെ ഈഡോമിനസ് ഒരു വലിയ ശിലയെടുത്ത് യൂറിപ്പൈലസിനെ എറിഞ്ഞു. യൂറിപ്പൈലസിന്റെ കുന്തം അതേറ്റ് അകലെ തെറിച്ചു. പുതിയ കുന്തമെടുക്കാൻ യൂറിപ്പൈലസ് ശ്രമിച്ചു. അതിനിടയിൽ മെലനാവൂസിനും അഗമെംനോണിനും ആശ്വാസം ലഭിച്ചു. ഗ്രീക്കുപട പിന്നോക്കം മാറിയെങ്കിലും ആകാശത്തുകൂടി അസ്ത്രങ്ങൾ ഇരുതാവളങ്ങളിലേക്കും പറന്നുകൊണ്ടിരുന്നു. മാക്കിയോണിന്റെ മരണം ഗ്രീക്ക് ജനതയെ വല്ലാതെ വേദനിപ്പിച്ചു. അക്കിലസിന്റെ അഭാവത്തിൽ പരിഭ്രാന്തരായി കഴിഞ്ഞ ഗ്രീക്കുപട അക്കിലസിന്റെ പുത്രന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിയോട്ടോളമിയുടെയും ഒഡീസിയുസിന്റെയും വരവും കാത്ത് ദിവസങ്ങൾ എണ്ണി എണ്ണി ഗ്രീക്കുകാർ കഴിഞ്ഞു. അങ്ങനെ ഒഡീസിയുസ് ലൈക്കമിഡീസ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അങ്കണത്തിൽ ഒരു യുവാവ് നിൽക്കുന്നതായി കണ്ടു. കുന്തമെറിഞ്ഞ് പരിശീലനം നടത്തുകയാണ് അയാൾ. കണ്ട മാത്രയിൽ തന്നെ അക്കിലസ് ആണോ എന്നുപോലും സംശയിച്ചുപോയി. അക്കിലസിന്റെ പുത്രനായ നിയോട്ടോളമീസ് ആണെന്ന് ഒഡീസിയുസിന് പിന്നീട് മനസ്സിലായി. ഒഡീസിയുസും ഡയോമീസും തങ്ങളെ പരിചയപ്പെടുത്തി. അക്കിലസിന്റെ ചരമ വാർത്ത കേട്ട് നിയോട്ടോളമീസ് ദുഃഖിച്ചു. ട്രോജൻകാരോട് പകരം വീട്ടാൻ ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനുള്ള ക്ഷണം നിയോട്ടോളമീസ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അക്കിലസിന്റെ ഭാര്യ ഡിഡാമായി സംഭവങ്ങളെല്ലാം കേട്ട് കണ്ണീർ വാർത്തു. മകനെ യുദ്ധത്തിനയക്കാൻ രാജ്ഞിക്ക് മനസ്സില്ലായിരുന്നു. എന്നാൽ ഡിഡാമായിയുടെ ദുഃഖം കണ്ടപ്പോൾ നിയോട്ടോളമീസ് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി പോകാൻ തയ്യാറാണെന്ന് അമ്മയെ അറിയിച്ചു. താൻ പോകണമെന്നുള്ളത് ദൈവനിശ്ചയമാണെന്നും പിതാവിന്റെ ഘാതകരോട് പ്രതികാരം ചെയ്യാതെ താൻ ജീവിച്ചിരുന്നിട്ട് എന്തു ഫലമാണ് ഉണ്ടാകുകയെന്നും പറഞ്ഞ് നിയോട്ടോളമീസ് അമ്മയെ സമാധാനിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒഡീസിയോസിനൊപ്പം നിയോട്ടോളമീസ് ട്രോയിലേക്ക് യാത്രയായി. അങ്ങനെ ഗ്രീക്കുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ട്രോയിയിൽ നിയോട്ടോളമീസ് എത്തി. സൈന്യം പടക്കോപ്പുകൾ അണിഞ്ഞു. നിയോട്ടോളമീസ് പിതാവിന്റെ പടച്ചട്ടയും മകുടവും ധരിച്ചു. പടച്ചട്ടയണിഞ്ഞ നിയോട്ടോളമീസ് യുദ്ധരംഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. ട്രോജൻ പട ഭയന്നു. അക്കിലസ് എന്ന് വിളിച്ചുകൊണ്ട് അവർ നാലുപാടും പാഞ്ഞു. ഗ്രീക്ക് കപ്പലുകളെ ചുറ്റിനിന്ന ട്രോജൻ പട അമ്പരന്നു. ശക്തനായ നിയോട്ടോളമീസിനെ എതിരിടാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. മൈതാനത്തിലെത്തിയ യുദ്ധവീരൻ ട്രോജൻ പടയിലെ പ്രഗത്ഭന്മാരെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തി. പിതാവിന്റെ ഘാതകരെ ഒന്നടങ്കം നശിപ്പിക്കണമെന്ന വാശിയോടെയാണ് നിയോട്ടോളമീസ് പൊരുതിയത്. അക്കിലസിന്റെ പുത്രൻ നിയോട്ടോളമീസ് ഗ്രീസിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം എങ്ങും മുഴങ്ങിക്കേട്ടു. യൂറിപ്പൈലസ് പുതിയ എതിരാളിയെ സർവശക്തിയും ഉപയോഗിച്ച് തടയുവാൻ തയ്യാറായി. ട്രോജൻകാർ മിക്കവരും കോട്ടയ്ക്കുള്ളിലേക്ക് പലായനം ചെയ്തു. യൂറിപ്പൈലസ് ട്രോജൻ പടയുടെ മുന്നിൽ നിന്ന് നിയോട്ടോളമീസിനെ എതിർത്തുകൊണ്ടിരുന്നു. ദീർഘനേരം പൊരുതിക്കൊണ്ടിരുന്ന യൂറിപ്പൈലസിനെ വധിക്കാൻ നിയോട്ടോളമീസിന് കഴിഞ്ഞു. യൂറിപ്പൈലസിനെ വകവരുത്തിയതോടെ ഗ്രീക്കുകാർ വിജയത്തിന്റെ വക്കോളമെത്തി. ഇനി ട്രോജൻ കോട്ട കീഴടക്കുകയേ വേണ്ടു. കോട്ടയ്ക്കുള്ളിലാണ് ട്രോജൻ പട മുഴുവനും. ഇത്തരത്തിൽ ഗ്രീക്കുകാർ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് ദേവദേവനായ സ്യൂസ് കണ്ടു. ട്രോജൻ കോട്ട കീഴടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമേയല്ല. ഗ്രീക്കുകാരുടെ മുന്നേറ്റം തടയാൻ അദ്ദേഹം തീരുമാനിച്ചു. ശക്തമായ കൊടുങ്കാറ്റും ഇടിനാദവും പേമാരിയും മിന്നലുമുണ്ടായി. ഗ്രീക്ക് പടയാളികൾ ഭയപ്പെട്ടു. ഓടിവന്ന് കപ്പലുകളിൽ കയറി. നിയോട്ടോളമീസും ഇത് കണ്ട് പരിഭ്രമിച്ചു. വിജയത്തിന്റെ പടിവാതിക്കലെത്തിയ ഗ്രീക്ക് സൈന്യം പരാജയപ്പെട്ടതിന്റെ കയ്പുനീർ അനുഭവിച്ചു തുടങ്ങി. നിയോട്ടോളമീസ് ട്രോജൻ പടയെ ഹനിച്ച് ആർത്തിരമ്പി മുന്നേറിയപ്പോഴാണ് കൊടുങ്കാറ്റും മഴയും ഭൂകമ്പവും കൊണ്ട് പിന്തിരിയേണ്ടി വന്നത്. പെട്ടെന്നുണ്ടായ ഈ അത്യാഹിതത്തിന്റെ പൊരുളറിയാൻ അത്ഭുത സിദ്ധികളുള്ള കാൽക്കസിനെ ഗ്രീക്കുകാർ വിളിച്ചു. ഗ്രീക്കുപട ട്രോയിലേക്ക് പോരും വഴി ലെമനോസ് ദ്വീപിൽ ഉപേക്ഷിച്ച ഫൈലോക്രിസ്റ്റസിനെ കൊണ്ടുവരണമെന്ന് കാൽക്കസ് പറഞ്ഞു. വില്ലാളി വീരനായ ഫൈലോക്രിസ്റ്റസ് എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത്? യാത്രക്കിടയിൽ അദ്ദേഹം ഒരു ഘോര സത്വത്തെ കൊന്നു. കാട്ടിൽ ഒരു ഗുഹയ്ക്കിടയിൽ കിടന്ന ആ സത്വത്തെ അദ്ദേഹം അമ്പെയ്തു. അത് പാഞ്ഞു വന്ന് ഫൈലോക്രിറ്റസിന്റെ കാലിൽ കടിച്ചു. സത്വം ഉടനെ ചത്തു. എങ്കിലും ഫൈലോക്രിറ്റസ്

എന്റെ മുറിവിൽ നിന്ന് വിഷദ്രാവകം ഒഴുകി വന്നുകൊണ്ടിരുന്നു. അസഹ്യമായ വേദന മൂലം ഫൈലോക്രിറ്റസ് നിലവിളിച്ചുകൊണ്ടിരുന്നു. രാത്രികാലത്ത് ആർക്കും ഉറങ്ങാൻ സാധിച്ചില്ല. രോദനം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഫൈലോക്രിറ്റസിനെ ഗ്രീക്കുകാർ ഒരു ദ്വീപിൽ ഏകനായി ഉപേക്ഷിച്ചു. ട്രോയ് നഗരം പിടിച്ചടക്കണമെങ്കിൽ ഫൈലോക്രിറ്റസിന്റെ സഹായം കൂടി വേണമെന്ന് കാൽക്കസ് പറഞ്ഞു. ഇതനുസരിച്ച് ഒഡീസിയൂസ് ഉടൻ തന്നെ ഫൈലോക്രിറ്റസിനെ കൊണ്ടുവരാൻ പുറപ്പെട്ടു. മെനലോസ് ദ്വീപിലെത്തിയപ്പോൾ ദിക്കുകളിൽ നടുക്കുമാറ് ഫൈലോക്രിറ്റസിന്റെ ദീനരോദനം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന കാര്യം ഒഡീസിയൂസിന് മനസ്സിലായി. പതുക്കെ ഗുഹയുടെ സമീപത്തേക്ക് ഒഡീസിയൂസും കൂട്ടുകാരനായ ഡയോമീസും നടന്നു. എന്നാൽ നടുക്കുന്ന കാഴ്ചയാണ് അവർ അവിടെ കണ്ടത്. ഫൈലോക്രിറ്റസ് പ്രാകൃതമായിരിക്കുന്നു. എല്ലും തോലുമായ ശരീരം, തീപ്പന്തം പോലെ തുറച്ചു നിൽക്കുന്ന കണ്ണുകൾ. മനുഷ്യന്റെ ആകൃതി തന്നെ ഫൈലോക്രിറ്റസിനെ വിട്ടുപോയിരിക്കുന്നു. പക്ഷികളുടെ തൂവലിലാണ് അദ്ദേഹം കിടക്കുന്നത്. അമ്പും വില്ലും സമീപത്തുണ്ട്. അവ ഏതു സമയവും പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ വച്ചിരിക്കുന്നു. കടൽ പക്ഷികൾ കൂട്ടമായി പറന്നുപോകുമ്പോൾ അവയെ അമ്പെയ്ത് വീഴ്ത്തുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ മറ്റൊരു ഭക്ഷണത്തിനും അവിടെ സാധ്യതയില്ല. ഫൈലോക്രിറ്റസ് ആകതരെ സൂക്ഷിച്ചു നോക്കി. ഒഡീസിയൂസും ഡയോമീസുമാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒരു കാലത്ത് സഹപ്രവർത്തകരായിരുന്നു. പക്ഷേ അപകടനിലയിൽ തന്നെ ഉപേക്ഷിക്കുകയാണ് ഗ്രീക്കുകാർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫൈലോക്രിറ്റസ് കോപം കൊണ്ട് ജ്വലിച്ചു. അവരെ കൊല്ലാൻ വേണ്ടി അമ്പു തൊടുത്തു. എന്നാൽ അവർ താണു വീണ് ക്ഷമയാചിച്ചു. തന്നോടുള്ള സ്നേഹവും അനുകമ്പയും മൂലമാണ് ഒഡീസിയൂസ് വന്നതെന്ന് കേട്ടപ്പോൾ ഫൈലോക്രിറ്റസ് വില്ലും ശരവും താഴെ വച്ചു. വാക്ചാതുരനായ ഒഡീസിയൂസ് ആ വില്ലാളി വീരനെ സന്തുഷ്ടനാക്കി തങ്ങളോടൊപ്പം ട്രോയിലേക്ക് കൊണ്ടുപോരാൻ ശ്രമിച്ചു. ഒഡീസിയോസിന്റെയും ഡയോമീസിന്റെയും അഭ്യർത്ഥന ഫൈലോക്രിറ്റസ് സ്വീകരിച്ചു. അങ്ങനെ അഗമേംനോം രാജാവിന്റെ താവളത്തിൽ ഫൈലോക്രിറ്റസിനെ കൊണ്ടുപോയി. മാക്കിയോണിന്റെ സഹോദരനും വൈദ്യനുമായ പെഡാലറിയസിനെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി നിയോഗിച്ചു. ഗ്രീക്ക് ജനതയ്ക്ക് വേണ്ടി അഗമേംനോൺ രാജാവ് ഫൈലോക്രിറ്റസിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പിന്നീട് ഇരുഭാഗത്തും സമരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ട്രോജൻ പടയുടെ മുൻപിൽ നിന്ന് പാരീസ് ഗ്രീക്കുകാരെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ഫൈലോക്രിറ്റസ് മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നോക്കി. പാരീസ് നിൽക്കുന്നു. അസുരവിത്ത് ഹെലനെ മോഷ്ടിക്കുകയും ഈ യുദ്ധത്തിനെല്ലാം കളമൊരുക്കുകയും ചെയ്തത് അവനാണ്, ഫൈലോക്രിറ്റസ് വിളിച്ചു പറഞ്ഞു. ഞൊടിയിടയിൽ ഒരു ശരം ഫൈലോക്രിറ്റസ് അയച്ചു. വിഷം പുരട്ടിയ ശരം പാരീസിന്റെ കയ്യിൽ തറച്ചു. നിമിഷം കൊണ്ട് വിഷം അയാളുടെ ശരീരമാസകലം വ്യാപിച്ചു. പാരീസ് വേദന കൊണ്ട് പുളഞ്ഞു. പടയാളികൾ പാരീസിനെയും കൊണ്ട് താവളത്തിലേക്ക് പാഞ്ഞു. ഒരു കാലത്ത് പാരീസ് രാജകുമാരന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണ് മാത്രമേ അയാളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പാരീസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ കൂട്ടുകാരോട് ഈനോണിന്റെ പക്കൽ എത്രയും വേഗം തന്നെ എത്തിക്കണമെന്ന് അപേക്ഷിച്ചു. തീവ്രവേദനയിൽ പാരീസ് നിലവിളിച്ചപ്പോൾ ഗ്രീക്കു താവളത്തിൽ ആഹ്ലാദത്തിന്റെ അലയടികൾ ഉയരുകയായിരുന്നു. അങ്ങനെ പാരീസിനെ എടുത്തുകൊണ്ട് ട്രോജൻ പടയാളികൾ ഈനോണിന്റെ ഗുഹയിലെത്തി. ഈനോൺ ആഗതരുടെ അടുത്തെത്തിയപ്പോഴാണ് പാരീസിന്റെ ശബ്ദം കേട്ടത്. മുറിവേറ്റ ആസന്ന മരണനായി പാരീസ് എത്തിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ആശിച്ചിരുന്ന സമയം ഇപ്പോഴാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പാരീസിനെ രാജസേവകന്മാർ ഈനോണിന്റെ മുൻപിൽ കിടത്തി. അവളുടെ പാദങ്ങളിൽ തൊട്ട് പ്രണമിക്കുവാൻ അയാൾ കൈകൾ നീട്ടി. എന്നാൽ പാരീസ് തന്റെ വസ്ത്രത്തിൽ പോലും തൊടാതിരിക്കാൻ ഈനോൺ അകന്നു മാറി നിന്നു. പാരീസ് കെഞ്ചി അപേക്ഷിച്ചു. ഒരിക്കൽ തന്റെ പ്രേമഭാചനമായിരുന്ന ഈനോണിനെ ഉപേക്ഷിച്ചതിൽ ഹൃദയം തകർന്ന് വേദനിക്കുകയാണ് താനെന്ന് അദ്ദേഹം അവളെ അറിയിച്ചു. പാരീസിന്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. നിങ്ങൾ കാണിച്ച നന്ദികേട് ലോകത്തിൽ ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്തതാണെന്നും സുന്ദരിയായ ഹെലനു വേണ്ടി നിങ്ങൾ എന്നെ പരിത്യജിച്ചു എന്നും ഈനോൺ പാരീസിനെ കുറ്റപ്പെടുത്തി. കോപത്തോടും നിന്ദയോടും കൂടെ അവൾ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. പടയാളികൾ പാരീസിനെ തിരികെ കൊണ്ടുപോയി. വഴിയിൽ വച്ച് അയാൾ അന്ത്യശ്വാസം വലിച്ചു. മൃതദേഹം അവർ ട്രോയിലേക്ക് കൊണ്ടുപോയി. പ്രിയാം രാജാവിന്റെ കൽപ്പന പ്രകാരം പാരീസിനു വേണ്ടി രാജകീയമായ ചിത ട്രോജൻകാർ ഒരുക്കി. മൃതദേഹം അതിൽ വച്ച് അഗ്നി കൊളുത്തി. എന്നാൽ
ഗുഹയ്ക്കുള്ളിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങിയ ഈനോൺ കരുതിയത് സമീപത്ത് എവിടെയെങ്കിലും പാരീസ് ഉണ്ട്.

0: ഉണ്ടാകുമെന്നാണ്. അവളുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആകാശമൊട്ടെ ഉയർന്നു നിൽക്കുന്ന ചിതാഗ്നി ഈനോൺ ദൂരെ നിന്ന് കണ്ടു. പാരീസിന്റെ മൃതദേഹം കത്തിയെരിയുന്ന ചിതയ്ക്കു നേരെ ഈനോൺ പാഞ്ഞെത്തി. അവൾ ചിതയിലേക്ക് എടുത്തു ചാടി. പാരീസിന്റെയും ഈനോണിന്റെയും ചിതാഭസ്മം ഒരു സ്വർണക്കുടത്തിലെടുത്ത് ട്രോജൻകാർ ഒരു കല്ലറയ്ക്കുള്ളിൽ നിക്ഷേപിച്ചു. അതിനു മുകളിൽ ഒരു മൺകൂന ഉയർന്നു. അവിടെ വനദേവതമാർ രണ്ട് റോസാ ചെടികൾ നട്ടു. അവയുടെ ചില്ലകൾ ചുറ്റിപ്പിണഞ്ഞ് ഒരു ചെടിയായിത്തീർന്നു. മരിക്കാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ആ ചെടി കാട്ടിൽ ചാഞ്ചാടി നിന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്തയാഴ്ച കേൾക്കാം.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് രഞ്ജിനി എം ആർ.
2: പണ്ട്
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി.
4: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്.
5: ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് മലയാള ദിനപത്രമായ ദീപികയുടെ 140th വാർഷികാഘോഷങ്ങളും ദീപിക എക്സലൻസ് അവാർഡുകളുടെ വിതരണവും ഇന്ന് കോട്ടയം മാമ്മൻ മാപ്പിള ഹാളിൽ നടന്നു. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ദീപികയുടെ 140 വർഷത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യത്തെ അഭിനന്ദിച്ച ഉപരാഷ്ട്രപതി ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് ചടങ്ങിൽ എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും.
6: അമ്മയായി, അച്ഛനായി, ആണ്ടവണായി എല്ലാ ദിവസങ്ങളും നാം പൂജിക്കുന്ന പുണിത ഭാരത അമ്മയുടെ പൊൽപാദങ്ങളെ തൊട്ട് നമസ്കരിച്ചു. ആൻഡ് ദി അക്കേഷൻ ഓഫ് ദി 140th ഫൗണ്ടേഷൻ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് അവർ ഗ്രേറ്റ് ഡെയിലി ദീപിക, ദി ഡിഗ്നറ്റീസ് ഹു ആർ ഷെയറിംഗ് ദി ഡയസ് വിത്ത് മീ, അവർ ബ്ലൗഡ് ഹോണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, ആൻഡ് അവർ ന്യൂലി ഇലക്ടഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. And I request all of you to stand for a minute and give a big clap. He should be very successful in his endeavor. And also we are all are saying a very happy birthday to him today. Sri Sadishan ji, my good friend, I think we become so good friend only on this day, same place, some when I was the governor, correct? So my good friend and Sriman Sri Thiruvanjur Radhakrishnan ji, who is the speaker of the Kerala Legislative Assembly, honorable minister for water resources and housing of Keralam Sriman Mohans Joseph ji, honorable member of parliament Lok Sabha, and my good friend Sriman Francis George ji, former governor of West Bengal, whose writing is very outstanding. I have gone through many of his books. A scholar, our Sriman C.V. Anandabhoj ji, Archbishop of Kottayam, Sriman Mar Matthew Mullakat ji, Chairman Rashtriya Deepika Limited, Sriman Francis Clites ji, Managing Director Rashtra Deepika Limited, Sriman Michael Vetikat ji, Chief Editor our Rashtra Deepika Limited Dr. George Kudilil ji, priyapatta sagodaran mare sagodari mare anaivarkum namaskaram. 140 years, it is just double my, more than double my age. I am only 68, but 140 years, we couldn't imagine how difficult it was to start a newspaper at that time. 140 years before, my village have no light. In my village, nobody has passed even third standard. 100 years before, that is exactly if I tell, only my father, who was passed away some 3 years back at the age of 95, now he is 98, if we have lived now. He was

0: going to contribute towards that, that has to be decided by such institutions. Deepika has become an institution for itself. So that institution of Deepika should be a guiding force to the people, because people always look at the magazines or the newspapers in the morning and make all their opinions on the basis of the news reported. So that news reporting has to be done in a perfect way in the interest of the people.
1: മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ പ്രസംഗത്തിൽ നിന്നും.
2: ഇതൊരു ചരിത്രത്തിലെ അസുലഭമായ ഒരു നിമിഷമാണ്. 1887 രൂപീകൃതമായ നസ്രാണി ദീപികയുടെ 140th വാർഷികത്തിലാണ് നമ്മളെല്ലാം പങ്കാളികളായിരിക്കുന്നത്. നമുക്കറിയാം ബെഞ്ചമിൻ ബൈലി എന്ന് പറയുന്ന വലിയൊരു മിഷണറി ഈ കോട്ടയത്താണ് ആദ്യമായിട്ട് ഒരു അച്ചടി കേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. ആദ്യമായി അത് 1821, അതായത് ക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ അടിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗത്തിന്റെ അന്വേഷണപാതയിലാണ് ആ അച്ചടി എന്നുള്ള ആശയം ബെഞ്ചമിൻ ബെയ്ലിയുടെ മനസ്സിൽ വന്നത്. അതൊരു വിപ്ലവകരമായ രൂപത്തിൽ ആ അച്ചടിയെ മാറ്റി ആദ്യമായി മാറ്റിയെടുത്തത് ഈ നസ്രാണി ദീപികയുടെ രൂപീകരണത്തോടു കൂടിയാണ്. ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നൽകപ്പെടുമ്പോഴാണ്. മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഞാനടക്കമുള്ള ഭരണകർത്താക്കൾ വിമർശിക്കപ്പെടണം. വിമർശനത്തിന് അതീതരായി ആരുമില്ല. എല്ലാവരും വിമർശിക്കപ്പെടണം. ശരിയായ രീതിയിൽ അണറ്റിക്കലായി പോകാതെ യഥാർത്ഥത്തിൽ നാടിന്റെ നന്മയ്ക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകണം. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റുതിരുത്താൻ നമ്മൾ തയ്യാറാകണം. ആ തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറട്ടെ. അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ദീപിക നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദീപികയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.
1: സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഫ്രാൻസിസ് ജോർജ് MP, പശ്ചിമബംഗാൾ മുൻ ഗവർണർ ശ്രീ CV ആനന്ദബോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദിക ശ്രേഷ്ഠരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയത്തെ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു.
3: ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് പങ്കെടുത്ത ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്.

ഹോട്ടൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ ഈണമിട്ട് കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഒരു ഗാനം കൂടി, പിക്നിക് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുൻ.

0: ആകാശവാണി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.
1: ജലബിന്ദു നിപാതേന ക്രമശ പൂര്യതേ ഘട തഥാഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. മഴയത്ത് ഒരു ഒഴിഞ്ഞ കുടം വെച്ചു നോക്കൂ. നാം കാവലിരിക്കാതെ തന്നെ മഴത്തുള്ളി വീണ് വീണ് ക്രമേണ കുടം നിറയുന്നു. അതുപോലെ ധർമ്മമാകട്ടെ, വിദ്യയാകട്ടെ, ഐശ്വര്യമാകട്ടെ, നാം പോലും അറിയാതെ അനുദിനം വർദ്ധിച്ചു വരും. മേലെ നിന്ന് പൊഴിയുന്ന കൃപാവർഷമാണ് മഴ. മേലെ നിന്ന് മാത്രമേ അത് താഴേക്ക് ചൊരിയൂ. ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, കരം കൂപ്പേണ്ടതായും വരും. ആ കാരുണ്യം കൊണ്ട് മാത്രമേ ആത്യന്തികമായി രക്ഷയുള്ളൂ. അറിവിന്റെ വികാസവും സ്വകർമ്മത്തിന്റെ ഫലമായി കിട്ടുന്ന ധനം കൊണ്ട് തൃപ്തിയടയാനുള്ള മനോഭാവവും മനസ്സിന്റെ താഴ്ച ഉയർച്ചയ്ക്ക് അനുസരമായാണ് ലഭിക്കുന്നത്. അമ്മയിൽ നിന്ന് ആദ്യപാഠങ്ങൾ, ആചാര്യനിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് അറിവിന്റെ കരകാണാത്ത ലോകത്തിലേക്ക് കുട്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ അനാദിയായ കാലം കുട്ടിയെ പരമാവധി വികാസത്തിന്റെ ആകാശതലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായ വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ജന്മസിദ്ധമായി സ്വാഭാവികമായി ചിലർക്ക് അറിവ് കൈവരുന്നു. ജന്മശിഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. ടാഗോറിന്റെ ഒരു മനോഹരമായ കഥ ഇവിടെ ഓർമ്മിക്കാം. അത് കഥയാണോ കഥയ്ക്കുള്ളിലെ കഥയോ? അദ്ദേഹം കഥ തുടങ്ങുന്നത് ലെസ്സൺ നോളജ് നീഡ് ബി നോ ബാർ ടു ഹയർ വിസ്ഡം എന്ന മുഖവാചകത്തോടുകൂടിയാണ്. ഒരു പാവം തോട്ടക്കാരന്റെ കഥയാണ്. തോട്ടം നോക്കുന്നതൊരു തൊഴിലാണല്ലോ. പക്ഷേ അയാൾ തോട്ടത്തെ അത്യധികം സ്നേഹിച്ചു. ഒരില വിരിയുമ്പോൾ, ഒരു പൂ വിടരുമ്പോൾ അയാൾ സന്തോഷിച്ചു. ഒരില കൊഴിയുമ്പോൾ ചിന്തിച്ചു. ഉപനിഷത്തിലെ മധുര സംഗീതം അയാൾ കേട്ടിരിക്കില്ല, പക്ഷെ അയാൾ അത് അനുഭവിക്കുകയായിരുന്നു. ആരാമെന്നോ കാണുന്നു, ആരാമത്തിന്റെ ഉടയോനെന്നാം തേടുന്നില്ല. സത്യത്തിൽ അയാൾ ഉദ്യാനപാലകനെന്ന സ്രഷ്ടാവിനെ അറിയാതെ ജന്മാന്തര ഭാഗ്യം കൊണ്ട് തേടുകയായിരുന്നു. ഈ പ്രപഞ്ചം ഒരു ആരാമം, ഇവിടെ നമുക്ക് ജീവിച്ചു മതിയാവുന്നില്ല. പ്രപഞ്ച രചയിതാവിനെ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കേണ്ടതാണല്ലോ. അസീമിതമായ ആ മഹത്വം അറിയുന്നുമില്ലല്ലോ. ഇവിടെ പറഞ്ഞ തോട്ടക്കാരൻ ഒരു നാൾ, ഹേമന്തകാലമാണ്, പ്രഭാതത്തിൽ ഉദ്യാനത്തിലെത്തി. അത്ഭുതം! മഞ്ഞു വീണ് കൂമ്പിപ്പോകാതെ വിടർന്നു നിൽക്കുന്ന അതിമനോഹരമായ ഒരു താമരപ്പൂവ് ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നു. അയാൾ എന്തിനോ അതിയായി ആഹ്ലാദിച്ചു. സായാഹ്നം വരെ കാത്തുനിന്നു. സായാഹ്നമായപ്പോൾ ആ പൂവ് ഇറുത്തുകൊണ്ട് തെരുവിലെത്തി. പലരും പൂവിന് കൈ നിറയെ പണം നൽകാൻ തയ്യാറായി, പക്ഷെ കൊടുത്തില്ല. അപ്പോഴാണ് പ്രഭുവിന്റെ തേരൊരു ഒച്ച കേട്ടത്. രഥ അരികിലെത്തി. പ്രഭു ധാരാളം പണം നൽകാൻ നിന്നു. തോട്ടക്കാരൻ ചിന്തിച്ചു, ഇത്രയധികം പണം നൽകി വാങ്ങിക്കുന്ന പൂവ് ഈശ്വരചരണങ്ങളിൽ അർപ്പിക്കുമ്പോൾ പൂവിന് നൽകുന്ന വിലയിലധികം അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കും. വിലമതിക്കാനാവാത്ത അനുഗ്രഹം. എനിക്കും അതു മതി, ഇനി എന്നും അതു മതി. അന്ന് വൈശാഖ പൗർണമി നാളായിരുന്നു. ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ ദിനം. ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. കത്തിച്ച മൺചിരാതികളാൽ വിഹാരം പ്രഭാപൂരിതം. ആ അമൃതാനുഭൂതിയുടെ നിഴലിലെങ്കിലും നിൽക്കണം. തോട്ടക്കാരൻ ആ താമരപ്പൂവ് ആ ചരണതലത്തിൽ സമർപ്പിച്ചു. കരുണാനിധിയായ ബുദ്ധഭഗവാൻ മന്ദഹസിക്കുന്നതുപോലെ തോട്ടക്കാരന് തോന്നി. തന്റെ മുന്നിലെ കലശം ബുദ്ധന്റെ കാരുണ്യവർഷത്താൽ നിറഞ്ഞിരിക്കുന്നു. സ്വച്ഛവും നിർമ്മലവുമായിരിക്കുന്നു. ജീവിതം സമ്പന്നമായിരിക്കുന്നു. നാളേക്കില്ലാതെയാവുന്ന ധനത്താലല്ല തന്റെ ജീവിതം അക്ഷയമായ ഖനിയായിരിക്കുന്നു. മനസ്സ് നിറകുടം നിറകുടം തുളുമ്പുകയുമില്ല.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.

0: way, tomorrow is the last day for filing nomination papers for the elections. In the high-voltage IPL title clash, Gujarat Titans set a target of 156 runs for defending champions Royal Challengers Bengaluru, RCB, at the Narendra Modi Stadium in Ahmedabad. In reply, RCB were 133 for 5 in 14.3 overs when reports last came in. Put into bat, Gujarat Titans posted 155 for 8 in their 20 overs, with Washington Sundar scoring an unbeaten 50 off 37 balls. And that is the end of this news bulletin.
1: Agashavani Manjeri FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.